0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു മുദ്ദസ്സിർ സൂറത്തു നാസ് വരെ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തായത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തായത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടു കൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക്

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് സൂറ അൽ മാഇദയിലെ 59 മുതൽ 68 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ

ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഈസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രസിദ്ധ ഖുർആൻ കാര്യോകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ മുഅ്മിനൂൻ 51 മുതൽ അവസാന വചനം വരെയും സൂറ അന്നൂർ മുഴുവനായും സൂറ ഫുർഖാൻ 1 മുതൽ 60 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്യുന്നത് പ്രശസ്ത കാര്യ മിഷാരി റാഷിദ് അൽ അഫാസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ മുഅ്മിനൂൻ 51 മുതൽ അവസാന വചനം വരെയും സൂറ 500 മുഴുവനായും സൂറ ഫുർഖാൻ 1 മുതൽ 60 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്തത് പ്രശസ്ത കാര്യ മിഷാരി റാഷിദ് അൽഫാസി.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പം ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതെ
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള അവർ താരതമ്യമാണ്. മാഷാല്ല,
1: നല്ലൊരു, നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സദഖയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയുധങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 974.
2: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും

0: പാരായണ പഠനം. ഖുർആൻ പാരായണ മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്ന പാരായണ പഠനം പരിപാടിയിൽ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നയിക്കുന്ന പഠന ക്ലാസ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബയ്യിന പ്രാരംഭം മുതൽ പാരായണം ചെയ്യുന്നതിലെ നിയമങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേൾക്കുന്നത്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് സൂറത്തുൽ ബയ്യിനയാണ്, സൂറത്തുൽ ബയ്യിന 98-ാമത്തെ സൂറത്താണ്. കുറച്ച് അല്പം ഇതുവരെ നമ്മൾ ഓതിയ സൂറത്തുകളെക്കാൾ കുറച്ചും കൂടി വലിയ സൂറത്താണ്, ദീർഘമായ, അല്പം ദീർഘമായ, ഇതുവരെ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്പം ദീർഘമായ ആയത്തുകളുമാണ് അതിലുള്ളത്. നോക്കാം അതിലെന്തൊക്കെയാണ് എന്നുള്ളത്. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്. മിൻ അഹ്ലി, നൂനു സാക്കിനക്ക് ശേഷം ഹംസയാണ്, അപ്പോൾ ഇളഹാർ. മുൻഫക്കീന, ഇളഹാറാണ്. ഹത്താ തഅ്തീഹുമുൽ ബയ്യിന, ബയ്യിന, ബയ്യിനത്തു എന്നുള്ളത് ബയ്യിന. ഒരു ഹാവോടുകൂടി, സുക്കൂനുള്ള ഹാവോടുകൂടി നിർത്ത ബയ്യിന. പിന്നെ റസൂലുമ്മിന, തൻവീന് ശേഷം മീമാണ്. ഇളഹാ ഇതാം ബിഗുന്ന, എത്തുലു സുഹുഫമ്മു, അതും തൻവീന് ശേഷം മീമാണ്. സുഹുഫം മുതഹ്ഹറ, ഫീഹ കുതുബു ഖയ്യിമ, അതും ഇഖ്ഫ ആണ്. കുതുബു ഖ കിതാബില്ലാഹി മിം ബഅദി, ഇഖ്ലാബാണ്. നൂന് സാക്കിനയെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. മിം ബഅദി. പിന്നെ ജാ മദ്ദാണ്, മദ് മുത്തസിൽ, നാല് ഹർക്കത്തെങ്കിലും നിർബന്ധമായും നീട്ടണം. ഒമാ മിറു മദ് മുഫസിലാണ്. 120 ഇല്ലാ ലി അബ്ദുല്ലാഹ മുഖ്ലിസ്സീൻ അൽഹുദ്ദീൻ ഹുനഫാ, മദ് മുത്തസിൽ വീണ്ടും നീട്ടി ഓതണം. ഫദാലിക ദീനുൽ ഖയ്യിമ. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലി, വീണ്ടും ഇളഹാറാണ്. മിൻ അഹ്ലി ഖാലിദീന ഫീഹ ഉലൈക, മദ് മുത്തസിലാണ്. നാല് ഹർക്കത്തെങ്കിലും ചുരുങ്ങി നീട്ടണം. പിന്നെ ഷുറുൽ ബരിയ, ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക, വീണ്ടും മദ് മുത്തസിൽ. ജസാഉഹും, മദ് മുത്തസിൽ. ഇൻദ ഇഖ്ഫ ആണ്. ജന്നാത്തു അദനിൻ തജ്രി, വീണ്ടും ഇഖ്ഫ. മിൻ തഹ്തിഹ, അതും വീണ്ടും ഇഖ്ഫ. അൻഹാർ, ഇളഹാർ. ഖാലിദീന ഫീഹ അബദ, മദ് മുത്തസിൽ. മദ് മുഫസിൽ. റളിയല്ലാഹു അൻഹും, ഇളഹാർ. വറളു അൻ, ഇളഹാർ. ലിമൻ ഖഷിയ, ലിമൻ ഖഷിയ, ഇളഹാർ. അപ്പം ഓതി നോക്കാം.
2: أعوذ بالله من الشيطان

0: അപ്പോൾ വീണ്ടും ഹുനഫ ഉണ്ടാവുന്ന മതി. ആ
1: ഹുനഫ വയുഖീമു സ്വലാത വയുതു സകാത വദാലിക
0: ഒന്നുകൂടി ഹുനഫ
1: ഹുനഫ
0: സകാന നിർത്ത
1: വയുഖീമു സ്വലാത വയുതു സകാത വദാലിക
0: സകാത്ത് നിർത്ത
1: ويقيم الصلاة ويؤتي الزكاة.

0: ഇൻഷാല്ലാ അത് അടുത്ത എപ്പിസോഡിൽ തീർക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണല്ലോ. അടുത്ത എപ്പിസോഡിൽ തീർക്കാം ഇൻഷാല്ലാ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം, സൂറത്തു അൽ ബയ്യിന ആദ്യം മുതൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ചയായും.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും, അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിൻ്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിൻ്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: മാഷാഅല്ലാ, നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഹഷ്ർ 18 മുതൽ 24 വരെ വചനങ്ങൾ ഷെയ്ഖ് റാദ് അൽ ഖുർദി പാരായണം ചെയ്തത്.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, മർഹു മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൽ നിന്നും ഏതാനും വരികൾ ശ്രോതാക്കളെ കേൾപ്പിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫ് 21 മുതൽ 23 കൂടി വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും വിശദീകരിക്കുന്നു.
4: വചനം 21. വഖാലല്ലദി, യാതൊരുവൻ പറഞ്ഞു, ഇഷ്തറാഹു, അദ്ദേഹത്തെ വാങ്ങിയ, മിം

ആദരിക്കുക അഥവാ മാന്യമാക്കണം. മസ്വാഹു, അവന്റെ താമസം. അസാ, ആയേക്കാം. അയ്യംഫഅന, അവൻ നമുക്ക് പ്രയോജനപ്പെടുക. ഔനത്തഹിദഹു, അല്ലെങ്കിൽ നമുക്കവനെ ആക്കാം. വലദൻ, ഒരു സന്താനം. വകദാലിക, അപ്രകാരം. മക്കന്ന, നാം ഹിതം നൽകി അഥവാ സൗകര്യം നൽകി. ലിയൂസുഫ, യൂസുഫിന്. ഫിൽ അർദി, ഭൂമിയിൽ. വലിനു അല്ലിമഹു, അദ്ദേഹത്തിന് നാം പഠിപ്പിക്കുവാൻ വേണ്ടിയും.

അഥവാ അധികമാളുകളും അന്നാസി മനുഷ്യരിൽ ലായ അലമൂൻ അവർ അറിയുകയില്ല അഥവാ അവർക്കറിഞ്ഞുകൂടാ.

0: മിസ്രിൽ അഥവാ ഈജിപ്തിൽ നിന്നു അദ്ദേഹത്തെ വിലക്കു വാങ്ങിയവൻ തന്റെ സ്ത്രീ അഥവാ ഭാര്യയോട് പറഞ്ഞു, ഇവന്റെ നമ്മുടെ കൂടെയുള്ള താമസത്തെ നീ മാന്യമാക്കണം. അവൻ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമുക്കവനെ ഒരു പോറ്റുകുട്ടിയാക്കി വെക്കാം. അപ്രകാരം യൂസുഫിന് ഭൂമിയിൽ നാം സൗകര്യമുണ്ടാക്കിക്കൊടുത്തു. വർത്തമാനങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്നും അദ്ദേഹത്തിന് നാം പഠിപ്പിക്കുവാൻ വേണ്ടിയും കൂടി ആകുന്നു അത്. അള്ളാഹു അവന്റെ കാര്യത്തിൽ അഥവാ കാര്യം നടപ്പിൽ വരുത്തുന്നതിൽ വിജയിക്കുന്നവരാണ്. എങ്കിലും മനുഷ്യരിൽ അധിക പേരും അറിയുന്നില്ല.
1: വചനം 22. വലമ്മാ ബലഗ, അദ്ദേഹം എത്തിയപ്പോൾ അഥവാ അദ്ദേഹം പ്രാപിച്ചപ്പോൾ, അശുദ്ധഹു, അദ്ദേഹത്തിന്റെ പൂർണ്ണശക്തി അഥവാ കൂടുതൽ ബലവത്തായ സ്ഥിതി, ആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകി, ഹുക്മൻ, വിജ്ഞാനം, വഇൽമൻ, അറിവും, വകദാലിക, അപ്രകാരം, നജ്സി, നാം പ്രതിഫലം കൊടുക്കുന്നു, അൽ മുഹ്സിനീൻ, സുഹൃതം ചെയ്യുന്നവർക്ക്.

0: അദ്ദേഹം തന്റെ പൂർണ്ണശക്തി അഥവാ പക്വമായ പ്രായം പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിന് നാം വിജ്ഞാനവും അറിവും നൽകി. അപ്രകാരം സുഹൃദം ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നതാണ്.
1: യൂസുഫ് നബി അലൈഹിസ്സലാമിയെ വാങ്ങിയ ഈജിപ്തുകാരന്റെ പേർ ഖുർആനിൽ പറയപ്പെട്ടിട്ടില്ല. 30-ാം വചനത്തിൽ അയാളെപ്പറ്റി അൽ അസീസ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇതിന്റെ അർത്ഥം യഥാസ്ഥാനത്ത് വിവരിക്കുന്നുണ്ട്. തുടർന്നുള്ള പരാമർശങ്ങളിൽ നിന്നും അദ്ദേഹം ഈജിപ്തിൽ വളരെ ഉന്നത പദവിയിലുള്ള ഒരാളായിരുന്നുവെന്ന് മനസ്സിലാക്കാം. രാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്നുവെന്നും ധനകാര്യ മേലാധികാരിയായിരുന്നുവെന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. ബൈബിളിൽ മിദ്യാന്യർ അവനെ മിസ്രയീമിൽ ഫറോവന്റെ അഥവാ രാജാവായ ഫിർഔന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തീഫറിനു വിറ്റു എന്ന് പറഞ്ഞിരിക്കുന്നു. 37:36. ഏതായാലും അദ്ദേഹത്തെ വാങ്ങിയ ആൾ അദ്ദേഹത്തിൽ പല ശുഭലക്ഷണങ്ങളും ഉള്ളതായി മനസ്സിലാക്കി. തന്റെ പത്നിയായ ഗൃഹനായികയോട് അത് സൂചിപ്പിക്കുകയും അവനെ ഒരടിമയെപ്പോലെ കണക്കാക്കാതെ മാന്യമായ നിലക്ക് വീട്ടിൽ പാർപ്പിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഈ സ്ത്രീയുടെ പേര് സുലൈഖ എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. റായിൽ എന്നായിരുന്നുവെന്നും റായിലിന്റെ ഒരു മറുപേരായിരുന്നു സുലൈഖ എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആലം. ജീവനാംശം വരെയുള്ള കഷ്ടാവസ്ഥകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി യൂസുഫിനെ ഇങ്ങനെ മാന്യമായ ഒരു നിലപാടിലെത്തിച്ചതിൽ അള്ളാഹു പല യുക്തികളും കണ്ടുവച്ചിട്ടുണ്ട്. അതുമുഖേന അദ്ദേഹത്തിന് സ്വപ്നവ്യാഖ്യാനം തുടങ്ങിയ വൈജ്ഞാനിക യാഥാർത്ഥ്യങ്ങൾ പലതും പഠിക്കുവാനും പരിചയിക്കുവാനും സൗകര്യമുണ്ടാക്കും. അള്ളാഹു നടപ്പിൽ വരുത്തുവാൻ ഉദ്ദേശിക്കുന്ന കാര്യപരിപാടികളെല്ലാം അവൻ ഒരു വിഘ്നവും കൂടാതെ നടപ്പിലാക്കുക തന്നെ ചെയ്യും. പക്ഷേ മിക്ക ആളുകൾക്കും അത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്നൊക്കെയാണ് ആദ്യത്തെ വചനം.

0: മുപ്പതോ 33 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചിരുന്നുവെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. അള്ളാഹുവിനറിയാം. പൂർണ്ണത പ്രാപിച്ച ശേഷം നൽകപ്പെട്ട വിജ്ഞാനവും അറിവും കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് പ്രവാചകത്വം ആയിരുന്നാലും അല്ലെങ്കിലും ശരി, അടുത്ത വചനത്തിലും തുടർന്നുള്ള ഏതാനും വചനങ്ങളിലും പ്രസ്താവിക്കപ്പെട്ട സംഭവങ്ങൾ അതിനു മുമ്പ് സംഭവിച്ചവയാണെന്നുള്ളതിൽ സംശയമില്ല. അദ്ദേഹം അസീസിന്റെ വീട്ടിൽ മാന്യമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു പ്രധാന സംഭവമാണ് അടുത്ത വചനത്തിൽ കാണുന്നത്.
1: വചനം 23. വറാവദത്തുഹു, അദ്ദേഹത്തോട് വശീകരണ ശ്രമം നടത്തി. അല്ലത്തി, യാതൊരുവൾ. ഹുവ, അദ്ദേഹം. ഫീബൈത്തിഹ, അവളുടെ വീട്ടിലാണ്. അന്നഫ്സിഹി, അദ്ദേഹത്തിനു വേണ്ടി. വഗല്ലഖത്ത്, അവൾ അടച്ചുപൂട്ടുകയും ചെയ്തു. അൽ അബ്വാബ, വാതിലുകൾ. വഖാലത്ത്, അവൾ പറയുകയും ചെയ്തു. ഹൈതലഖ്, ഇങ്ങോട്ടു വാ. ഖാല, അദ്ദേഹം പറഞ്ഞു. മഅദല്ലാഹ്, അല്ലാഹുവിൽ ശരണം. ഇന്നഹു, നിശ്ചയമായും അവൻ, അല്ലെങ്കിൽ അദ്ദേഹം. റബ്ബി, എൻ്റെ രക്ഷിതാവാണ് അഥവാ യജമാനനാണ്. അഹ്സന, അവൻ അല്ലെങ്കിൽ അദ്ദേഹം നന്നാക്കിയിരിക്കുന്നു. മസ്വായ, എൻ്റെ താമസത്തെ. ഇന്നഹു, നിശ്ചയമായും അത് അഥവാ കാര്യം. ലായിഫ്ലിഹു, വിജയിക്കുകയില്ല. അദ്ദാലിമൂൻ, അക്രമം ചെയ്യുന്നവർ.

0: ഹൃദയത്തെ വശീകരിക്കുവാൻ അഥവാ അധീനപ്പെടുത്തുവാൻ ശ്രമം നടത്തി. അവൾ വാതിലുകൾ അടച്ചു പൂട്ടുകയും ചെയ്തു. നീ ഇങ്ങോട്ടു വാ എന്ന് അവൾ പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൽ ശരണം, നിശ്ചയമായും അവൻ എന്റെ രക്ഷിതാവാണ്. എന്റെ താമസം ഇവിടെ അവൻ നന്നാക്കി തന്നിരിക്കുന്നു. നിശ്ചയമായും കാര്യം അക്രമം പ്രവർത്തിക്കുന്നവർ വിജയിക്കുകയില്ല.
1: മറ്റൊരാളുടെ ഉദ്ദേശത്തിനെതിരായി അയാളെ സൗമ്യതയിലും നയത്തിലും പാട്ടിലാക്കുവാൻ ശ്രമം നടത്തുന്നതിനെ മുറാവദത്ത് എന്ന് പറയപ്പെടുന്നു. ഇതിന്റെ ക്രിയാരൂപമാണ് റാവദ. അതോടൊപ്പം അൻ എന്ന അവ്യയം ചേർത്തുകൊണ്ട് ആരെ വശീകരിക്കുവാനാണോ ശ്രമിക്കുന്നതെങ്കിൽ അയാളുടെ പേരും പറയപ്പെടും. ഇന്നഹു റബ്ബി എന്ന വാക്യത്തിന് രണ്ട് പ്രകാരത്തിൽ വിവക്ഷ നൽകപ്പെടാവുന്നതാണ്. ഒന്ന്, അവൻ അതായത് അള്ളാഹു എന്റെ രക്ഷിതാവാണെന്ന്, എനിക്കിവിടെ മാന്യമായി കഴിഞ്ഞുകൂടുവാനുള്ള അവസരം അവനാണ് ഉണ്ടാക്കിത്തന്നത്, അതുകൊണ്ട് അവൻ ഇഷ്ടപ്പെടാത്ത വിഷയത്തിൽ ഞാൻ പ്രവേശിക്കുകയില്ല. രണ്ട്, അദ്ദേഹം അതായത് വീട്ടുനായകനും നിങ്ങളുടെ ഭർത്താവുമായ മാന്യൻ എന്റെ രക്ഷിതാവാണ്, അഥവാ എന്നെ വാങ്ങിക്കൊണ്ടുവന്ന് മാന്യമായ സ്ഥിതിയിലാക്കിയ യജമാനനാണ്. നിങ്ങളുടെ ആവശ്യത്തിന് വഴങ്ങി അദ്ദേഹത്തെ വഞ്ചിക്കുവാൻ ഞാൻ തയ്യാറില്ല.
2: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്ത് യൂസുഫ് 21 മുതൽ 23 കൂടി വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ശവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ്

0: ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അല്ലാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ എടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റിലും

നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാ കുരുക്കുകളിൽ ബന്ധിതനായി

0: കാലിച്ചായയുടെ തിരക്കൂടെ തുടക്കം. പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി. ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ. ട്യൂൺഡ് ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيع. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ. അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ശുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഈ രൂപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീനു ശേഷം മീമ് ഖൈറമ്മി, തൻവീനു ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിൽ. പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ. നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാം അധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല, യഹൂദു അല്ല, യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്, സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ നുസുബ് സ്വാദിന് ബൊമ്മ് സീനെ കൊണ്ടല്ല വായിക്കണം, നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബീ യൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീനു ശേഷം യ വന്നാൽ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ശദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീയൂഫിദൂൻ. അതുപോലെ തന്നെ ദ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آيتل خاشعة أبصارهم ترهقهم ذلة. ഇവിടെ خاشعة خ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് ഖ എന്നതിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ ഐൻ خاشعة, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും, തൻവീനു ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീനു ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ്, തർഹഖുഹും അല്ല. ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم, اليوم അല്ല, യൗമാണ്. യാ

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാഥൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി
3: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള
4: വിശുദ്ധ ഖുർആൻ, അത് പാരായണം ചെയ്യുന്നതിന് ചില നിയമങ്ങളുണ്ട്. പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, ഭാഗം 7. അവതരിപ്പിക്കുന്നത് ജാമിയ അൽ ഹിന്ദ്, ലെക്ചർ അബ്ദുള്ള ഷമീർ മദീനി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ശുദ്ധ ഖുർആനിൻ്റെ പഠനം ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, തജ്വീദ് പഠനം എന്ന ഈ എപ്പിസോഡിലൂടെ നമ്മളിതുവരെ പറഞ്ഞു വന്നിരുന്നത് തജ്വീദിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ മഖാരിജ് സിഫാത്തുകളെ കുറിച്ചാണ്. മഖാരിജുൽ ഹുറൂഫ് വ്യത്യസ്ത എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ അനുബന്ധമോ എന്നോണം അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട സിഫാത്തുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, അവയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ സിഫാത്തുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ പരസ്പര വിരുദ്ധങ്ങളായി വരുന്ന വിപരീതങ്ങളായിട്ടുള്ള സിഫത്തുകളെക്കുറിച്ചാണ് ഇതുവരെ കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത്. വിപരീതമുള്ള സിഫത്തുകൾ 5, അതിന് വിപരീതം 5, അങ്ങനെ 10 ഇതിനകം നാം പറഞ്ഞു കഴിഞ്ഞു. പഠിക്കണമെന്നും കേൾക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് അത് ഉപകാരപ്പെട്ടിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി 7 സിഫത്തുകൾ കൂടി, വിശേഷണങ്ങൾ കൂടി തജ്വീദിൻ്റെ ഭാഗമായിക്കൊണ്ട്, വിപരീതമില്ലാത്ത 7 സിഫത്തുകൾ കൂടി പണ്ഡിതന്മാർ, തജ്വീദ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഇന്നും അതുപോലെ തന്നെ ഇനിയുള്ള എപ്പിസോഡുകളിലും പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമു പഠിക്കാനും അത് വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ നിയമങ്ങൾ പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിപരീതമില്ലാത്ത 7 സിഫത്തുകൾ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ചുരുക്കി. എന്നിട്ട് ഇൻഷാ അല്ലാ നമുക്ക് ഓരോ സിഫത്തുകളും അതിൻ്റെ ക്രമപ്രകാരം തന്നെ വിശദീകരിച്ച് ഉദാഹരണ സഹിതമൊക്കെ മനസ്സിലാക്കാം. 7 സിഫത്തുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, അത് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമുൽ ജസരിയിൽ 24 ബൈത്ത് മുതൽ സിഫാത്തുൽ ഹുറൂഫ് എന്ന് പറയുന്ന അധ്യായത്തിൽ കീഴിൽ കൊടുക്കുന്നുണ്ട്. അതിപ്രകാരമാകുന്നു: صفيرها صاد وزاي سين قلقلة قطب قطب جد واللين واو ويا ساكنا سكنا وانفتح قبلهما والانحراف صحها في اللام والراء بتكرير جعل وللتفشي الشين ضاد نستطل. 7 സിഫത്തുകളെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. 1 സഫീർ, 2 ഖൽഖല, 3 അല്ലീൻ, 4 ഇൻഹിറാഫ്, 5 തക്രീർ, 6 തഫശ്ശി, 7 അൽ ഇസ്തിത്വാല. ഈ 7 സിഫത്തുകൾ സഫീർ, ഖൽഖലത്ത്, ലീൻ, ഇൻഹിറാഫ്, തക്രീർ, തഫശ്ശി, ഇസ്തിത്വാല, ഈ 7 സിഫത്തുകളാണ് വിപരീതമില്ലാത്ത സിഫത്തുകൾ. സിഫാത്തുൽ ഹുറൂഫ് ഗൈറു മുതലാദ്ദ എന്നാണ് ഇതിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ലിദ്ദില്ലാത്ത, വിപരീതമില്ലാത്ത സിഫത്തുകൾ. അപ്പോൾ എങ്ങനെയാണ് ആ സിഫത്തുകൾ എന്നും അവയുടെ ഉച്ചാരണം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതും ഒക്കെ നമുക്ക് മനസ്സിലാക്കണം. കാരണം ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ കൃത്യമായ ഉച്ചാരണം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ സിഫത്ത് കൂടി, വിശേഷണം കൂടി മനസ്സിലാക്കണം മഖറജിൻ്റെ കൂടെ തന്നെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിഫാത്തുൽ ഹുറൂഫും മഖറജുൽ ഹുറൂഫിനെ പോലെ തന്നെ അനിവാര്യമായും നമ്മൾ ശരിയാക്കിയെടുക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഭാഗമാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സിഫത്ത്, ഈ 7 ഒന്നാമത്തതാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് എന്താണ്? സഫീർ. സഫീറുഹ സാദുൻ വസായുൻ സീനു. സഫീർ എന്ന സിഫത്തിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് അതിനുള്ളത്? 3 അക്ഷരങ്ങളാണ്. എന്ത്? ഇബ്നുൽ ജസരി പറഞ്ഞതുപോലെ സഫീറുഹ സാദുൻ വസായുൻ സീനു. അസ്സാദു വസായ് അല്ലെങ്കിൽ അസ്സാ വസീൻ, 3 അക്ഷരങ്ങളാണ് സഫീർ എന്ന സിഫത്തിനുള്ളത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ വിപരീതമുള്ള സിഫത്തുകൾ പഠിച്ചതുപോലെ അല്ല ഇതിൻ്റെ വ്യത്യാസമുണ്ട്. കാരണം വിപരീതമുള്ള സിഫത്തുകളിൽ നമ്മൾ ഒരു സിഫത്തിന് ഇന്ന അക്ഷരമുണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം അതിൻ്റെ വിപരീത സിഫത്തിനുള്ളതാണ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇവിടെ ഈ മൂന്ന് അക്ഷരങ്ങൾ ആണ് സഫീർ എന്ന സിഫത്തിനുള്ളത്. ഇനി ബാക്കിയുള്ള അക്ഷരങ്ങൾക്കൊക്കെ സിഫത്തുകൾക്കുള്ള അക്ഷരങ്ങൾ അതിൻ്റെ കൂടെ നമുക്ക് പറയാം. അപ്പോൾ സഫീർ റുഹാ സ്വാദും വസായും സീനു. സഫീറിൻ്റെ അക്ഷരങ്ങൾ സ്വാദും സായും സീനുമാകുന്നു. സ്വാദ് സ അല്ലെങ്കിൽ സായ് സീൻ, ഈ മൂന്ന് അക്ഷരങ്ങളാണ് സഫീറിൻ്റെ അക്ഷരങ്ങൾ. എന്താണ് സഫീർ എന്ന് പറഞ്ഞാൽ അർത്ഥം? സഫീർ എന്ന് പറഞ്ഞാൽ ചൂളം വിളിയുടെ ശബ്ദം, പക്ഷിയുടെ ശബ്ദം. അതാണ് ഭാഷയിൽ സൗത്തുൻ യഷ്ബഹു സൗത്ത തുയൂർ. അപ്പോൾ പക്ഷികളുടെ ശബ്ദത്തിനോട് സാദൃശ്യമുള്ള ശബ്ദത്തിനാണ് സഫീർ എന്ന് പറയുന്നത്. അപ്പം ഈ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ആ ഒരു ശബ്ദത്തിനോട് സാദൃശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾക്ക് സുക്കൂനാക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ശരിക്കും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതിൻ്റെ ശബ്ദത്തിൻ്റെ രൂപം എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സ്വാദ് പറയുമ്പോൾ അതിനെ സുക്കൂനാക്കി പറയുമ്പോൾ അസ് അസ്, അതുപോലെ സീന് പറയുമ്പോൾ അസ് അസ്, അതുപോലെ സ പറയുമ്പോൾ അസ് അസ്. അപ്പോൾ അസ് അസ് അസ്, ഈ മൂന്ന് ശബ്ദങ്ങളും ഈ മൂന്നക്ഷരങ്ങളുടെ ശബ്ദങ്ങളും അതിൻ്റെ ശബ്ദത്തിന് പക്ഷിയുടെ ശബ്ദത്തോട് സാദൃശ്യമുണ്ട് എന്നതുകൊണ്ടാണ് ഈ സിഫത്തിന്, ഈ വിശേഷണത്തിന് സഫീർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാരണമെന്താണ് ഇങ്ങനെ ഒരു സഫീർ എന്ന സിഫത്തിൻ്റെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാരണമെന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന മഹ്റജിലുള്ള അതിൻ്റെ ഉത്ഭവസ്ഥാനത്തുള്ള ഒരു ഇടുക്കം, ഒരു ഞെരുക്കം, അതാണ് ഇത്രയും ഒരു ശബ്ദം ഒരു ശക്തിയായിക്കൊണ്ടും അതിനെ കുറച്ചുകൂടി കൃത്യമായിക്കൊണ്ടും ഇത് പറയാനുള്ള കാരണം. അഥവാ താഴെ മുൻപല്ലിൻ്റെ ഉൾഭാഗവും നാവിൻ്റെ തലയും കൂടി, നാവിൻ്റെ അഗ്രം മുൻഭാഗത്തെ നാവിൻ്റെ തലയും താഴെ മുൻപല്ലിൻ്റെ ഉൾഭാഗവും സ്പർശിച്ചു കൊണ്ടാണ്, താഴെ മുൻപല്ലിൻ്റെ ഉൾഭാഗത്തെ സ്പർശിക്കുന്നു നാവിൻ്റെ അഗ്രഭാഗം തലഭാഗം. ആ ഒരു ചെറിയ ഒരു വിടവിലൂടെയാണ് അര മേലെ മുൻപല്ലിൻ്റെയും താഴെ മുൻപല്ലുകളുടെയും ഇടയിലൂടെ ആ ചെറിയ ഒരു കുറഞ്ഞ വിടവിലൂടെയാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. നമുക്കറിയാം സ, അതുപോലെ സീൻ, അതുപോലെ സ്വാദ്, ഈ അക്ഷരങ്ങളൊക്കെ ഈ റസുല്ലിസാൻ നാവിൻ്റെ അഗ്രഭാഗത്തു നിന്ന് തലഭാഗത്തുനിന്നാണ് ഇതിൻ്റെ മഹ്റജ് പുറപ്പെടുന്നത്. അതുകൊണ്ട് ആ അഗ്രഭാഗവും താഴെ മുൻപല്ലിൻ്റെ ഉൾഭാഗവും കൂടി സ്പർശിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ ഗ്യാപ്പിലൂടെയാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഒരു വളരെ കൂർമ്മതയുള്ള ശബ്ദം ഉണ്ടാകുന്നത് എന്നർത്ഥം. അത് ഹർക്കത്തായി വരുമ്പോഴും സുക്കൂനായി വരുമ്പോഴും ഒക്കെ ഇത് ഈ സിഫത്ത് നൽകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ ബിസ്മി ഓതും, പല ആളുകളും ബിസ്മി ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ബിസ്മി ബിസ്മി എന്നല്ലത് ബിസ്മി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ് ബിസ്മി എന്നാണ് പറയുന്നത്, അല്ലാതെ ബിസ്മിയല്ല. ബിസ് അസ് എന്നുള്ള ആ ഒരു ശബ്ദം സഫീർ എന്ന വിശേഷണം നൽകുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സകാത്ത്, യുതൂന സകാത്ത അസ്സകാത്ത അസ്സകാത്ത എന്നല്ല അസ്സകാത്ത. അതുപോലെ തന്നെ സ്വാദ്, ഇന്നമാ യുവഫ സാബിറൂന അസ്സാബിറൂന. അപ്പോൾ അസ്സാബിറൂന അല്ലെങ്കിൽ അസ്സാബിരീന അസ് അസ്. അപ്പോൾ ഈ മൂന്നക്ഷരങ്ങൾക്കും സ സീൻ സാദ് ഈ മൂന്നക്ഷരങ്ങൾക്കും അത് സഫീർ എന്ന വിശേഷണം, സഫീർ എന്ന വിശേഷണം അതിന് നൽകണം എന്നർത്ഥം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പല ആളുകൾക്കും അതിൽ പ്രത്യേകിച്ച് മലയാളികൾക്കുമൊക്കെ അബദ്ധം സംഭവിക്കുന്ന ഒരു മേഖലയാണ് ഈ സ്വാദിൻ്റെ ഉച്ചാരണം. അത് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധം അതെന്താണെന്ന് വെച്ചാൽ വളരെ വ്യാപകമായിട്ട് തന്നെ നമ്മൾ പലപ്പോഴും പല ആളുകളെയും ഖിറാഅത്ത് കേൾക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണത്. അതായത് സ്വാദിൻ്റെ ഉച്ചാരണം അതുപോലെ ത്വനും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി ഷൈത്വാനി സ്വാദ് എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. ഇന്നമാ യുവഫസ്വാ എന്നുള്ളത് ഒരിക്കലും സ്വാദിൻ്റെ ശരിയായ ഉച്ചാരണമല്ല. കാരണം സ്വാദിൻ്റെ മഹ്റജ് നാവിൻ്റെ അഗ്രഭാഗത്തു നിന്നാണ്. ഒരിക്കലും ചുണ്ടിനെ അതിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അതായത് രണ്ട് മഹ്റജ് അതിനില്ല. ഇപ്പം ചുണ്ടിനെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അബദ്ധമാണ്, അത് ചെയ്യ അത് പാടില്ലാത്തതാകുന്നു. ശരിക്കും അതിനെ ഉച്ചരിക്കേണ്ടത് നാവ് കൊണ്ട് തന്നെയാണ്. ചുണ്ടിന് യാതൊരു പങ്കും സ്വാദിൻ്റെ ഉച്ചാരണത്തിൽ ഇല്ല. അത് സീനാകട്ടെ സായും ഇല്ല. സ്വാദിനെ പ്രത്യേകിച്ച് പറയാൻ കാരണം സ്വാദിൻ്റെ ഉച്ചാരണത്തിൽ പല ആളുകൾക്കും അബദ്ധം സംഭവിക്കാറുണ്ട്. അപ്പോൾ സ്വാദ് എന്നുള്ളത് മലയാളത്തിൽ നമ്മൾ ചിലപ്പോൾ പറയും സ്വാദ് സ്വാദ്, പക്ഷേ ത്വാ സ്വാദ് എന്നില്ല, സ്വാദ് ബാദ് ലാ ത്വാ എല്ലാം നാവിൽ നിന്നാണ്, ചുണ്ടിൽ നിന്നല്ല. ചുണ്ടിൽ നിന്നും ബ മീം വാവ് ഫ എന്നീ നാല് അക്ഷരങ്ങൾ മാത്രമേ ചുണ്ടിൽ നിന്നും ഉച്ചരിക്കുന്നുള്ളൂ. എന്നാൽ സ്വാദ് ത്വാ പോലെയുള്ള അക്ഷരങ്ങൾ അത് നാവിൽ നിന്നാണ് ഉച്ചരിക്കുന്നത്, ഒരിക്കലും അത് ചുണ്ടിൽ നിന്നാകാൻ പാടില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അപ്പോൾ സ്വൈ സ്വാദ് സ ഒന്ന് സ മറ്റേ സ. അപ്പോൾ വേറെയും വിശേഷണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ നിലക്കുള്ള അക്ഷരങ്ങൾക്ക് വ്യത്യാസം വരുന്നത്. ഇൻഷാല്ലാ ഈ വിശേഷണങ്ങളുടെ വ്യത്യാസങ്ങളും അതിൻ്റെ എണ്ണങ്ങളും അതിലെ ശക്തമായതും അതുപോലെ തന്നെ മധ്യമ നിലവാരത്തുള്ളതും അതുപോലെ തന്നെ ലൈഫായ സിഫത്തുകൾ ഇതെല്ലാം കൂട്ടി ഒരുമിച്ച് ഓരോ അക്ഷരങ്ങൾക്കും ഈ നിലക്കുള്ള വ്യത്യസ്തമായ സിഫത്തുകൾ ആ അക്ഷരങ്ങൾക്ക് ഒരുമിച്ച് നൽകുമ്പോഴാണ് അതായത് അക്ഷരങ്ങളുടെ ശരിയായ ഉച്ചാരണവും അതിൻ്റെ ഉച്ചാരണ ഭംഗിയുമൊക്കെ നമുക്ക് വ്യക്തമായും പിന്നെ നമുക്ക് നമ്മുടെ കേൾവിയിലേക്ക് അതിൻ്റെ ശരിക്കുമുള്ള ഉച്ചാരണം എത്തിച്ചേരുന്നത്. നേരെ മറിച്ച് അക്ഷരങ്ങൾക്ക് ശരിക്കും അതിൻ്റെ വിശേഷണങ്ങൾ ഓരോന്നും നൽകിയിട്ടില്ല എങ്കിൽ ആ അക്ഷരങ്ങളുടെ പരിപൂർണമായ ഉച്ചാരണം ശരിയാവുകയില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം ഒന്നുകൂടി നമ്മൾ ശരിക്കും കൃത്യമായി ഉച്ചരിക്കാൻ പരിശീലിക്കുക. അസ് അസ് അസ് അസ് അസ് അസ് അസ് എന്ന് പറയുമ്പോൾ അസ് എന്ന് ചുണ്ട് ചേർത്ത് കൊണ്ട് പറയരുത്. ചുണ്ട് യാതൊരു നിലക്കും സ്വാദിൻ്റെ ഉച്ചാരണത്തിൽ വരുന്നില്ല. അക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സി സിറാത്ത എന്ന് പറയരുത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇതുപോലെ ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ബിസ്മി ഓതുമ്പോൾ പ്രത്യേകം ബിസ്മില്ലാഹി ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ബിസ്മില്ലാഹി റഹ്മാൻ ബിസ് എന്ന് പറയുന്നത് അത് ഖുർആൻ ഓതുമ്പോൾ ശരിക്കും ഈ നിലക്ക് ബിസ്മില്ല ബിസ്മില്ല എന്ന് അസീനെ സഫീർ എന്ന ശബ്ദം വിശേഷണം നൽകിക്കൊണ്ട് തന്നെ ഉച്ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ രൂപത്തിൽ ഖുർആൻ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഖുർആൻ ഓതുവാനുള്ള എല്ലാവിധ തൗഫീഖും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ان شاء الله നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ആറ് സിഫത്തുകളുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഓരോന്നും നമുക്ക് അടുത്ത എപ്പിസോഡിലായി പഠിക്കാം. അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ ഖൽഖലത്തിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു തജ്വീദിലെ സാങ്കേതിക പദമാണ് ഖൽഖലത്ത്. അതിനെ സംബന്ധിച്ച് ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം പ്രോഗ്രാമിലൂടെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളുമായി ഭാഗം 7 വിശദീകരിച്ചത് അബ്ദുള്ള ഷമീർ മദീനി, ജാമിയ അൽ ഹിന്ദ്.
6: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7 അധ്യായം സൂറത്തു അൽ അറാഫിലെ 40 വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: أعوذ بالله من الشيطان الرجيم.

0: ولهم اللعنة ولهم سوء الدار.
1: جزاكم الله خيرا. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
2: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു. തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരമൊരുങ്ങുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 129 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് ലോകപ്രശസ്ത ഖുർആൻ കാരിയും പണ്ഡിതനുമായിരുന്ന മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള. 1950-കളുടെ തുടക്കത്തിൽ സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച അദ്ദേഹം 2016 ഏപ്രിൽ 6-നാണ് സൗദി അറേബ്യയിലെ മദീനയിൽ മരണപ്പെടുന്നത്. തന്റെ പ്രാഥമിക വിദ്യാഭ്യാസാനന്തരം മദീനയിലേക്ക് നീങ്ങിയ അദ്ദേഹം മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദ പഠനവും ഡോക്ടറേറ്റും നേടി. 1990 കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവിയിലെ ഇമാമായി അദ്ദേഹം പ്രവേശിച്ചു. അല്പകാലം മസ്ജിദുൽ ഖുബായിലും അദ്ദേഹം ഇമാമായി സേവനമനുഷ്ഠിച്ചു.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ അവസാനിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 120

0: 9 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ലോകപ്രശസ്ത ഖുർആൻ ഖാരി ആയിരുന്ന മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: Tuned to reality.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറത്ത് യാസീനിനെ അടിസ്ഥാനമാക്കി നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
1: വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലെ 41-42 ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കഴിഞ്ഞ കുറേ ആയത്തുകളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, എല്ലാവരും നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടുന്ന ഒരു രംഗമുണ്ടാകും. അള്ളാഹു എങ്ങനെയാണ് മനുഷ്യനെ അവൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക? അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിനുള്ള തെളിവുകൾ എന്തെല്ലാമാണ്? ഇത് രണ്ടും പല തവണ പല ക്ലാസുകളിലും സൂചിപ്പിച്ചിരുന്നതുപോലെ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയാവുന്ന ലളിതമായ ദൃഷ്ടാന്തങ്ങളിലൂടെ തെളിവുകളിലൂടെ കോടാനക്കോടി രൂപ ചെലവഴിച്ച് വർഷങ്ങളിൽ സമയമെടുത്ത് മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും കായികവും ആരോഗ്യപരവുമായ മറ്റു പല അധ്വാനങ്ങളുമൊന്നുമില്ലാതെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്ന ചില തെളിവുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ നിരത്തിവെക്കുന്നത്. വ ആയതുല്ലഹും, അവർക്കുള്ള തെളിവ്. വ ആയതുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. വ ആയതുല്ലഹും, അവർക്കുള്ള തെളിവ് എന്നു പറഞ്ഞ ആദ്യം ഭൂമിയെ അള്ളാഹു പരിചയപ്പെടുത്തി. വ ആയതുല്ലഹുമുല്ലൈൽ, രാത്രി ഒരു ദൃഷ്ടാന്തമാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു. സൂര്യ ചന്ദ്രാദികൾ ദൃഷ്ടാന്തങ്ങളാണെന്ന് അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തന്നു. രാപ്പകലുകളിൽ അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിനുള്ള തെളിവുകളുണ്ടെന്നും പരലോകം സാധ്യമാണ് എന്നത് മനുഷ്യന് മനസ്സിലാക്കാൻ ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സാധിക്കുമെന്നും അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മറ്റൊരു ദൃഷ്ടാന്തത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കിവിടെ പരിചയപ്പെടുത്തി തരികയാണ്. അതിൻ്റെ അർത്ഥ ആശയ തലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ ആയത്തിൻ്റെ പാരായണ മര്യാദകളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം, ശ്രദ്ധിക്കുക. വ ആയതുല്ലഹും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ അറബി വായിക്കുമ്പോൾ തൻവീന് കൊടുത്താൽ, ശ്രോതാക്കളുടെ കയ്യിൽ ഖുർആനുണ്ടെങ്കിൽ ഫോണിലോ മറ്റൊക്കെ നോക്കാൻ കഴിയുമെങ്കിൽ 443 പേജ് 36 സൂറത്ത് യാസീനിലെ 41 ആയത്താണ് ചർച്ച ചെയ്യുന്നത്. ആയത്തുൻ, പേനയെടുത്ത് പേപ്പറും കയ്യിലെടുത്തിരിക്കുന്ന ശ്രോതാക്കളുണ്ടാകും, അവരതൊന്ന് എഴുതി നോക്കിയാൽ എങ്ങനെ വായിക്കാം? വ ആയത്തുൻ എന്ന ഒരു ഉച്ചാരണം തൻവീനിന് അവസാനത്തിലുണ്ടാകും. രണ്ട് ലൊമ്മ്, രണ്ട് ഫതഹ്, രണ്ട് കസ്ര് ഒരുമിച്ചിടുന്നതിനെയാണല്ലോ നമ്മൾ തൻവീൻ എന്ന് പറയുന്നത്. കലമുൻ, കലമൻ, കലമിൻ എന്ന ഒരു ഉച്ചാരണം അതിൽ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ആയത്തുൻ എന്നതിന് ശേഷം ലാമാണ് വരുന്നത്, ലഹും എന്നതിലെ ലാമ. തൻവീനിന് ശേഷം ലാമ് വന്നാൽ എങ്ങനെ പാരായണം ചെയ്യണം? അതിനൊരു നിയമമുണ്ട്. ആ നിയമമനുസരിച്ചാണ് നമ്മൾ ഓതേണ്ടത്. വ ആയതുല്ലഹും, അങ്ങനെയാണ് ഓതേണ്ടത്. വ ആയതുല്ലഹും, എന്താണിവിടെ സംഭവിച്ചത്? ആയത്തുൻ എന്നതിലെ ആ നൂന്, ഉച്ചാരണത്തിൽ വരുന്ന നൂന് ലാമിൽ അലിഞ്ഞു ചേർന്നാണ് വായന നടക്കുന്നത്, പാരായണം നടക്കുന്നത്. ആയത്തുൻ ലഹും എന്നല്ല, മറിച്ച് വ ആയതുല്ലഹും ഒന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്ക് പിന്നീട് എല്ലാ ഭാഗത്തും ശ്രദ്ധിക്കാൻ പറ്റും. വ ആയതുല്ലഹും, വ ആയതുല്ലഹും അന്നാ ഹമൽനാ,
ഈ രൂപത്തിലാണ് അത് പാരായണം ചെയ്യേണ്ടത്. അന്ന എന്ന് പറയുന്നിടത്ത് ശദ്ദുള്ള നൂനാണ് മണിച്ചോദനം എന്നത് നമുക്കൊക്കെ അറിയാം. എങ്ങനെയാണ് മണിച്ചോദ? അന്ന ഹമൽന ഇതല്ല. എന്നതാണ് അറബിയിലുള്ള വാക്ക്. ര എന്ന വാക്ക് അറബിയിൽ സാധാരണഗതിയിലില്ല. എന്നാൽ റി എന്ന ഉച്ചാരണമില്ല. റാന് ഫതഹ് കൊടുത്താൽ റ എന്ന് വായിക്കും. റാന്റെ മുകളിൽ വരയിട്ടാൽ ഫതഹ് കൊടുത്താൽ റാ എന്ന് വായിക്കും. താഴെയാണ് വരയിടുന്നതെങ്കിലോ, കസ്റാണ് കൊടുക്കുന്നതെങ്കിലോ, റി എന്നല്ല വായിക്കുക, രി എന്നാണ് വായിക്കേണ്ടത്. റി എന്ന ഉച്ചാരണമില്ല, രി എന്നാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ദുര്രിയതഹും ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ, ഇതാണ് ആ ആയത്തിൻ്റെ പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വഖലഖ്നാ ലഹും മിൻ മിസ്ലിഹി വഖല

മിമ്മിസ്ലിഹി ലഹും മിമ്മിസ്ലിഹി മായർകബൂൻ. അവിടെയും ആ രണ്ട് മീമുകൾ ഒരുമിച്ച് വരുന്നിടത്തും സുക്കൂനുള്ള നൂനിന് ശേഷം മീമ് വരുന്നിടത്തും എങ്ങനെയാണ് ഓതുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ച് കേട്ട് അതിൻ്റെ കൂടെ ഒന്ന് ഓതി നോക്കിയാൽ നന്നായിരിക്കും.

0: അതിൻ്റെ അർത്ഥം നോക്കാം. വ ആയത്തുൻ, ആയത്തുൻ എന്ന വാക്ക് ഖുർആനിൽ ആയത്ത് എന്ന് ആയ എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഖുർആനിലെ ഒരു വാചകം, ഒരു വചനം, അതിന് ആയത്ത് എന്ന് പറയാറുണ്ട്. എന്നാൽ തെളിവ്, ദൃഷ്ടാന്തം എന്നതാണ് അതിൻ്റെ അർത്ഥം. വ ആയത്തുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. ആർക്കുള്ള ദൃഷ്ടാന്തം? മുഴുവൻ മനുഷ്യർക്കുമുള്ള ദൃഷ്ടാന്തം. എല്ലാ ആളുകളെയും അള്ളാഹുവിൻ്റെ പരലോകത്ത് അവൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടും. അതിനുള്ള തെളിവ്, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ, അവനാണ് സൃഷ്ടാവ്, അങ്ങനെ ഒരു സൃഷ്ടാവ് ശക്തിയുണ്ട് എന്നതിനുള്ള തെളിവ് എന്താണ്? അന്ന ഹമൽന, ഹമല എന്ന് പറഞ്ഞാൽ ചുമക്കുക, വഹിക്കുക എന്നൊക്കെയാണ്. അന്ന, തീർച്ചയായും നാം, ഹമൽന, അവരെ ചുമന്നു, അവരെ വഹിച്ചു. ദുര്യത്തഹും, ആരെ? അവരുടെ സന്തതികളെ. ഫിൽ ഫുൽക്കി, ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ. അൽ മഷ്ഹൂൻ, ഭാരമേറിയ, ചരക്കുകൾ നിറച്ച അല്ലെങ്കിൽ ഭാരമേറിയ കപ്പലിൽ നാം അവരുടെ സന്തതികളെ വഹിക്കുകയുണ്ടായി, ചുമക്കുകയുണ്ടായി. എന്താണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്? സൂര്യചന്ദ്രാദികളെപ്പോലെ, രാപ്പകലുകളെപ്പോലെ, ആകാശഭൂമികളെപ്പോലെ, സസ്യലതാദികളെപ്പോലെ, നമ്മുടെ ചുറ്റും കാണുന്ന കോടാനക്കോടി സൃഷ്ടി ചരാചരങ്ങളെപ്പോലെ, വലിയ ഒരു ദൃഷ്ടാന്തമാണ് മനുഷ്യന് അള്ളാഹു നൽകിയ വാഹനങ്ങൾ, മനുഷ്യന് അള്ളാഹു കാണിച്ചു കൊടുത്ത വഴികൾ. ഇതൊക്കെ റബ്ബിൻ്റെ വലിയ ദൃഷ്ടാന്തമായി വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലും എടുത്തു പറയുന്നുണ്ട്. വഴികളെ തന്നെ, മലമ്പാതകൾ റബ്ബിൻ്റെ വലിയ ഒരു ദൃഷ്ടാന്തമായി അള്ളാഹു സൂറത്തു ഫാത്തിറിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആ വഴികളിലൂടെ യാത്ര ചെയ്യാൻ അള്ളാഹു നമുക്ക് ഒരുക്കി തന്ന വാഹനങ്ങൾ അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നുകൂടി വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കുക. വ ആയതുൻ, ദൃഷ്ടാന്തം. ലഹും, അവർക്ക്. എഴുതിയെടുക്കുന്നവർ ശ്രദ്ധയോടെ എഴുതിയെടുക്കുക. വ ആയതുൻ, ദൃഷ്ടാന്തം. ലഹും, അവർക്ക്. അന്നാ, തീർച്ചയായും നാം. ഹമൽന, അവരെ വഹിച്ചു, അവരെ ചുമന്നു. ആരെ? ഹമൽന, നാം ചുമന്നു, നാം വഹിച്ചു. ദുര്രീയത്തഹും, അവരുടെ സന്തതികളെ. ഇവിടെ ഈ വാക്കിനെ അള്ളാഹു മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് ആബാഉഹും, അവരുടെ മുൻഗാമികളെയും. വ അബ്നാഉഹും, അവരുടെ സന്താനങ്ങളെയും. അഥവാ ബനു ആദം, അതാണ് ഇതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നു. മുഴുവൻ മനുഷ്യ സമൂഹത്തെയും അവർക്ക് യാത്ര ചെയ്യാൻ അള്ളാഹു ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഫിൽ ഫുൽക്ക്, എവിടെയാണ് അള്ളാഹു അവരെ ചുമന്നത്? കപ്പലുകളിലാണ്. അൽ മഷ്ഹൂൻ, ഭാരമേറിയ കപ്പലുകളിൽ. സൂറത്ത് ഇസ്രായിലെ ആയത്ത് നമുക്ക് സുപരിചിതമാണ്. വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും അവർക്കു നാം, അവരെ നാം വഹിക്കുകയും ചെയ്തു. അവർക്ക് നാം വാഹനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിലെ വാഹനത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതൊരു വലിയ ദൃഷ്ടാന്തമാണ്, വലിയ അത്ഭുതമാണ്. ഒരു തീരത്തു നിന്ന് മറ്റൊരു തീരത്തേക്ക്, ഒരു തുറമുഖത്തു നിന്ന് മറ്റൊരു തുറമുഖത്തേക്ക്, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക്, അലയടിച്ചുയരുന്ന തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് കടന്നു പോകുന്നത് ചെറിയ വഞ്ചികളും തോണികളും ബോട്ടുകളും മാത്രമല്ല, വലിയ കപ്പലുകളാണ്. വലിയ കപ്പലുകളിൽ മനുഷ്യൻ സഞ്ചരിക്കുന്നു. എത്രയുണ്ട്? എത്ര കാലമായി യാത്ര ആരംഭിച്ച്? വൻകരകളെ തമ്മിൽ ബന്ധിപ്പിച്ചതെങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല? വിവിധ രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും ഭാഷകളെയും തമ്മിൽ എങ്ങനെയാണ് അള്ളാഹു ബന്ധിപ്പിച്ചത്? വിവിധ ഭൂപ്രദേശങ്ങളിലുള്ള മനുഷ്യരെ അള്ളാഹു എങ്ങനെയാണ് ബന്ധിപ്പിച്ചത്? കപ്പലുകളാണ്. കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പായക്കപ്പലുകളുടെ പായകളെ ക്രമീകരിച്ച് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വഴിയടയാളമായി സ്വീകരിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ആരംഭിച്ച യാത്രകൾ, എന്തൊരത്ഭുതമാണത്! എത്ര വലിയ ഭാരമാണ്! വലിയ ഭാരം ചുമന്നുകൊണ്ട്, നൂറുകണക്കിന് യാത്രക്കാരെ ചുമന്നുകൊണ്ട്, ടൺ കണക്കിന് ഈത്തപ്പഴവും ഗോതമ്പും മരിയും മറ്റു വസ്തുക്കളുമൊക്കെ ചുമന്നുകൊണ്ട് കപ്പലുകൾ യാത്ര പോകുന്നു. ഒരു മഹാത്ഭുതമാണ് ദിവസങ്ങളെടുത്തുള്ള യാത്ര. വെള്ളത്തിൽ ഒരു ചെറിയ കല്ലിട്ടാൽ അതിൻ്റെ ആഴങ്ങളിലേക്കത് ആണ്ടുപോകും. പക്ഷേ വലിയ കപ്പലുകൾ, പർവ്വത സമാനമായ മലയോളം വരുന്ന, കുന്നോളം വരുന്ന കപ്പലുകൾ താഴാതെ വെള്ളത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്നു. എവിടെ നിന്നാണ് അതിനാവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത്? കാറ്റിൽ നിന്നാണ്, അള്ളാഹു അയക്കുന്ന കാറ്റിൽ നിന്ന്. അതൊരു അത്ഭുതം തന്നെയാണ്. മനുഷ്യരെ, നിങ്ങൾ സഞ്ചരിക്കുന്ന ഈ കപ്പലുകളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. നിങ്ങളെ അള്ളാഹു ആ കപ്പലുകളെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നവൻ. ആ കപ്പലുകൾ സഞ്ചരിക്കാൻ ആവശ്യമായ വായു കാറ്റിനെ അയച്ചു തന്നവൻ. ആ കപ്പലിനെ വെള്ളത്തിൽ താഴാതെ പിടിച്ചു നിർത്തുന്നവൻ. നിങ്ങളെ ഒരിക്കൽ കൂടി പരലോകത്ത് അവൻ്റെ കോടതിയിൽ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അന്നത്തെ കപ്പൽ മാത്രമാണോ? അല്ല, അതിനുശേഷമുള്ള ഇന്നേ വരെ നിങ്ങൾ നോക്കി, അന്ന് കാറ്റായിരുന്നു ഊർജമെങ്കിൽ പിന്നീട് എഞ്ചിനുകൾ കണ്ടെത്തി, യന്ത്രവൽകൃത കപ്പലുകളുണ്ടായി, യുദ്ധക്കപ്പലുകളുണ്ടായി, കപ്പലുകളുടെ വലുപ്പം കൂടിക്കൂടി വന്നു അല്ലേ. അനേകം യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്യാനും അവയ്ക്ക് പറന്നുയരാൻ ആവശ്യമായ റൺവേകൾ സംവിധാനിച്ച വലിയ കപ്പലുകളുണ്ടായി. ഒരു കണ്ടെയ്നറിൽ കൊള്ളാവുന്ന ചരക്കുകളുടെ, വസ്തുക്കളുടെ ഭാരം എത്രയായിരിക്കും? 10-15 ടൺ ഭാരമുള്ള കണ്ടെയ്നറുകൾ. അങ്ങനത്തെ 100, 500, 1000 കണ്ടെയ്നറുകൾ സ്ഥാപിച്ച ചരക്കു കപ്പലുകൾ മൈലുകൾ താണ്ടി കിലോമീറ്ററുകൾ വെള്ളത്തിലൂടെ യാത്ര ചെയ്ത് ഇങ്ങനെ ഒരു തീരത്തു നിന്ന് മറ്റൊരു തീരത്തേക്ക് പോവുകയാണ്. ഒരു തുറമുഖത്തു നിന്ന് മറ്റൊരു തുറമുഖത്തേക്ക് യാത്ര പോവുകയാണ്. അവ വെള്ളത്തിലേക്ക് കണ്ടുപോകുന്നില്ല. എത്ര ഒരു സൗകര്യമാണ് മനുഷ്യന്! ഇതര രാജ്യങ്ങളിൽ നിന്ന് പഴങ്ങളും ഭക്ഷ്യവസ്തുക്കളും മറ്റു യന്ത്രസാമഗ്രികളും മറ്റു മനുഷ്യൻ്റെ ഉപയോഗ വസ്തുക്കളുമൊക്കെ കൊണ്ടുവരാൻ എങ്ങനെയാണ് ഇതില്ലായിരുന്നുവെങ്കിൽ മനുഷ്യന് സാധിക്കുക? ഒരേ സമയം ഒറ്റക്കപ്പലുകളിൽ ആയിരക്കണക്കിന് യാത്രക്കാരും ലക്ഷോപലക്ഷം കിലോഗ്രാം വസ്തുക്കളും വഹിച്ചുകൊണ്ടാണ് കപ്പലുകൾ യാത്ര പോകുന്നത്. വആയതുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തമാണ്. അന്ന ഹമൽനാ ദുരിയതഹും, മനുഷ്യരെ നാം വഹിച്ചു. ഫിൽഫുൽക്കിൽ മഷ്ഹൂൻ, ഭാരമേറിയ കപ്പലുകളിൽ, വലിയ കപ്പലുകളിൽ മനുഷ്യനെ നാം വഹിച്ചിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, കപ്പലുകൾ മാത്രമാണോ അള്ളാഹുവിൻ്റെ പിന്നെ ഈ ദൃഷ്ടാന്തമെന്ന് പറയുന്നത്? അല്ല. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യമെന്താണ്? അതിലെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ആ ആയത്തിൻ്റെ ഓരോ വാക്കിൻ്റെയും അർത്ഥമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പലതും നമുക്കറിയാവുന്ന സുപരിചിതമായ വാക്കുകളാണ്. വഖലഖ്നാ, ഖലഖ, യഖ്ലുഖു, ഖാലിഖ്, മഖ്ലൂഖ് അല്ലേ? സുപരിചിതമായൊരു വാക്കാണ്. എന്താ ഖാലിഖ് എന്ന് പറഞ്ഞാൽ? അബ്ദുൽ ഖാലിഖ് നമ്മൾ പേരിടാറുണ്ട്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്. ഖലഖ, സൃഷ്ടിച്ചു. ഖലഖ്നാ, അള്ളാഹു പറയാണ് നാം സൃഷ്ടിച്ചു. ലഹും, ഇതിന് മുമ്പത്തെ ആയത്തിലും രണ്ടാമത്തെ വാക്ക് ലഹും എന്നായിരുന്നു. എന്താ ലഹും എന്ന് പറഞ്ഞാൽ അർത്ഥം? അവർക്ക്, അവർക്ക് നാം സൃഷ്ടിച്ചു. മിം മിസ്ലിഹി, അതുപോലെയുള്ളത്. ഏതുപോലെയുള്ളത്? മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത് കപ്പലിനെക്കുറിച്ചാണ്. ആ കപ്പൽ മാത്രമല്ല, ആ കപ്പൽ പോലെയുള്ള മറ്റു പലതിനെയും നാം സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? മായർ കബു, അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന. റക്കിബയർ കബു എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ കയറുക, യാത്ര പോവുക എന്നൊക്കെയുള്ള ഒരർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. വ ഖലഖന, നാം സൃഷ്ടിച്ചിരിക്കുന്നു. എഴുതിയെടുക്കുന്നവർ ശ്രദ്ധിച്ചെഴുതിയെടുക്കുക. വ ഖലഖന, നാം സൃഷ്ടിച്ചിരിക്കുന്നു. ലഹും, അവർക്ക് വേണ്ടി. മിം മിസ്ലിഹി, അതുപോലെയുള്ള. മായർക്കബൂൻ, അവർ യാത്ര ചെയ്യുന്ന മറ്റു പലതിനെയും. കപ്പൽ മാത്രമല്ല, കപ്പലല്ലാതെയും മനുഷ്യന് യാത്ര ചെയ്യുന്ന, യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്. ഒട്ടകങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. കഴുതകളെയും കോവർ കഴുതകളെയും കുതിരകളെയും മനുഷ്യൻ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. പിന്നീട് മറ്റു പല കാലികളെയും അല്ലെ, മാടുവർഗത്തിൽപ്പെട്ട കാലികളെയും അവയ്ക്ക് പിന്നെ ചക്രം കണ്ടെത്തിയ ചക്രമുള്ള വാഹനങ്ങൾ ഘടിപ്പിച്ച് അവ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന കാളവണ്ടികളും പോത്തുവണ്ടികളും ഉണ്ടായിരുന്നു, കുതിരവണ്ടികളുണ്ടായിരുന്നു. അത് വികസിച്ച് വികസിച്ച് ഷെയ്ഖ് സഅദി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് പോലെ വായുവിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, കടലിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, അല്ലേ, പല യുദ്ധോപകരണങ്ങളും കടലിലൂടെ വെള്ളത്തിലൂടെ സഞ്ചരിച്ച് ടാങ്കറുകൾ, അവ കരയിലെത്തിയാൽ കരയിലൂടെ കടന്നു പോകുന്നു. അങ്ങനത്തെ വാഹനങ്ങളുണ്ട്, കരയിലും കടലിലും സഞ്ചരിക്കുന്ന വാഹനങ്ങളുണ്ട്. അതും മനുഷ്യൻ ഇന്ന് ഉപയോഗിക്കുന്നു. എല്ലാം അതിനുള്ള ബുദ്ധി നൽകിയത് അള്ളാഹുവാണ്. എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അല്ലേ, എന്തൊരത്ഭുതമാണ്! എങ്ങനെയാണ് വായുവിലൂടെ ഇത് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്? എത്ര വേഗത്തിൽ, അതിവേഗതയിൽ, ശബ്ദവേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവ, വായുവിലൂടെ സഞ്ചരിക്കുന്നവ, ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക്, ഒരു ഭൂപ്രദേശത്തുനിന്ന് മറ്റൊരു ഭൂപ്രദേശത്തേക്ക്, ഭൂമിയിൽ നിന്ന് ബഹിരാകാശങ്ങളിലേക്ക്, ഭൂമിയിൽ നിന്ന് ഇതര ഉപഗ്രഹങ്ങളിലേക്കും ഗ്രഹങ്ങളിലേക്കും മനുഷ്യൻ യാത്ര നടത്താൻ ശ്രമിക്കുന്നു. അതിനൊക്കെ ആവശ്യമായ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ മനുഷ്യൻ സംവിധാനിച്ചിട്ടുണ്ട്. അല്ലേ, റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാത്ഭുതങ്ങളാണ്. അതിനാവശ്യമായ സൃഷ്ടിപരമായ ബുദ്ധിപരമായ കഴിവും ശേഷിയും നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര മഹാനും കഴിവുള്ളവനും ശ്രേഷ്ഠനുമാണ്. അപ്പോൾ പല വിധത്തിലുള്ള വാഹനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്കു വേണ്ടി ഒരുക്കിത്തന്നു എന്നത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാകുന്നു. അത് കടലിലൂടെ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നവയുണ്ട്, കരയിലൂടെ സഞ്ചരിക്കുന്നവയുണ്ട്, വായുവിലൂടെ സഞ്ചരിക്കുന്നവയുണ്ട്, കാലികളായിട്ടുണ്ട്, കാറ്റിൻ്റെ ഊർജം സ്വീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവ ഉണ്ടായിരുന്നു, മറ്റു യന്ത്രവൽകൃത സംവിധാനങ്ങളുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള കരയിലും കടലിലുമായിട്ടുള്ള ധാരാളക്കണക്കിന് സഞ്ചാര സംവിധാനങ്ങളും സൗകര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെല്ലാം ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മനുഷ്യനൊരു ദൃഷ്ടാന്തമുണ്ട്. മനുഷ്യ, നിനക്ക് ഇങ്ങനെയൊക്കെ കഴിയുമെങ്കിൽ, അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ബുദ്ധിയും സവിശേഷമായ കഴിവും നിനക്കു നൽകിയിട്ടുണ്ട് എങ്കിൽ, നിന്നെ സൃഷ്ടിച്ച നാഥൻ അവന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കഴിയും. നിന്നെ ഉണ്ടാക്കിയ, നിന്നെ പടച്ച, നിന്നെ സംവിധാനിച്ച സൃഷ്ടാവ്, ആ സൃഷ്ടാവിന് യഥാർത്ഥത്തിൽ പരലോകത്ത് ഒരിക്കൽ കൂടി അവൻ്റെ മുന്നിൽ നിന്നെ ഒരുമിച്ച് കൂട്ടാൻ, നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും. സുഹൃത്തുക്കളെ, രണ്ട് ചെറിയ ആയത്തുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഈ ദിവസത്തെ ഈ അരമണിക്കൂർ നമ്മൾ ശ്രദ്ധിക്കുന്നതോടുകൂടി ആ രണ്ട് ആയത്തുകളുടെ ആശയം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കണം. നമുക്കത് മനസ്സിലാവണം, നമ്മുടെ മനസ്സിലുണ്ടാവണം. വ ആയത്തുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. ഹമൽന, നാം അവരെ വഹിച്ചിരിക്കുന്നു, ചുമന്നിരിക്കുന്നു. ആരെ? ദുര്രിയത്തഹും, അവരുടെ സന്തതികളെ. നമ്മൾ നേരത്തെ അതിനെ വിശദീകരിച്ചു. മനുഷ്യ സമൂഹത്തെ മുഴുവൻ നാം വഹിച്ചു. ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ, ഭാരമേറിയ കപ്പലുകളിൽ, അഥവാ മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വെള്ളത്തിലൂടെ ഭാരമേറിയ കപ്പലുകളിലൂടെ യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട്. വഹലഖന, നാം സൃഷ്ടിച്ചിരിക്കുന്നു. ലഹും, അവർക്ക് വേണ്ടി. മിമ്മിസ്ലിഹി, അതുപോലെയുള്ളതും, കപ്പൽ പോലെയുള്ള, മായർ കബൂൻ, അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റുള്ളതും, കപ്പലുകൾ പോലെ അവർ സഞ്ചരിക്കുന്ന മറ്റു പലതിനെയും നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ഈ രണ്ടായത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ആ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊണ്ട് പരലോകത്തെയോർത്ത്, റബ്ബിനെ ഓർത്ത്, അവൻ്റെ സൃഷ്ടി മാഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിൽ വച്ചിരുന്നു. അതിൻ്റെ ആൻസർ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകും. ആകാശത്തുള്ള എത്ര ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അമാനി മൗലവി തൻ്റെ തഫ്സീറിൽ എണ്ണമിട്ട് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ പരിശോധിച്ചതുപോലെ അത് നാല് ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചാണ് ആ ഭാഗത്ത് വശംസു തജ്രി എന്ന് തുടങ്ങുന്ന ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ മർഹൂം അമാനി മൗലവി തൻ്റെ തഫ്സീറിൽ നാല് ദൃഷ്ടാന്തങ്ങൾ, ആകാശത്തു നിന്നുള്ള നാല് ദൃഷ്ടാന്തങ്ങൾ എന്ന് എടുത്തു പറഞ്ഞത്. ഈ ആഴ്ചയിൽ ഒന്ന് പരിശോധിക്കാൻ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. ആയത്തുല്ലഹും എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആയത്തുകൾ സൂറത്തു യാസീനിൽ ഇതുവരെ? 42-ാമത്തെ ആയത്താണ് നമ്മൾ അവസാനം പറഞ്ഞത്. വ ആയത്തുല്ലഹും എന്നതിൽ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആയത്തുകൾ ആരംഭിക്കുന്നുണ്ട് എന്നൊന്ന് പരിശോധിക്കൂ. എത്ര ആയത്തുകൾ സൂറത്തു യാസീനിലെ 42 വരെ എത്ര ആയത്തുകൾ വ ആയത്തുല്ലഹും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നുണ്ട്? അതൊന്ന് പരിശോധിക്കുക. ഇൻഷാല്ലാ അടുത്ത ആഴ്ച നമുക്കതിൻ്റെ ആൻസർ ചർച്ച ചെയ്യാം. അതിനു മുമ്പ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു തവണ കൂടി ആ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം. കഴിയുമെങ്കിൽ എൻ്റെ കൂടെ നിങ്ങളൊന്ന് ഓതാൻ ശ്രമിക്കുക, അത് ഹിഫ്ലാക്കാൻ പരിശ്രമിക്കുക. അതോടൊപ്പം നല്ല ഒരു ഖാരിഇൻ്റെ ഖിറാഅത്ത് വെച്ച് ഇതൊന്ന് കേൾക്കുകയും ചെയ്യുക. ആ ആയത്തുകൾ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്നൊന്ന് അങ്ങനെയൊന്ന് ശ്രമിക്കുക. أعوذ بالله من الشيطان الرجيم وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون. അള്ളാഹു വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നമ്മൾ കേട്ടു കഴിഞ്ഞത് ഹൃദയവസന്തം, സൂറത്തു യാസീനിലെ 41-42 വചനങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ന് ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനവുമായി നമുക്ക് മുൻപിലെത്തുന്നു തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫ് 5 മുതൽ 9 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ വ്യാഖ്യാനവും ശ്രോതാക്കൾക്ക് വിശദീകരിച്ച് കേൾപ്പിക്കുന്നു.
1: വചനം 5. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ലാ തഖസുസ്, നീ ഖദനം ചെയ്യരുത് അഥവാ വിവരിക്കരുത്. റുയ്യാക, നിന്റെ സ്വപ്നത്തെ, അലാ ഇഖ്വതിക, നിന്റെ സഹോദരന്മാർക്ക്. ഫയകീദു, അപ്പോൾ അവർ തന്ത്രം പ്രയോഗിക്കും. ലക, നിന്നോട്, കൈദൻ, വല്ല തന്ത്രവും. ഇന്ന ശൈത്താന, നിശ്ചയമായും പിശാജ്, ലിൽ ഇൻസാനി, മനുഷ്യന്, അദുവുൻ, ശത്രുവാകുന്നു. മുബീനുൻ, സ്പഷ്ടമായ അല്ലെങ്കിൽ പ്രത്യക്ഷമായ.

0: അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുമകനെ, നിന്റെ സ്വപ്നം നിന്റെ സഹോദരന്മാർക്ക് നീ വിവരിച്ചു കൊടുക്കരുത്. എന്നാൽ വല്ല തന്ത്രവും അവർ നിന്നോട് പ്രയോഗിച്ചേക്കും. നിശ്ചയമായും പിശാച്ച് മനുഷ്യന് ഒരു പ്രത്യക്ഷ ശത്രുവാകുന്നു.
1: വചനം 6. വകദാലിക, അപ്രകാരം, യജ്തബീക, നിന്നെ തിരഞ്ഞെടുക്കും, റബ്ബുക, നിന്റെ റബ്ബ്, വയുഅല്ലിമുക, നിനക്ക് അവൻ പഠിപ്പിക്കുകയും ചെയ്യും.

0: നിഅമതഹു അവന്റെ അനുഗ്രഹത്തെ, അലൈക നിന്റെ മേൽ, വഅല ആലി കുടുംബത്തിന്റെ മേലും, യഅഖൂബ യഅഖൂബിന്റെ, കമാ അതമ്മഹ അതിനെ അവൻ പൂർത്തിയാക്കിയതുപോലെ, അല അബവൈക നിന്റെ രണ്ടു പിതാക്കളുടെ മേൽ, മിൻ ഖബുലു മുമ്പ്, ഇബ്രാഹീമ ഇബ്രാഹീമിന്റെ, വ ഇസ്ഹാഖ ഇസ്ഹാഖിന്റെയും, ഇന്ന റബ്ബക നിശ്ചയമായും നിന്റെ റബ്ബ്, അലീമുൻ സർവജ്ഞനാണ്, ഹക്കീമുൻ അഗാധജ്ഞനാണ്.
1: وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك.

0: നിന്റെ റബ്ബ് നിന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. നിനക്ക് അവൻ വർത്തമാനങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്നും പഠിപ്പിച്ചു തരുകയും ചെയ്യും. നിന്റെ മേലും യാക്കൂബ് കുടുംബത്തിന്റെ മേലും അവന്റെ അനുഗ്രഹം അവൻ പൂർത്തിയാക്കുകയും ചെയ്യും. മുമ്പ് നിന്റെ രണ്ടു പിതാക്കൾ ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും മേൽ അതിന് അവൻ പൂർത്തിയാക്കിയതുപോലെ. നിശ്ചയമായും നിന്റെ റബ്ബ് സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു.
1: ഈ സ്വപ്ന വിവരം സഹോദരന്മാർ അറിയുന്ന പക്ഷം അവർക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അസൂയ തോന്നിയേക്കുമെന്നും അങ്ങനെ അദ്ദേഹത്തിനെതിരായി വല്ല കുതന്ത്രങ്ങളും പ്രവർത്തിച്ചു അദ്ദേഹത്തെ എന്തെങ്കിലും കെണിയിൽ അകപ്പെടുത്തിയേക്കുമെന്നും യാക്കൂബ് നബി അലൈഹിസ്സലാം ഭയപ്പെട്ടു. കിട്ടുന്ന അവസരമെല്ലാം അതിസമർത്ഥമായി ഉപയോഗപ്പെടുത്തിയും സന്ദർഭത്തിനൊത്ത ദുഷ്പ്രേരണകൾ നൽകിയും മനുഷ്യനെ വഞ്ചിക്കുക പിശാചിന്റെ പണിയാണല്ലോ. അതുകൊണ്ട് ഈ വിവരം സഹോദരന്മാരെ അറിയിക്കരുതെന്ന് അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിലക്കി. സ്വപ്നത്തിന്റെ ഒരു സാമാന്യ വ്യാഖ്യാനം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. സ്വപ്നത്തിൽ സൂചനയുള്ളതുപോലെ നിന്റെ റബ്ബ് നിനക്ക് ഉയർന്ന പദവികൾ നൽകി നിന്നെ ഉത്കൃഷ്ടനാക്കും. സ്വപ്നവാർത്തകളുടെയും മറ്റും വ്യാഖ്യാന വിജ്ഞാനങ്ങൾ നൽകി നിന്നെ അവൻ അനുഗ്രഹിക്കും. നിന്റെ പിതാമഹന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്നിവർക്ക് പ്രവാചകത്വം തുടങ്ങിയ അനുഗ്രഹങ്ങൾ നൽകിയതുപോലെ നിനക്കും അവൻ ഉന്നത പദവികൾ തന്നനുഗ്രഹിച്ചേക്കും. അങ്ങനെ നിനക്കു പ്രത്യേകിച്ചും നിന്റെ പിതൃകുടുംബത്തിന് പൊതുവായും അത് വമ്പിച്ച അനുഗ്രഹമായി തീർന്നേക്കും എന്നൊക്കെ യാക്കൂബ് നബി അലൈഹിസ്സലാം പുത്രനെ മനസ്സിലാക്കി. ആ വന്യപിതാവിന്റെ പ്രവചനങ്ങളെല്ലാം തന്നെ യഥാർത്ഥമായി പിന്നീട് പുലർന്നിട്ടുണ്ടെന്ന് താഴെ വചനങ്ങളിൽ നിന്ന് സ്പഷ്ടമാകുന്നതാണ്. 100 വചനത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അത് വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നതും കാണാം. യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്നും അദ്ദേഹത്തിന്റെ 12 മക്കളുടെ സന്താന പരമ്പരകൾക്കാണ് ബനു ഇസ്രായീൽ അഥവാ ഇസ്രായീൽ സന്തതികൾ എന്ന് പറയുന്നതെന്നും മുമ്പ് നാം പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 12 മക്കളിൽ അവസാനത്തെ 2 മക്കളായിരുന്നു യൂസുഫും ബിന്യാമീനും. ഇവർ രണ്ടാളും ഒരു മാതാവിൽ നിന്നുള്ളവരായിരുന്നുവെന്നും ഇവർ രണ്ടാളോടും പ്രത്യേകിച്ചും യൂസുഫിനോട് പിതാവിന് കൂടുതൽ വാത്സല്യമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് മൂത്ത പുത്രന്മാർക്ക് അവരുടെ നേരെ അനിഷ്ടം തോന്നിയിരുന്നുവെന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നു. ബൈബിളിലും അപ്രകാരം കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. നല്ല സ്വപ്നം അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ്, ദുസ്വപ്നം പിശാചിൽ നിന്നുമാകുന്നു. നിങ്ങളിൽ ആരെങ്കിലും താൻ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടാൽ അവൻ ഇഷ്ടപ്പെടുന്ന ആളോടല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഒരാൾ തനിക്ക് അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ അതിൻ്റെ ദോഷത്തിൽ നിന്നും പിശാചിൻ്റെ ദോഷത്തിൽ നിന്നും അവൻ അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊള്ളട്ടെ. 3 പ്രാവശ്യം അവൻ തുപ്പുകയും ചെയ്തു കൊള്ളട്ടെ. അതിനെപ്പറ്റി ആരോടും പറയുകയും ചെയ്യരുത്. എന്നാൽ അതവന് ഉപദ്രവം വരുത്തുകയില്ല. ബുഖാരി മുസ്ലിം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിലെ വാചകം ഇങ്ങനെയാണ്: നിങ്ങളിലൊരാൾ അവനു അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ അവൻ തൻ്റെ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുകയും 3 പ്രാവശ്യം പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുകയും അവൻ കിടന്നിരുന്ന ഭാഗം മാറി തിരിഞ്ഞു കിടക്കുകയും ചെയ്തു കൊള്ളട്ടെ. മുസ്ലിം. പിശാചിനെക്കുറിച്ചുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുകയാണ് തുപ്പൽ കൊണ്ടുദ്ദേശം, അഥവാ ഉമിനീർ തുപ്പിക്കളയുക എന്നല്ല.
2: വചനം 7. ലഖദ് കാന, തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്, ഫി യൂസുഫ, യൂസുഫിൽ, വ ഇഖ്വതിഹി, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിലും, ആയാതുൻ, പല ദൃഷ്ടാന്തങ്ങൾ, ലിസ്സായിലീൻ, ചോദിക്കുന്നവർക്ക് അഥവാ അന്വേഷിക്കുന്നവർക്ക്.

0: തീർച്ചയായും യൂസുഫിലും അദ്ദേഹത്തിന്റെ സഹോദരന്മാരിലും ചോദിച്ചന്വേഷിക്കുന്നവർക്ക് പല ദൃഷ്ടാന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്.
1: അസൂയ മുതലായ ദുസ്വഭാവങ്ങൾ മൂലം ഏർപ്പെടാവുന്ന ഭവിഷ്യത്തുകൾ, നിഷ്കളങ്കത, ക്ഷമ മുതലായ സൽസ്വഭാവങ്ങൾ മൂലം ലഭിക്കുന്ന നേട്ടങ്ങൾ, മാതാപിതാക്കൾക്ക് മക്കൾ മൂലം അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, മാതാപിതാക്കളുടെ ഉപദേശം മക്കൾക്ക് ആദ്യം സ്വീകാര്യമായി തോന്നാതിരുന്ന ശേഷം പിന്നീട് അനുഭവം കൊണ്ട് ബോധ്യപ്പെടുന്നതിൻ്റെ ഉദാഹരണങ്ങൾ, പരീക്ഷണങ്ങളിൽ ക്ഷമാപൂർവം കാര്യങ്ങൾ അള്ളാഹുവിൽ അർപ്പിക്കുന്നതിൻ്റെ സൽഫലങ്ങൾ, അള്ളാഹു ഈ ലോകത്ത് നടപ്പിൽ വരുത്തുവാൻ പോകുന്ന കാര്യങ്ങൾക്ക് അവൻ കാരണങ്ങൾ ശരിപ്പെടുത്തി കളമൊരുക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ എന്നിങ്ങനെ എത്രയോ പാഠങ്ങൾ അന്വേഷണ ബുദ്ധിയുള്ളവർക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. വല്ലാഹുൽ മുവഫ്ഖ്.
2: വചനം 8. ഇദ് ഖാലു, അവർ പറഞ്ഞ സന്ദർഭം, ല യൂസുഫു, യൂസുഫ് തന്നെ, വ അഖൂഹു, അവൻ്റെ സഹോദരനും, അഹബ്ബു, അധികം ഇഷ്ടപ്പെട്ടവർ, ഇല അബീന, നമ്മുടെ പിതാവിന്, മിന്ന, നമ്മളേക്കാൾ, വനഹ്നു, നാമാകട്ടെ, ഉസ്ബത്തുൻ, ഒരു സംഘമാണ്, ഇന്ന അബാന, നിശ്ചയമായും നമ്മുടെ പിതാവ്, ലഫീ ദലാലിൻ, ഒരു വഴിപിഴവിൽ തന്നെ, മുബീനിൻ, പ്രത്യക്ഷമായ.

0: അതെ, അവർ തമ്മിൽ പറഞ്ഞ സന്ദർഭം ഓർക്കുക. നാം ഒരു ശക്തമായ സംഘമുണ്ടായിരുന്നിട്ടും യൂസുഫും അവന്റെ സഹോദരനും തന്നെയാണ് നമ്മുടെ പിതാവിന് നമ്മെക്കാൾ ഇഷ്ടപ്പെട്ടവർ. നിശ്ചയമായും നമ്മുടെ പിതാവ് സ്പഷ്ടമായ ഒരു വഴിപിഴവിൽ തന്നെയാണ്.
1: അവന്റെ സഹോദരൻ എന്ന് പറഞ്ഞത് ബിന്യാമീനെ ഉദ്ദേശിച്ചാകുന്നു. അവരുടെ അസൂയ വളരെ ശക്തമായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. അവർ തുടർന്ന് പറയുന്നത് നോക്കുക.
2: വചനം 9. ഉഖ്തുലു, നിങ്ങൾ കൊല്ലുവിൻ യൂസുഫ, യൂസുഫിനെ, അവിത്തുറഹൂഹു, അല്ലെങ്കിൽ അവനെ നിങ്ങൾ ഇടുവിൻ, അർദ്ദൻ, വല്ല ഭൂമിയിലും, യഹ്ലു, എന്നാൽ ഒഴിവായിത്തീരും അഥവാ ഒഴിഞ്ഞു കിട്ടും.

0: നിങ്ങളായിരിക്കുകയും ചെയ്യും, അഥവാ ആയിരിക്കുകയും ചെയ്യാം. മിംബഅദിഹി, അതിനുശേഷം. ഖൗമൻ, ഒരു ജനം. സ്വാലിഹീൻ, നല്ലവരായ.
1: ഉഖ്തുലു യൂസുഫ അവ ഇത്റഹൂഹു അർദൻ യഖ്ലു ലക്കും വജ്ഹു അബീകും വതകൂനു മിൻ ബഅദിഹി ഖൗമൻ സ്വാലിഹീൻ.
2: നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തണം, അല്ലെങ്കിൽ അവനെ വല്ല ഭൂമിയിലും കൊണ്ടുപോയി ഇട്ടേക്കണം. എന്നാൽ നിങ്ങളുടെ പിതാവിന്റെ മുഖം നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് നല്ല ജനമായി തീരുകയും ചെയ്യാം.
3: ഏതെങ്കിലും വിധേനെ യൂസുഫിന്റെ കഥ കഴിക്കുക, അല്ലെങ്കിൽ പിതാവിലേക്ക് തിരിച്ചു വരാത്തവണ്ണം വല്ല വിദൂര സ്ഥലത്തും കൊണ്ടുപോയി അവനെ നാടുകടത്തി വിടുക. രണ്ടിലൊന്ന് ചെയ്താൽ ആദ്യം പിതാവിന് കുറേയൊക്കെ മനോവേദനയും ബുദ്ധിമുട്ടും അനുഭവപ്പെടുമെങ്കിലും കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ ശരിപ്പെട്ടുകൊള്ളും. അങ്ങനെ പിതാവിന്റെ സ്നേഹവും മുഖവും നമ്മോടായിത്തീരുന്നതാണ്. തൽക്കാലം ഇങ്ങനെ ഒരു അപരാധം നാം പ്രവർത്തിച്ചാലും പിന്നീട് ഖേദിച്ചു മടങ്ങി നമുക്ക് നല്ലവരായിത്തീരുകയും ചെയ്യാമല്ലോ എന്നൊക്കെയാണ് അവർ തമ്മിൽ പറഞ്ഞതിൻ്റെ താൽപ്പര്യം. പിതാവിന് യൂസുഫിനോടും ബിന്യാമിനോടുമാണ് അവരെക്കാൾ സ്നേഹമുള്ളതെങ്കിലും യൂസുഫിനോടാണ് ഏറ്റവും അധികം സ്നേഹമുള്ളതെന്നും അതുകൊണ്ടാണ് യൂസുഫിനെക്കുറിച്ച് അവർ ഇങ്ങനെ അഭിപ്രായപ്പെടുവാൻ കാരണമെന്നും അവരുടെ പ്രസ്താവന കൊണ്ട് മനസ്സിലാകുന്നു.
4: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്ത് യൂസുഫിലെ 5 മുതൽ 9 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ ശ്രവിച്ചത്.
5: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെയൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2 അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
6: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകൾ പാരായണം ചെയ്ത് പരിപൂർണമായും വായിച്ചു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പരിപാടിയാണ് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആൻ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ്ഇന്റെ പാരായണമാണ് നമ്മൾ നിർവഹിക്കുന്നത്. പാരായണത്തിന് നേതൃത്വം നൽകുന്നത് അഷ്ഷെയ്ഖ് നബീൽ അൽ റിഫായി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ജുസുകളായി പാരായണം ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഇന്നത്തെ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസുഇൻ്റെ പാരായണമാണ് നമ്മൾ നിർവഹിച്ചത്. പാരായണം നേതൃത്വം നൽകിയത് ശേഖ് നബീൽ അർ റിഫായി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.

0: അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തൻസീൽ. സൂറത്തുൽ ബക്കറയിലെ 177 മുതൽ 286 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. പാരായണം ചെയ്യുന്നത് ജിദ്ദ ഹോളി മോസ്ക് ഇമാമു കൂടിയായ ഖാരി അഹമ്മദ് അലി അൽ അജ്മി.
3: أعوذ بالله من الشيطان الرجيم
4: ليس البر أن تولوا وجوهكم قبل المشرق والمغرب

بالحق وإنك لمن المرسلين. تلك الرسل فضلنا بعضهم على بعض.

0: തൻസീൽ. സൂറത്തുൽ ബക്കറയിലെ 177 മുതൽ 286 കൂടിയ വചനങ്ങളുടെ പാരായണമാണ് നാം ഇതുവരെ ശ്രവിച്ചത്. പാരായണം ജിദ്ദ ഹോളി മോസ്ക് ഇമാമു കൂടിയായ ഖാരി അഹമ്മദ് അലി അൽ അജ്മി.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണ മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്ന പാരായണ പഠനം പരിപാടിയിൽ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നയിക്കുന്ന പഠന ക്ലാസ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബയ്യിന പ്രാരംഭം മുതൽ പാരായണം ചെയ്യുന്നതിലെ നിയമങ്ങൾ

0: ആണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേൾക്കുന്നത്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് സൂറത്തുൽ ബയ്യിനയാണ്. സൂറത്തുൽ ബയ്യിന 98-ാമത്തെ സൂറത്താണ്. കുറച്ച് അല്പം ഇതുവരെ നമ്മൾ ഓതിയ സൂറത്തുകളെക്കാൾ കുറച്ചും കൂടി വലിയ സൂറത്താണ്. ദീർഘമായ, അല്പം ദീർഘമായ, ഇതുവരെ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്പം ദീർഘമായ ആയത്തുകളുമാണ് അതിലുള്ളത്. നോക്കാം അതിലെന്തൊക്കെയാണ് എന്നുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുൻ അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്. മിൻ അഹ്ലി, നൂനു സാക്കിനക്ക് ശേഷം ഹംസയാണ്, അപ്പോൾ ഇളഹാർ. മുൻഫക്കീന, ഇളഹാറാണ്. ഹത്താ തഅ്തീഹുമുൽ ബയ്യിന, ബയ്യിന, ബയ്യിനത്തു എന്നുള്ളത് ബയ്യിന. ഒരു ഹാവോടുകൂടി, സുക്കൂനുള്ള ഹാവോടുകൂടി നിർത്തു, ബയ്യിന. പിന്നെ റസൂലും മിന, തൻവീന് ശേഷം മീമാണ്. ഇലഹാ ഇതാം ബിഗുന്ന, എത്തുലു സുഹുഫമ്മു, അതും തൻവീന് ശേഷം മീമാണ്. സുഹുഫം മുത്തഹ്ഹറ, ഫീഹ കുതുബു ഖയ്യിമ, അതും ഇഖ്ഫ ആണ്. കുതുബു ഖ ഇഖ്ലാബാണ്. നൂന് സാക്കിനയെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടുകൂടി ഉച്ചരിക്കണം. മീംബഅദി. പിന്നെ ജാ മദ്ദാണ്. മദ് മുത്തസിൽ, നാല് ഹർക്കത്തെങ്കിലും നിർബന്ധമായും നീട്ടണം. ഒമാ മിറു മദ് മുഫസിലാണ്. 120 ഇല്ലാ ലി അബ്ദുല്ലാഹ മുഖ്ലിസ്സീൻ അൽഹുദ്ദീൻ ഹുനഫാ. മദ് മുത്തസിൽ വീണ്ടും നീട്ടി ഓതണം. ഫദാലിക ദീനുൽ ഖയ്യിമ. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലി, വീണ്ടും ഇളഹാറാണ്. മിൻ അഹ്ലി ഖാലിദീന ഫീഹ ഉലൈക. മദ് മുത്തസിലാണ്. നാല് ഹർക്കത്തെങ്കിലും ചുരുങ്ങി നീട്ടണം. പിന്നെ ഷുറുൽ ബരിയ്യ. ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക, വീണ്ടും മദ് മുത്തസിൽ. ജസാഉഹും, മദ് മുത്തസിൽ. ഇൻദ ഇഖ്ഫ ആണ്. ജന്നാത്തു അദ്നിൻ തജ്രി, വീണ്ടും ഇഖ്ഫ. മിൻ തഹ്തിഹ, അതും വീണ്ടും ഇഖ്ഫ. അൻഹാർ, ഇളഹാർ. ഖാലിദീന ഫീഹ അബദ. മദ് മുത്തസിൽ, മദ് മുഫസിൽ. റളിയല്ലാഹു അൻഹും, ഇളഹാർ. വറളു അൻ, ഇളഹാർ. ലിമൻ ഖഷിയ, ലിമൻ ഖഷിയ, ഇളഹാർ. അപ്പം ഓതി നോക്കാം.
2: أعوذ بالله من الشيطان

0: അപ്പോൾ വീണ്ടും ഹുനഫ ഉണ്ടാവുന്ന മതി മതി. ആ
1: ഹുനഫ വയുഖീമു സ്വലാത വയുതു സകാത വദാലിക
0: ഒന്നുകൂടി ഹുനഫ
1: ഹുനഫ
0: സകാന്ന് നിർത്ത സകാത്ത് നിർത്തുക.
1: ഹുനഫ

0: ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ തീർക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണല്ലോ. അടുത്ത എപ്പിസോഡിൽ തീർക്കാം ഇൻഷാല്ല. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. സൂറത്തു അൽ ബയ്യിന ആദ്യം മുതൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹസീനിന്റെ ഒരു പുതിയ എപ്പിസോഡിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹശറിൽ നിന്നും 5-6 ആയത്തുകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശർ പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്, തജ്വീദ് നിയമങ്ങളും. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 5-6 ആയത്തുകളാണ്. ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക.
4: മാ ഖത്അതും മിൻ ലീനതിൻ ഔ തറക്തുമുഹ മാ ഖത്അതും മിൻ ലീനതിൻ ഔ തറക്തുമുഹ ഖായിമതൻ അലാ ഉസൂലിഹ മാ ഖത്അതും മിൻ ലീനതിൻ ഔ തറക്തുമുഹ ഖായിമതൻ അലാ ഉസൂലിഹ ഫബിഇദ്നില്ലാഹ فَبِإِذْنِ اللَّهِ وَلِيُخْزِيَ الْفَاسِقِينَ وَمَا أَفَاءَ اللَّهُ عَلَى رَسُولِهِ مِنْهُمْ فَمَا أَوْجَفْتُمْ عَلَيْهِ مِنْ خَيْلٍ وَلَا رِكَابٍ ولكن الله يسلط رسله على من يشاء والله على كل شيء قدير
3: ما قطعتم انجامة آيتي شدكك ما قطعتم قاف طاء عين تاء ولر يديم شدكك ഈ പദം പറഞ്ഞാൽ മാത്രമാണ് കൃത്യമായ മഖ്റജുകളൊക്കെ ശരിയായിട്ട് വരുള്ളൂ. മാ ഖത്അതും, ഖത്അതും അല്ല, മാ ഖാ. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കാണ് മഖ്റജ്. ഖാ അതുപോലെ ത, ഖത്അ. ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സ്വിഫത്ത് നൽകിക്കൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. അപ്പോഴാണ് ത എന്ന ശബ്ദം വരികയുള്ളൂ. ഇല്ലെങ്കിൽ ത്വ ത്വ ത്വ എന്നേ വരികയുള്ളൂ. നാവിൻ്റെ മുതുക് മേലണ്ണാക്കുക, അഥവാ മേലെ മുൻപല്ലുകളുടെ മുരട് കഴിഞ്ഞ് തൊട്ട് ആ ഒരു ഭാഗത്ത് തട്ടിക്കൊണ്ട്, അഥവാ തഇനെ ത്വ എന്നുച്ചരിക്കുന്ന പോലെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ത്വ എന്നാണ്. മ ഖത്അതും, ഖത്അതും മിൻ ലീനത്തിൻ. മീം സാക്കിനയ്ക്ക് ശേഷം മീമാണ് ഇദ്ഗാം മുതമാസിൽ. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിൽ മിക്സ് ചെയ്യുക, കൂട്ടിലേപ്പിക്കുക. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മാ ഖത്അതും മിൻ, മിൻ ലി സാക്കിന നൂന് ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. മിൻ ലീനത്തിൻ അ, ലീനത്തിൻ അ, തൻവീനു ശേഷം ഹംസയാണ്. അതുകൊണ്ട് വെളിവാക്കണം, തൻവീനിനെയും ഹംസയൊക്കെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ലീനത്തിൻ നൗ, മിൻ ലീനത്തിൻ നൗ, നൗ തറക്തുമുഹ എന്ന് പറയരുത്, നൂനിനെ കൊണ്ട് പറയരുത്. ഔ തറക്തുമുഹ, കാഫിൻ്റെ ഉച്ചാരണം ഔ തറക്, കാ കീ കു എക്. ഔ തറക്തുമുഹ ഖായിമതൻ, മഖ്റജ് ഖാഫിൻ്റെ മഖ്റജ് ചെറുനാക്കിൻ്റെ ഭാഗമാണ്, ശ്രദ്ധിക്കുക. അതുപോലെ അവിടെ മദ് മുത്തസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ഖായിമതൻ, ഔ തറക്തുമുഹ ഖായിമതൻ. ഇനി ഖായിമതൻ തൻ തൻവീനു ശേഷം ഐന് വെളിവാക്കി ഉച്ചരിക്കണം, തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കണം. ഇസ്ഹർ ഖായിമതൻ അല അല ഉസൂലിഹ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ് മുൻഫസിൽ. 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. അല ഉസൂലിഹ, ഇനി ഉസൂലിഹ എന്നതിലെ സ്വാദ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം, ഇല്ലെങ്കിൽ സീന് വരും. അല ഉസൂലിഹ സ്വാദുച്ചിരിക്കുമ്പോൾ നാവിൻ്റെ മധ്യം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അതാണ് സ സി സു അസ് ഉസൂലിഹ ഫബി ഇദ്നില്ലാ ഫബി ഇദ്നില്ലാ. ഈ പദം ശ്രദ്ധിക്കുക, ആയത്തിൽ കുർസിയിലൊക്കെ വളരെ കൃത്യമായിട്ടിത് പറഞ്ഞിട്ടുണ്ട്. ഫബി ഇദ്നില്ല ഇദ്ന അല്ല, ഫബി ഇദ്നില്ലാ ഫബി ഇദ്നി ഫബി ഇദ്നില്ലാ ബി ഇദ്നി അല്ല ഫബി ഇദ്നി ഫബി ഇദ്നില്ലാഹി വലിയുഖ്സിയൽ ഫാസിഖീൻ വലിയുഖ്സിയൽ ഫാസിഖീൻ. മദ് ആയത്തിൻ്റെ അവസാനങ്ങളിലൊക്കെ മദ് ആയിരത്തിൽ സുക്കൂനാണ്. അടുത്ത ആയത്ത് ആറാമത്തെ ആയത്ത് വമാ അഫ അല്ലാഹു വമാ അഫ അല്ലാഹ് മദ് മുൻഫസിലാണ്. വമാ അഫ ഇനി അഫ അല്ലാഹ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ്. മുത്തസിൽ മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. മുത്തസിൽ എന്ന് പറഞ്ഞാൽ അതേ പദത്തിൽ തന്നെയാണ് മദ്ദിൻ്റെ അക്ഷരവും ഹംസയും. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വേറെ പദത്തിൽ, അതാണ് മുൻഫസിൽ. ഇനി وما أفاء الله على رسوله منهم فما ساكنة ميمين الشيشم فاء شدكنا رند شوند دمل تتتش ميمين پورنا ماكنا منهم فما فما أوجفتم مدن أكشر ما ألفين الشيشم همزة وربطة تل منفصل أوجفتم عليه أوجفتم عليه من خ من خيل സാക്കിന നൂന് ശേഷം ഖ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖൈലിൻ മിൻ ഖൈലിൻ വ തൻവീന് ശേഷം വ വന്നാൽ ഇത് ഗംബിഗുന്ന വലാരിക്കാബിൻ വ ഇവിടെയൊക്കെ ഇത് ഗംബിഗുന്നയാണ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഖൈലിൻ വലാരിക്കാബിൻ വലാകിന്നല്ലാഹ് ഇനി വലാക്കിന്നല്ലാഹ് നൂൻ മുഷദ്ദ ഗുന്ന വലാക്കിന്നല്ലാഹ യുസല്ലിത്തു യുസല്ലിത്തു ത്വാ ത്വീ തു ത്വാ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. യുസല്ലിത്തു റുസുലഹു റുസുലഹു സീന് ദമ്മാണ് റുസു സീന് ദമ്മാണ് റുസുലഹു സീന് സുക്കൂർ വരുന്നത് ശ്രദ്ധിക്കണം. ഇത്തരം പദങ്ങളൊക്കെയാണ് കൃത്യമായിട്ടും ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. റുസുലഹു അല്ല റുസു റുസുലഹു അല മയ്യ ഇത് ഗാം ബിഗുന്ന നൂനിനെയ ഇലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ യശ മദ് മുത്തസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. والله على كل شيء ق والله على كل شيء ق تنوين ശേഷം قاف اخفام بغنا തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. قاف സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും ശ്രദ്ധിക്കണം. അപ്പോൾ والله على كل شيء ق قدير എന്നാണ്. قدير അല്ല ഖദീർ. റായിനെ തർഖീഖ് ചെയ്യണം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കണം ഇൻഷാല്ലാ. ഒന്നുകൂടെ ഓതാം. മാ ഖത്അതും മില്ലീനതിൻ ഔ തറക്തുമൂഹാ ഖായിമതൻ അലാ ഉസൂലിഹാ أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين وما أفاء الله على رسوله منهم فما أوجفتم فما أوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله ولكن الله يسلط رسله على من يشاء ولكن الله يسلط رسله على من يشاء
4: വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ.
1: സൂറത്തുൽ ഹശ്റിലെ 5-6 ആയത്തുകളാണ് ഇന്ന് നാം കേട്ടിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈറ, ബാരക്കല്ലാഹു ഫീക്. അത്തഹ്സീൻ ഇവിടെ സമാപിക്കുകയാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിൽ നിന്നും 5-6 ആയത്തുകളാണ്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
5: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
1: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
0: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
2: ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തുസൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

إخوانا على سرر متقابلين لا يمسهم فيها نصب

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ഫഹദ്ദിസ്.
1: ഇതോടുകൂടി ഹറമൈൻ ലൈവ് സമാപിക്കുന്നു.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ഒന്നാണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പം ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ല.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: هي الحبيبة والمختار.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: Peace Radio. Tune to reality.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതു മാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: റേഡിയോ അവതരിപ്പിക്കുന്നു കിഡ്സ് ടൈം. ചെറുപ്പകാലത്തു തന്നെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കുകയും തങ്ങളുടെ മധുരതരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം നിർവഹിച്ച് ജനഹൃദയങ്ങളെ ആകർഷിക്കുകയും ചെയ്ത ഇളം പ്രായക്കാരായ വിശുദ്ധ ഖുർആൻ ഖാരികളുടെ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ ഡ്രിസ് അൽ ഹാഷ്മിയുടെ ഖുർആൻ പാരായണമാണ് നമ്മൾ ശ്രവിക്കുന്നത്.
5: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം ഇതോടെ അവസാനിക്കുന്നു. ഡ്രിസ് അൽ ഹാഷ്മിയുടെ മധുരതരമായ ഖുർആൻ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറെ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
4: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്. ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി അന്നൂർ ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം. വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസിലയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുരിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു, ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക, പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
7: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
6: അതെ,
7: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
6: അതെ അതെ,
7: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
6: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലർ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയവസന്തം ക്ലാസ് എടുക്കുന്നത് നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم.

0: പ്രിയ ശ്രോതാക്കൾ, 36 അധ്യായം സൂറത്ത് യാസീനിലെ 39-40 ആയത്തുകളാണ് പാരായണം ചെയ്തത്. ഈ പരിപാടിയിൽ കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായി സൂറത്ത് യാസീനിലെ 38 വരെയുള്ള ആയത്തുകളാണ് അല്പാൽപമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച്, പ്രാപഞ്ചിക അത്ഭുതങ്ങളെ സംബന്ധിച്ച് ആണ് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, എന്തിൻ്റെ അടയാളങ്ങളാണ്? കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു വിശദീകരിച്ചിരുന്നത് ഈ സൂറത്തിലെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു നടത്തുന്ന ഒരു പരാമർശം, വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും, നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടാത്തവരായി അവരിൽ ആരും തന്നെ ഇല്ല. അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, പരലോകമുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അന്ത്യ ദിനത്തിൻ്റെ അടയാളങ്ങൾ, ദൈവാസ്തിക്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ, അതാണ് കഴിഞ്ഞ ചില ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ബുദ്ധിയുള്ള, ചിന്തിക്കാൻ കഴിയാവുന്ന, കാണാനും കേൾക്കാനും സാധിക്കുന്ന, ഇതര ജീവജാലങ്ങൾക്കപ്പുറം സവിശേഷമായ ബുദ്ധി നൽകപ്പെട്ടിട്ടുള്ള, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലുള്ള ഒരു ശ്രദ്ധയും ചിന്തയും ആലോചനയും ഉണ്ടാകുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ചുറ്റുപാടും നിലനിൽക്കുന്ന ഈ ദൃഷ്ടാന്തങ്ങളെ അറിയാനും അതിലൂടെ കഴിവുറ്റ ഒരു സൃഷ്ടാവിനെ കണ്ടെത്താനും മനുഷ്യരാശിക്ക് എല്ലാവർക്കും സാധിക്കുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. സുഹൃത്തുക്കളെ, ഇവിടെ ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. ആ ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ സൂചിപ്പിക്കാനുള്ളത്, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കും, കോടാനക്കോടി രൂപകൾ ചെലവഴിച്ച് മനുഷ്യൻ നടത്തുന്ന ഗവേഷണ പരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സുദീർഘമായ കാലഘട്ടങ്ങളെടുത്ത് മനുഷ്യൻ നടത്തുന്ന ഗവേഷണ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നൂറുകണക്കിന് കഴിവുറ്റ ശാസ്ത്രകാരന്മാരുടെ ആയുസ്സും സമയവും ചെലവഴിച്ച് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളെക്കുറിച്ച്, പരീക്ഷണങ്ങളെക്കുറിച്ച് ശാസ്ത്ര ലോകത്ത് നിന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അത്രയൊന്നും ചിലവോ സമയമോ അധ്വാനമോ ഒന്നും ചിലവഴിക്കാതെ തന്നെ നമുക്ക് ചുറ്റും നോക്കിയാൽ കാണുന്ന ചില അടയാളങ്ങളെ സംബന്ധിച്ച്, ചില ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ഒന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിനെ കണ്ടെത്താൻ, റബ്ബിനെ തിരിച്ചറിയാൻ, പരലോകത്തെ ബോധ്യപ്പെടാൻ സാധിക്കും എന്നാണ് ഈ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതാണ് യാഥാർത്ഥ്യവും. ഇനി തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. എന്താണ് ആയത്ത്?
1: وَالْقَمَرَ قَدَّرْنَاهُ مَنَازِلَ حَتَّى عَادَ كَالْعُرْجُونِ الْقَدِيمِ.

അവിടെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഓർമ്മയിൽപ്പെടുത്തുകയാണ്. യംബഗി, നമ്മൾ അതിനെ സാധാരണഗതിയിൽ ഒരു അറബി ഭാഷ വായിക്കുമ്പോൾ യൻ ബഗി എന്ന് ആ അക്ഷരങ്ങൾ വെച്ച് നമുക്ക് വായിക്കാൻ പറ്റും, യൻ ബഗി. പക്ഷേ പാരായണ നിയമം അനുസരിച്ച് അവിടെ ഓതേണ്ടത് എങ്ങനെയാണ്, എങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്? ലശം സുയംബഗി, യൻ എന്ന സുക്കൂനുള്ള നൂന് മീമാക്കി മാറ്റി ആണ് പാരായണം ചെയ്യേണ്ടത്. ബാഇന് മുമ്പ് സുക്കൂനുള്ള നൂന് വരുമ്പോഴൊക്കെ ആ സുക്കൂനുള്ള നൂനിനെ സുക്കൂനുള്ള മീമാക്കി മാറ്റണം. ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റി ഉച്ചരിക്കുന്നതിനെ ഇഖ്ലാബ് എന്നാണ് പറയുക. അപ്പോ ലശംസു യംബഗീലഹ, ലശംസു യംബഗീലഹ അൻ തുദ്രികൽ ഖമറ, അൻ തുദ്രികൽ ഖമറ ഉണ്ടോ, അങ്ങനെയാണോ പറയണം ചെയ്യേണ്ടത്? അൻ തുദ്രികൽ ഖമറ അല്ല. ശ്രോതാക്കള് ഈ കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടാകും. അതിങ്ങനെ നമുക്ക് സൂറത്തു യാസീൻ ആകുമ്പോൾ പല ആളുകൾക്കും മനപ്പാടമുള്ള അധ്യായമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭാഗങ്ങൾ പാരായണം ചെയ്യുമ്പോൾ കൂടെ ഒന്ന് ഓതി നോക്കുന്നത് നല്ലതാണ്. ലശം സുയം ബഗീലഹ അൻ തുദ്രികൽ ഖമറ, അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വകുല്ലും ഫീ ഫലകിൻ, വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, ഫലകി യസ്ബഹൂൻ. രണ്ടായത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് ഭാഗമാണ്, ഒരൽപ്പം ശ്രദ്ധയോടുകൂടി ഓതേണ്ടുന്ന ഒന്ന് രണ്ട് ഭാഗങ്ങളാണ് സൂചിപ്പിച്ചത്, ശ്രദ്ധിച്ചത്. അത് നമ്മളൊന്ന് ആ രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. നല്ല മനോഹരമായ പാരായണങ്ങൾ കേൾക്കാൻ ലഭ്യമാണ്, സുലഭമാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല പാരായണം രൂപപ്പെടുത്തിയിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു തവണ കൂടി അതൊന്ന് പാരായണം ചെയ്ത് നമുക്കതിൻ്റെ ആശയങ്ങളിലേക്ക് അർത്ഥ തലങ്ങളിലേക്ക് കടന്നു ചെല്ലാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. والقمر قدرناه منازل حتى

അതിലെ വാക്കുകളുടെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു സൂറത്ത് പഠിക്കുമ്പോൾ, ഒരായത്ത് പഠിക്കുമ്പോൾ, വിശിഷ്യ ഖുർആനിലെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു പ്രഭാഷണം കേൾക്കുന്ന, സാധാരണ ഒരു തസ്കിയത്ത് ക്ലാസ് കേൾക്കുന്ന ഒരു മനസ്സോടുകൂടിയല്ല കേൾക്കേണ്ടത്. അതിലെ വാക്കുകളുടെ അർത്ഥമൊന്ന് ശ്രദ്ധിച്ച് ആ അർത്ഥമൊക്കെ കുറച്ചൊക്കെ മനഃപ്പാഠമാക്കാൻ ശ്രമിച്ച് ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചില ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ഒരു ആശയം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഹൃദയവസന്തം കേൾക്കുമ്പോൾ അങ്ങനത്തെ ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മളിരിക്കേണ്ടത്. മറ്റൊരു വശം പറഞ്ഞാൽ ഇത് റബ്ബിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. വീട്ടിലിരുന്നും കടയിലിരുന്നും വാഹനത്തിലിരുന്നും ജോലിസ്ഥലത്തിരുന്നും അടുക്കളയിലിരുന്നും ഉണ്ടോ, നമ്മുടെ ഓഫീസിലിരുന്നുമൊക്കെ അള്ളാഹുവിൻ്റെ, സൃഷ്ടാവിൻ്റെ കലാം, വചനങ്ങൾ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പഠിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യം, പഠിക്കാനുള്ള അവസരമുണ്ടാകുന്നു എന്നത് റബ്ബിൻ്റെ വലിയ അനുഗ്രഹമാണ്. വൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ, ആ നിലക്ക് ഈ സംസാരത്തെയും ഈ പ്രോഗ്രാമിനെയും ശ്രദ്ധിക്കുകയും ഇതിൻ്റെ കൂടെ ഉണ്ടാവുകയും വേണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. വൽ ഖമർ, ഖമർ എന്ന് പറഞ്ഞാൽ എന്താ? ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ചന്ദ്രൻ.

ഈത്തപ്പഴങ്ങൾ ഉണ്ടാകുന്ന ഈത്തപ്പഴക്കുലയിലെ അതിൻ്റെ പ്രധാന അതിനെ കോർത്തുവെക്കുന്ന തണ്ടുണ്ടല്ലോ, അത് അൽ ഖദീം, പഴകിയ, പഴയ, പഴകിയ, ഒരു പഴകിയ ഈത്തപ്പനത്തണ്ട് പോലെ അത് ആകുന്നതുവരെ ചന്ദ്രന് ചില സ്ഥാനങ്ങൾ നാം കണക്കാക്കിയിട്ടുണ്ട്. എന്താണ് ഈ ആയത്തിൻ്റെ ആശയം? എന്താണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യക്തമാണ് അല്ലേ? വ്യക്തമാണ്. എല്ലാ സന്ദർഭങ്ങളിലും സൂര്യനെപ്പോലെ അല്ല ചന്ദ്രനെ കാണുക. ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ രൂപം വ്യത്യസ്തമാകും. ഒരു മാസപ്പിറവിയുടെ ഒന്നാമത്തെ ദിനം ഒരുപക്ഷെ ചന്ദ്രനെ നമുക്ക് കാണാൻ തന്നെ സാധിച്ചുകൊള്ളണമെന്നില്ല. രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ തെളിഞ്ഞ ആകാശത്ത് ഒരു തേങ്ങാപ്പൂള് പോലെ ചന്ദ്രക്കല നമുക്ക് ദർശിക്കാൻ സാധിക്കും. അത് വലുതായി വലുതായി 14-ാമത്തെ രാവാകുമ്പോൾ പൂർണ്ണ നിലാചന്ദ്രൻ ഭൂമിയിൽ നിലാവ് പരത്തി അതിങ്ങനെ വാനലോകത്ത് തിളങ്ങി നിൽക്കുന്നത് വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ്. പിന്നീടത് ഒരു മടക്കമാണ്, പഴയ അവസ്ഥയിലേക്ക് അതിങ്ങനെ ചെറുതായി മടങ്ങുന്നു. അപ്പോ 14-ാം രാവിലെ പൂർണ്ണ നിലാചന്ദ്രനിൽ നിന്ന് ഹത്ത ആദ കൽ ഉർജൂനിൽ ഖദീം, പഴയ ഉണങ്ങി നല്ല നീരുണ്ടായിരുന്ന ഈത്തപ്പനത്തണ്ട് മരുഭൂമിയിൽ കടന്ന് അല്ലെങ്കിൽ നിലത്ത് കടന്ന് ഉണങ്ങി ഉണങ്ങി ഉണങ്ങി അതിങ്ങനെ വളയും, അതിൻ്റെ രൂപം വളഞ്ഞ് മറ്റൊരു രൂപത്തിലേക്ക് മാറും എന്നതുപോലെ ചന്ദ്രൻ അതിൻ്റെ രൂപം മാറുന്നു. അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. അതിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ചില സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനത്തിലൂടെയാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പത്തെ ആയത്തിൽ സൂര്യനെ സംബന്ധിച്ചാണ് പറഞ്ഞത്, വശം സുതജിരി, സൂര്യൻ സഞ്ചരിക്കുന്നു, ലി മുസ്തഖറിൽ ലഹാ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ആയത്ത് ഓർക്കുന്നുണ്ടാവും ശ്രോതാക്കൾ. അത് പ്രതാപശാലിയും സർവജ്ഞാനിയുമായ അവൻ കണക്കാക്കിയതാണ്. ഇനിയോ ചന്ദ്രനും, വൽ ഖമറ, ചന്ദ്രനും, ഖദ്ദർനാഹു, നാം നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്, മനാസില, ചില സ്ഥാനങ്ങൾ, ഹത്താ ആദകൽ ഉർജൂനിൽ ഖദീം, പഴയ ഈത്തപ്പനക്കല കുലത്തണ്ടുപോലെ ആകുന്നതുവരെ, അങ്ങോട്ടുള്ള ഒരു മടക്കം വരെ, അഥവാ അതതിൻ്റെ നിശ്ചിത സ്ഥാനത്തുകൂടെ സഞ്ചരിക്കുകയും എന്നിട്ട് അതിന് പല മാറ്റങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങൾ നോക്കിൻ, ഇവിടെ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും നിലക്കുള്ള ഒരു വ്യതിചലനം ചന്ദ്രനുണ്ടാകുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും സംഭവിക്കുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ നിർമ്മിക്കുന്ന, മനുഷ്യൻ ആസൂത്രണം ചെയ്യുന്ന ഏതു കാര്യമാണ് 100% കൃത്യമായി നടക്കുക? ഏതെങ്കിലും ഉണ്ടോ? 95% പൂർണ്ണതയിലെത്തിയാൽ മനുഷ്യൻ അതിന് 100 ഗണിക്കും. 90% കടന്നാൽ തന്നെയും അത് 100 പരിഗണിച്ച് ആത്മാർത്ഥ ഒരു സംതൃപ്തിയടയും. എത്ര കാലമാണ് അത് അതിൻ്റെ ആ ഒരു കൃത്യതയിൽ തന്നെ നിലനിൽക്കുക? കഴിയുമോ? സാധിക്കുകയില്ല. കാലം കഴിയും തോറും അതിൻ്റെ അവസ്ഥ മാറും അല്ലേ? അതുകൊണ്ടാണ് എത്ര വിമാനങ്ങളാണ് തകർന്നു വീണത്. മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു, മനുഷ്യൻ്റെ ആസൂത്രണങ്ങളിൽ പിഴവ് സംഭവിക്കുന്നു, മനുഷ്യൻ നിശ്ചയിക്കുന്ന മാർഗങ്ങളിൽ പതനങ്ങളുണ്ടാകുന്നു, അപകടങ്ങളുണ്ടാകുന്നു, കൂട്ടിമുട്ടലുകളുണ്ടാകുന്നു. വിമാനങ്ങൾ തകർന്നതുകൊണ്ടാ, കപ്പലുകൾ മുങ്ങിയതുകൊണ്ടാ, ഏറ്റവും ശക്തമായ ട്രാഫിക് നിയമങ്ങളും സംവിധാനങ്ങളുമുള്ള, സിഗ്നലുകളും സംവിധാനിച്ചിട്ടുള്ള, ലോകത്തെ ഏറ്റവും നിലവാരമുള്ള വഴികളിൽ പോലും, റോഡുകളിൽ പോലും റോഡപകടങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാ. എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത്? എന്നാൽ നോക്കൂ, ചന്ദ്രന്റെ സഞ്ചാരം ആരംഭിച്ചിട്ട് കാലം എത്രയായി? കോടാനക്കോടി വർഷങ്ങൾക്കും ചന്ദ്രൻ അതിൻ്റെ സ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൂമി അതിൻ്റെ സ്ഥാനത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കി കൊടുത്ത ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്. അടുത്ത

ിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആയത്തിലെ വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടെ പറയാം. നല്ലപോലെ ശ്രദ്ധിക്കുക. വൽ ഖമറ, എന്താണ് ഖമർ എന്ന് പറഞ്ഞാൽ അർത്ഥം ചന്ദ്രൻ. വൽ ഖമറ, ചന്ദ്രനും. ഖദ്ദർനാഹു, നാം അതിന് കണക്കാക്കിയിരിക്കുന്നു. മനാസില, സ്ഥാനങ്ങൾ. ഹത്ത ആദ, അത് മടങ്ങുന്നതുവരെ. കൽ ഉർജൂനിൽ ഖദീം, കൽ ഉർജൂനി, ഈത്തപ്പനക്കുലത്തണ്ടുപോലെ. അൽ ഖദീം, പഴകിയ, പഴകിയ, പഴയ, പഴകിയ ഈത്തപ്പനക്കുലത്തണ്ടുപോലെ ആകുന്നതുവരെ. ചന്ദ്രനും നാം ചില സ്ഥാനങ്ങൾ നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കൂ, ലശംസു, സൂര്യനല്ല. യം ബഗൈലഹ, അതിന് പറ്റുകയില്ല. അൻതുദിരിക, പ്രാപിക്കുവാൻ. അൽ ഖമറ, ചന്ദ്രനെ. വലല്ലൈലു, ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി. വലല്ലൈലു, രാത്രിയുമല്ല. സാബിഖ്, മുൻകടക്കുന്നത്, മറികടക്കുന്നത്. അന്നഹാറ, സാബിഖുന്നഹാരി, പകലിനെ. വലല്ലൈൽ, രാത്രിയും. സാബിഖുന്നഹാർ, പകലിനെ മറികടക്കുന്നതല്ല, മുൻകടക്കുന്നതല്ല. വക്കുല്ലുൻ, എല്ലാം. ഫി ഫലക്കിൻ, ഒരു ഭ്രമണപദത്തിൽ. യസ്ബഹൂൻ, നീന്തിക്കൊണ്ടിരിക്കുന്നു. 40-ാമത്തെ ആയത്ത് ഒന്നുകൂടെ പറയുന്നു. വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാക്കുകൾ പേനയും കടലാസും കയ്യിലെടുത്തവർ എഴുതി വെക്കുന്നുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. പേനയും കടലാസും കയ്യിലില്ലാത്തവർ അവരുടെ മനസ്സുകളിൽ ഈ വാക്കുകളുടെ അർത്ഥം കൊത്തിവെക്കുന്നുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ലശംസ്, ശംസ്, സൂര്യൻ. ഖമർ, കഴിഞ്ഞ ആയത്തിൽ പഠിച്ച ഖമർ, ചന്ദ്രൻ. ആ രണ്ടു വാക്ക് നമ്മൾ മറക്കരുത്. ഖമർ, ചന്ദ്രൻ. ശംസ്, സൂര്യൻ. ലൈൽ, രാത്രി. നഹാർ, പകൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നൊരു നാല് വാക്കുകൾ അതാവട്ടെ. ഏറ്റവും സാധാരണക്കാർ ഖുർആനിൻ്റെ കിഎച്ച്എൽഎസ് സെൻ്ററുകളിലൊന്നും ഇരുന്ന് പഠിക്കാൻ അവസരം കിട്ടാത്ത ആളുകൾ അവരോർത്തു വെക്കുക, പഠിച്ചു വെക്കുക. ലൈൽ, രാത്രി. നഹാർ, പകൽ. ശംസ്, സൂര്യൻ. ഖമർ, ചന്ദ്രൻ. ലശം സ്വയം ബഹി, സൂര്യന് പറ്റുകയില്ല. അൻതുദിരിക്ക, പ്രാപിക്കുവാൻ. അൽ ഖമറ, ചന്ദ്രനെ. വലല്ലൈലു, രാത്രിക്കും കഴിയുകയില്ല. സ്വാബിഖു, രാത്രിയുമല്ല. സ്വാബിഖു, മുൻകടക്കുന്നതല്ല. അന്നഹാരി, പകലിനെ. വക്കുല്ലുൻ, എല്ലാം. എല്ലാ വസ്തുക്കളും, പ്രപഞ്ചത്തിലുള്ള എല്ലാം. ഫി ഫലക്കിൻ, ഭ്രമണപദത്തിലൂടെ. യസ്ബഹൂൻ, നീന്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രപഞ്ചത്തിലൊന്നും ഒരു സ്ഥാനത്തും നിൽക്കുന്നില്ല, എല്ലാം സഞ്ചരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത വിളിച്ചോതുന്ന ആയത്തുകളാണ് ഇത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഭൂമി നിൽക്കുന്നു, സൂര്യനും ചന്ദ്രനും കറങ്ങുന്നു എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞുപോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിനു ശേഷവും ഭൂമി കറങ്ങുന്നു, ചന്ദ്രൻ കറങ്ങുന്നു, സൂര്യൻ നിൽക്കുകയാണ് എന്ന് ചിന്തിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന, ശാസ്ത്രത്തിൻ്റെ ആധികാരിക വിശ്വാസമായി അങ്ങനെ കരുതിയിരുന്ന ഒരു കാലഘട്ടവും മനുഷ്യന് കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഖുർആൻ പഠിപ്പിച്ച ഒരു കാഴ്ചപ്പാടിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യൻ ഇന്നെത്തി. പ്രപഞ്ചത്തിലൊന്നും നിൽക്കുന്നില്ല, എല്ലാം അതിന് കൃത്യമായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഭ്രമണപദത്തിലൂടെ. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, കോടാനക്കോടി വർഷങ്ങൾക്ക് മുമ്പ് അവയുടെ സഞ്ചാരം ആരംഭിച്ചു. സൂര്യൻ ചന്ദ്രനെ പ്രാപിച്ചിട്ടില്ല, രാത്രി പകലിനെ മറികടന്നിട്ടില്ല, രാപ്പകലുകൾക്ക് ഒരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. സൂര്യചന്ദ്രാദികൾ അവർക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത കൃത്യമായ ഭ്രമണപഥത്തിൽ നിന്ന്, സഞ്ചാരപഥത്തിൽ നിന്ന് ഒരു അല്പം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല എന്നതാണ് വസ്തുത. അല്ലേ, സൂര്യന്, ഭൂമിക്ക് സൂര്യനെ ചുറ്റാൻ ഒരു തവണ വലം വെക്കാൻ ആവശ്യമായിട്ടുള്ളത് 365.5 ദിവസമാണ്. കോടാനക്കോടി വർഷങ്ങളായി അതങ്ങനെ തുടരുന്നു, എവിടെയും മാറ്റമില്ല. ചന്ദ്രന് ഭൂമിയെ വലം വെക്കാൻ ആവശ്യമായ സമയം 29 ദിവസവും 12 മണിക്കൂറും 44 മിനിറ്റുമാണ്.
അതങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എവിടെയും മാറ്റത്തിന് ആവശ്യമുണ്ടായിട്ടില്ല, മാറിയിട്ടില്ല. നിങ്ങളൊന്നാലോചിച്ച് നോക്കി, സൂര്യനെ ഭൂമി വലം വെക്കുന്നു, ഭൂമിയെ ചന്ദ്രൻ വലം വെക്കുന്നു, എങ്ങനെയായിരിക്കും ആ പ്രക്രിയ നടക്കുന്നത്? എത്ര ഒരു അത്ഭുതകരമാണത്. അള്ളാഹു സുബ്ഹാനഹു വതാല ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇത്രയും വലിയ സംവിധാനങ്ങളെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്ന, അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ ഒരുവിധത്തിലുള്ള കുഴപ്പവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രപഞ്ചത്തിൻ്റെ നാഥനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? അള്ളാഹുവിനെയാണോ നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹു പറയുന്നത്. രാത്രിയെയും പകലിനെയും നാം രണ്ടു ദൃഷ്ടാന്തങ്ങളാക്കിയിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും, സൂറത്തു അൻആമിലെ 96-ാമത്തായത്ത്, ഫാലിഖുൽ ഇസ്ബാഹ് വജഅല ലൈല സകന വശംസ വൽ ഖമറ ഹുസ്ബാന. സൂര്യചന്ദ്രാദികളെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായി, രാപ്പകലുകളെ അള്ളാഹുവിന്റെ ആയത്തുകളായി, യൂലിജുൽ ലൈല ഫിൻ നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ ശംസ വൽ ഖമറ കുല്ലു യജ്രി ലി അജലി മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്ക്. സൂര്യ ചന്ദ്രാദികൾ, രാപ്പകലുകൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. സൂര്യഗ്രഹണമുണ്ടായി. ഇബ്രാഹിം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രഹണ നമസ്കാരത്തിനു ശേഷം മിമ്പറിൽ കയറി നിന്നു, സംസാരിച്ചു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ. സൂര്യചന്ദ്രാദികൾ അള്ളാഹുവിന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാകുന്നു. രാപ്പകലുകൾ അള്ളാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങളാകുന്നു. റബ്ബ് സുബ്ഹാനഹു വതആല അവക്ക് നിർണയിച്ചു കൊടുത്തിട്ടുള്ള കണക്കും സ്ഥിതിയുമനുസരിച്ച് ഒരു നിലക്കുമുള്ള മാറ്റങ്ങൾ സംഭവിക്കാതെ കൃത്യമായി അതിൻ്റെ പാതകളിലൂടെ സഞ്ചരിക്കുകയും രാപ്പകലുകൾ അതാതിൻ്റെ സമയങ്ങളിൽ സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക്. അതൊരു വലിയ അത്ഭുതമാണ്, ഒരു വലിയ ദൃഷ്ടാന്തമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൈവാസ്തിക്വത്തെ മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും അങ്ങേയറ്റം കഴിവുള്ള ഒരു സൃഷ്ടികർത്താവിലേക്ക് എത്തിപ്പെടാനും സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ രണ്ട് ആയത്തുകൾ ആ നിലക്കാണ് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അവസാനിപ്പിക്കുകയാണ് ഈ ആയത്തുകളുടെ അവസാനത്തിലേക്ക്. ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ ഒരു ചോദ്യം ഇട്ടു തരികയാണ്. അന്വേഷിച്ച് അതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്തുക. ഈ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് മലയാളത്തിൽ മലയാളികളുടെ, മുസ്ലിങ്ങളുടെ, വിശ്വാസികളുടെ ഒരു വലിയ അനുഗ്രഹമാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം എന്ന് പറയുന്നത്. മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഖുർആൻ വിവരണത്തിൽ ഇവിടെ വിശുദ്ധ ഖുർആനിൽ ഈ ഭാഗത്ത്, ഈ അധ്യായത്തിൽ ഈ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല കുറേ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ആകാശലോകത്തുള്ള ചില ദൃഷ്ടാന്തങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെ അമാനി മൗലവി എത്ര ദൃഷ്ടാന്തങ്ങളെയാണ് പറഞ്ഞത്, അത് ഏതൊക്കെയാണ്? ആകാശത്തിലുള്ള ഈ ആയത്തുകളെ ആസ്പദമാക്കി ആകാശത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു എടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അമാനി മൗലവി തൻ്റെ ഖുർആൻ വിവരണത്തിൽ എത്ര ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞു, നമ്പറിട്ട് പറഞ്ഞിട്ടുണ്ട്, എത്ര എണ്ണം, അത് ഏതൊക്കെ? ഈ എപ്പിസോഡിലെ ശ്രോതാക്കൾക്കുള്ള ചോദ്യമാണ്. അമാനി മൗലവിയുടെ തഫ്സീറുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അതിൻ്റെ ഉത്തരം ലഭിക്കും. അതിനുള്ള ഒരു ശ്രമമുണ്ടാവുക ഇൻഷാല്ലാ. അതിൻ്റെ ആൻസർ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പറയാൻ ശ്രമിക്കാം. അതിലപ്പുറം നമ്മുടെ ഒരു ശ്രദ്ധ കൊണ്ട് അതിന്ന് കണ്ടെത്താൻ സാധിക്കുമോ എന്നൊന്ന് ആലോചിക്കുക. അവസാനിപ്പിക്കുന്നു, ഒരു തവണ കൂടി അതിൻ്റെ അർത്ഥവും ആശയവും ഒന്ന് പറയാം. വൽ ഖമർ, ചന്ദ്രൻ, ഖദ്ദർനാഹു, നാം അതിന് കണക്കാക്കിയിരിക്കുന്നു, മനാസില, ചില സ്ഥാനങ്ങൾ, സ്ഥാനങ്ങൾ, ഹത്ത ആദ, അത് മടങ്ങുന്നതുവരെ, കൽ ഉർജൂൻ, ഈത്തപ്പനക്കുലത്തണ്ടുപോലെ ആയിത്തീരുന്നതുവരെ, അൽ ഖദീം, ഒരു പഴയ ഈത്തപ്പന കുലത്തണ്ടുപോലെ ആയിത്തീരുന്നതുവരെ, ലശംസു എംബഹ, സൂര്യന് പറ്റുകയില്ല, അൻതുദരിക്കൽ ഖമർ, ചന്ദ്രനെ പ്രാപിക്കാൻ, വലല്ലേലു രാത്രിയുമല്ല, സാബിഖുൻ നഹാർ പകലിനെ മുൻകടക്കുന്നതുമല്ല, വക്കുല്ലുൻ എല്ലാം, ഫി ഫലകി യസ്ബഹൂൻ അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു. അത്യാധുനിക ശാസ്ത്രം
അസ്ട്രോണമി യഥാർത്ഥത്തിൽ ഗ്രഹങ്ങളെ ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് പ്രയോഗിച്ച ഒരു വാക്കാണ് ഭ്രമണപഥത്തിലൂടെ അവ നീന്തുന്നു എന്ന്. വിശുദ്ധ ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഇങ്ങനൊരു പരാമർശമുണ്ടായത്? ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായതുകൊണ്ട്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ ഗ്രന്ഥമായതുകൊണ്ടാണ് അങ്ങനെയുള്ള വാചകം വിശുദ്ധ ഖുർആനിൽ ഇടം പിടിച്ചത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഒരു തവണ കൂടി അത് പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ശ്രോതാക്കൾ കൂടെ ഓതണം, ഓതാൻ ശ്രമിക്കണം, ഒന്ന് ശ്രദ്ധിച്ച് കൂടെ ഉണ്ടാകുക. ഓതാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. والقمر قدرناه منازل حتى عاد كالعرجون القديم.

0: وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه وسلم.
1: സൂറത്ത് യാസീനിലെ 39-40 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിഷാദ് സലഫി ക്ലാസ് എടുത്തത്.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലു ഇമ്രാൻ 156 വചനം മുതൽ അവസാനം വരെയും സൂറ നിസാ 1-88 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് അഹമ്മദ് അൽ അജ്മി.
3: أعوذ بالله من الشيطان الرجيم.

وليست التوبة للذين يعملون السيئات حتى

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലോ ഇമ്രാൻ 156 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1 മുതൽ 88 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് അൽ അജ്മി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു കിഡ്സ് ടൈം. ചെറുപ്പകാലത്തു തന്നെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കുകയും തങ്ങളുടെ മധുരതരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം നിർവഹിച്ച് ജനഹൃദയങ്ങളെ ആകർഷിക്കുകയും ചെയ്ത ഇളം പ്രായക്കാരായ വിശുദ്ധ ഖുർആൻ ഖാരികളുടെ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ ഡ്രിസ് അൽ ഹാഷ്മിയുടെ ഖുർആൻ പാരായണമാണ് നമ്മൾ ശ്രവിക്കുന്നത്.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം ഇതോടെ അവസാനിക്കുന്നു. ഡ്രിസ് അൽ ഹാഷ്മിയുടെ മധുരതരമായ ഖുർആൻ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: Tuned to reality.

0: ഹിഫ്ദുൽ ഖുർആൻ. ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും, ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലും. വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: Tuned to reality.

0: ആത്മീയപ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. തിരുനബിയെ,
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം, അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തിക ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 25 അൽഫുർഖാൻ 61 മുതൽ 77 വരെയുള്ള വചനങ്ങളാണ്. പറയണം നിർവഹിച്ചത് ഷെയ്ഖ് തമർ ഇസ്ലാം.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. സൂറ അൽ ബയ്യന 2-ാം ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. അതോടൊപ്പം സൂറത്തുൽ ഖദർ. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദിൻ അബ്ദുല്ല വഅല ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബയ്യന നമ്മൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തീർന്നിട്ടില്ല. അവസാനത്തെ 2 ആയത്തുകൾ ഒന്നുകൂടി ഓതാം.
5: ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ

0: ആ അതിൽ അൻസൽനാഹു ഇഖ്ഫാഅ്, പിന്നെ ലൈലത്തുൽ ഖദ്ർ, ഖദ്ർ തഫ്ഹീമാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി, അങ്ങനെ
1: ഖൈറു മിൻ അൽഫി
0: ശഹർ. ആ തനസലുൽ മലായികത്തു, മലായികത്ത് മദ്ദാണ്, നല്ലൊന്ന് കിട്ടണം. എങ്ങനെ മലായികത്തു,
1: മലായികത്തു
0: ആ മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായി നീട്ടണം. പിന്നെ ഫീഹാ ബിഇദ്നി റബ്ബിഹിം, റബ്ബിഹിം മിൻ കുല്ലി, രണ്ടും ഒന്ന് രണ്ടും മീം എടുത്തു വന്നു, പിന്നെ മറ്റത് മിൻ കുല്ലി ഇഖ്ഫ ആണ്, രണ്ടും നല്ലോം മണിക്കണം. ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, ബിഇദ്നി ആ രണ്ടും നല്ല മണിക്കണം ഒന്നുകൂടി.

സലാമുൻ ഹിയ ഇൽഹാറ് ഹത്താമത്തുറയിൽ ഫജർ. മീമ് ശബ്ദമുള്ളത് നല്ലോണം മണിക്കണം.

0: طلمط مطلع. ونريد
1: سلام هي حتى مطلع الفجر.
0: سلام هي حتى هي هايم بين مدد حا بين مط طعيان مطلع الفجر.
1: سلام هي حتى مطلع الفجر.
0: أيوة أبو سورة القدر كارينيو هذا لي آرائتلو സൂറത്തുൽ ഖദർ 97-ാമത്തെ സൂറത്താണ്. അപ്പോൾ അത് കഴിഞ്ഞു ഇനി സൂറത്തുൽ അലഖാണ് ഇൻഷാല്ലാ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഖുർആൻ നന്നായി പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നല്ല സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ. വാഖുർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. സൂറ ബയ്യന പഠനഭാഗത്തിൻ്റെ രണ്ടാം ഭാഗവും സൂറത്തുൽ ഖദറിലെ പാരായണ നിയമങ്ങളുമാണ് ഇപ്പോൾ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പം ഈ ഹദീസ് ചുരിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ്
6: കച്ചവടക്കാരൻ,
5: അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്. ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
6: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
5: അതെ,
6: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
5: അതെ,
6: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറേ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറേ ഉണ്ട് ഇവിടെ.
5: അതിരുകൾ
6: അതെ. പക്ഷേ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
5: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള

0: പ്രിയെ, ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലോകപ്രശസ്ത ഖാരികളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കൾക്ക് ആസ്വദിക്കാൻ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പ്രശസ്ത ഖാരി മുഹമ്മദ് അയ്യൂബ് സൂറ അൻആം 21 മുതൽ 140 വരെ പാരായണം നിർവഹിക്കുന്നു.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് തൻസീൽ. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്. സൂറ അൻആം 21 മുതൽ 140 വരെയാണ് പ്രശസ്ത ഖാരി മുഹമ്മദ് അയ്യൂബ് പാരായണം നിർവഹിച്ചത്.
1: വിശുദ്ധ ഖുർആൻ, അത് പാരായണം ചെയ്യുന്നതിന് ചില നിയമങ്ങളുണ്ട്. പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, ഭാഗം 7. അവതരിപ്പിക്കുന്നത് ജാമിയ അൽ ഹിന്ദ്, ലെക്ചർ അബ്ദുള്ള ഷമീർ മദീനി.
2: ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ശുദ്ധ ഖുർആനിൻ്റെ പഠനം ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, തജ്വീദ് പഠനം എന്ന ഈ എപ്പിസോഡിലൂടെ നമ്മളിതുവരെ പറഞ്ഞു വന്നിരുന്നത് തജ്വീദിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ മഖാരിജ് സിഫാത്തുകളെക്കുറിച്ചാണ്. മഖാരിജുൽ ഹുറൂഫ് വ്യത്യസ്ത എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ അനുബന്ധമോ എന്നോണം അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, അവയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ പരസ്പര വിരുദ്ധങ്ങളായി വരുന്ന വിപരീതങ്ങളായിട്ടുള്ള സിഫത്തുകളെക്കുറിച്ചാണ് ഇതുവരെ കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത്. വിപരീതമുള്ള സിഫത്തുകൾ 5, അതിന് വിപരീതം 5, അങ്ങനെ 10 ഇതിനകം നാം പറഞ്ഞു കഴിഞ്ഞു. പഠിക്കണമെന്നും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ഉപകാരപ്പെട്ടിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി 7 സിഫത്തുകൾ കൂടി, വിശേഷണങ്ങൾ കൂടി തജ്വീദിൻ്റെ ഭാഗമായിക്കൊണ്ട്, വിപരീതമില്ലാത്ത 7 സിഫത്തുകൾ കൂടി പണ്ഡിതന്മാർ, തജ്വീദ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഇന്നും അതുപോലെ തന്നെ ഇനിയുള്ള എപ്പിസോഡുകളിലും പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമ് പഠിക്കാനും അത് വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ നിയമങ്ങൾ പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിപരീതമില്ലാത്ത 7 സിഫത്തുകൾ, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ചുരുക്കി. എന്നിട്ട് ഇൻഷാ അല്ലാ നമുക്ക് ഓരോ സിഫത്തുകളും അതിൻ്റെ ക്രമപ്രകാരം തന്നെ വിശദീകരിച്ച് ഉദാഹരണ സഹിതമൊക്കെ മനസ്സിലാക്കാം. 7 സിഫത്തുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, അത് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമുൽ ജസരിയിൽ 24 ബൈത്ത് മുതൽ സിഫാത്തുൽ ഹുറൂഫ് എന്ന് പറയുന്ന അധ്യായത്തിൽ കൊടുക്കുന്നുണ്ട്. അതിപ്രകാരമാകുന്നു: صفيرها صاد وزاي سين قلقلة قطب قطب جد واللين واو ويا ساكنا سكنا وانفتح قبلهما والانحراف صحها في اللام والراء بتكرير جعل وللتفشي الشين ضاد نستطل. 7 സിഫത്തുകളെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. 1 സഫീർ, 2 ഖൽഖല, 3 അല്ലീൻ, 4 ഇൻഹിറാഫ്,

0: അഞ്ച് തക്രീർ, ആറ് തഫഷി, ഏഴ് അൽ ഇസ്തിത്വാല. ഈ ആറ് ഏഴ് സിഫത്തുകൾ സഫീർ, ഖൽഖലത്ത്, ലീന്, ഇൻഹിറാഫ്, തക്രീർ, തഫഷി, ഇസ്തിത്വാല, ഈ ഏഴ് സിഫത്തുകളാണ് വിപരീതമില്ലാത്ത സിഫത്തുകൾ, സിഫാത്തുൽ ഹുറൂഫ് ഗൈർ മുതലാദ്ദ എന്നാണ് ഇതിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ലിദ്ദില്ലാത്ത, വിപരീതമില്ലാത്ത സിഫത്തുകൾ. അപ്പോൾ എങ്ങനെയാണ് ആ സിഫത്തുകൾ എന്നും അവയുടെ ഉച്ചാരണം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതും ഒക്കെ നമുക്ക് മനസ്സിലാക്കണം. കാരണം ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ കൃത്യമായ ഉച്ചാരണം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ സിഫത്ത് കൂടി, വിശേഷണം കൂടി മനസ്സിലാക്കണം മഖ്റജിൻ്റെ കൂടെ തന്നെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിഫാത്തുൽ ഹുറൂഫും മഖ്റജുൽ ഹുറൂഫിനെ പോലെ തന്നെ അനിവാര്യമായും നമ്മൾ ശരിയാക്കിയെടുക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഭാഗമാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സിഫത്ത്, ഈ എണ്ണത്തിൽ ഒന്നാമത്തതാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് എന്താണ്? സഫീർ. സഫീറുഹ സാദുൻ വസായുൻ സീനു. ഇപ്പോൾ സഫീർ എന്ന സിഫത്തിൻ്റെ, സഫീർ എന്ന സിഫത്തിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് അതിനുള്ളത്? മൂന്ന് അക്ഷരങ്ങളാണ്. എന്ത്? ഇബ്നുൽ ജസരി പറഞ്ഞതുപോലെ സഫീറുഹ സാദുൻ വസായുൻ സീനു. അസ്സാദു വസായ് അല്ലെങ്കിൽ അസ്സാ വസീൻ, മൂന്ന് അക്ഷരങ്ങളാണ് സഫീർ എന്ന സിഫത്തിനുള്ളത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ വിപരീതമുള്ള സിഫത്തുകൾ പഠിച്ചതുപോലെ അല്ല ഇതിൻ്റെ വ്യത്യാസമുണ്ട്. കാരണം വിപരീതമുള്ള സിഫത്തുകളിൽ നമ്മൾ ഒരു സിഫത്തിന് ഇന്ന അക്ഷരമുണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം അതിൻ്റെ വിപരീത സിഫത്തിനുള്ളതാണ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇവിടെ ഈ മൂന്ന് അക്ഷരങ്ങൾ ആണ് സഫീർ എന്ന സിഫത്തിനുള്ളത്. ഇനി ബാക്കിയുള്ള അക്ഷരങ്ങൾക്കൊക്കെ, സിഫത്തുകൾക്കുള്ള അക്ഷരങ്ങൾ അതിൻ്റെ കൂടെ നമുക്ക് പറയാം. അപ്പോൾ സഫീർ ഉഹ സ്വാദും വസായുൻ സീനു. സഫീറിൻ്റെ അക്ഷരങ്ങൾ സ്വാദും സായും സീനുമാകുന്നു. സ്വാദ് സ അല്ലെങ്കിൽ സായ് സീൻ, ഈ മൂന്ന് അക്ഷരങ്ങളാണ് സഫീറിൻ്റെ അക്ഷരങ്ങൾ. എന്താണ് സഫീർ എന്ന് പറഞ്ഞാൽ അർത്ഥം? സഫീർ എന്ന് പറഞ്ഞാൽ ചൂളം വിളിയുടെ ശബ്ദം, പക്ഷിയുടെ ശബ്ദം. ഇതാണ് ഭാഷയിൽ സൗത്തുൻ യഷ് ബഹു സൗത്തുയൂർ. അപ്പോൾ പക്ഷികളുടെ ശബ്ദത്തിനോട് സാദൃശ്യമുള്ള ശബ്ദത്തിനാണ് സഫീർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ആ ഒരു ശബ്ദത്തിനോട് സാദൃശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾക്ക് സുക്കൂനാക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ശരിക്കും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതിൻ്റെ ശബ്ദത്തിൻ്റെ രൂപം എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സ്വാദ് പറയുമ്പോൾ അതിനെ സുക്കൂനാക്കി പറയുമ്പോൾ അസ് അസ്, അതുപോലെ സീന് പറയുമ്പോൾ അസ് അസ്, അതുപോലെ സ പറയുമ്പോൾ അസ് അസ്. അപ്പോൾ അസ് അസ് അസ്, ഈ മൂന്ന് ശബ്ദങ്ങളും ഈ മൂന്നക്ഷരങ്ങളുടെ ശബ്ദങ്ങളും അതിൻ്റെ ശബ്ദത്തിന് പക്ഷിയുടെ ശബ്ദത്തോട് സാദൃശ്യമുണ്ട് എന്നതുകൊണ്ടാണ് ഈ സിഫത്തിന്, ഈ വിശേഷണത്തിന് സഫീർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാരണമെന്താണ്? ഇങ്ങനെ ഒരു സഫീർ എന്ന സിഫത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാരണമെന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന മഹ്റജിലുള്ള, അതിൻ്റെ ഉത്ഭവസ്ഥാനത്തുള്ള ഒരു ഇടുക്കം, ഒരു ഞെരുക്കം, അതാണ് ഇത്രയും ഒരു ശബ്ദം ഒരു ശക്തിയായിക്കൊണ്ടും അതിനെ കുറച്ചുകൂടി കൃത്യമായിക്കൊണ്ടും ഇത് പറയാനുള്ള കാരണം. അഥവാ താഴെ മുൻപല്ലിൻ്റെ ഉൾഭാഗവും നാവിൻ്റെ തലയും കൂടി, നാവിൻ്റെ അഗ്രം, മുൻഭാഗത്തെ നാവിൻ്റെ തലയും താഴെ മുൻപല്ലിൻ്റെ ഉൾഭാഗവും സ്പർശിച്ചു കൊണ്ടാണ്, താഴെ മുൻപല്ലിൻ്റെ ഉൾഭാഗത്തെ സ്പർശിക്കുന്നു നാവിൻ്റെ അഗ്രഭാഗം, തലഭാഗം. ആ ഒരു ചെറിയ ഒരു വിടവിലൂടെയാണ്, അതാ മേലെ മുൻപല്ലിൻ്റെയും താഴെ മുൻപല്ലുകളുടെയും ഇടയിലൂടെ ആ ചെറിയ ഒരു കുറഞ്ഞ വിടവിലൂടെയാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. നമുക്കറിയാം സ, അതുപോലെ സീൻ, അതുപോലെ സ്വാദ്, ഈ അക്ഷരങ്ങളൊക്കെ ഈ റസുൽ ലിസാൻ നാവിൻ്റെ അഗ്രഭാഗത്തു നിന്ന് തലഭാഗത്തു നിന്നാണ് ഇതിൻ്റെ മഖ്റജ് പുറപ്പെടുന്നത്. അതുകൊണ്ട് ആ അഗ്രഭാഗവും താഴെ മുൻപല്ലിൻ്റെ ഉൾഭാഗവും കൂടി സ്പർശിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ ഗ്യാപ്പിലൂടെയാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഒരു വളരെ കൂർമ്മതയുള്ള ശബ്ദം ഉണ്ടാകുന്നത് എന്നർത്ഥം. അത് ഹർക്കത്തായി വരുമ്പോഴും സുക്കൂനായി വരുമ്പോഴും ഒക്കെ ഇത് ഈ സിഫത്ത് നൽകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ബിസ്മി ഓതും, പല ആളുകളും ബിസ്മി ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ബിസ്മി ബിസ്മി എന്നല്ലത് ബിസ്മി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി എന്നാണ് പറയേണ്ടത്, അല്ലാതെ ബിസ്മി അല്ല. ബിസ് അസ് എന്നുള്ള ആ ഒരു ശബ്ദം സഫീർ എന്ന വിശേഷണം നൽകുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സകാത്ത്, ഒരു തൂന സകാത്ത അസ്സകാത്ത അസ്സകാത്ത എന്നല്ല അസ്സകാത്ത. അതുപോലെ തന്നെ സ്വാദ്, ഇന്നമയുവഫസ്സാബിറൂന അസ്സാബിറൂന. അപ്പോൾ അസ്സാബിറൂന അല്ലെങ്കിൽ അസ്സാബിരീന അസ് അസ്. അപ്പോൾ ഈ മൂന്നക്ഷരങ്ങൾക്കും സ സീൻ സാദ് ഈ മൂന്നക്ഷരങ്ങൾക്കും അത് സഫീർ എന്ന വിശേഷണം, സഫീർ എന്ന വിശേഷണം അതിന് നൽകണം എന്നർത്ഥം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, പല ആളുകൾക്കും അതിൽ പ്രത്യേകിച്ച് മലയാളികൾക്കുമൊക്കെ അബദ്ധം സംഭവിക്കുന്ന ഒരു മേഖലയാണ് ഈ സ്വാദിൻ്റെ ഉച്ചാരണം, അത് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധം. അതെന്താണെന്ന് വെച്ചാൽ വളരെ വ്യാപകമായിട്ട് തന്നെ നമ്മൾ പലപ്പോഴും പല ആളുകളെയും ഖിറാഅത്ത് കേൾക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണത്. അതായത് സ്വാദിൻ്റെ ഉച്ചാരണം അതുപോലെ ത്വാനും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി ഷൈത്വാനി സ്വാദ് എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. ഇന്നമയുവഫസ്സാ എന്നുള്ളത് ഒരിക്കലും സ്വാദിൻ്റെ ശരിയായ ഉച്ചാരണമല്ല. കാരണം സ്വാദിൻ്റെ മഹ്റജ് നാവിൻ്റെ അഗ്രഭാഗത്തു നിന്നാണ്, ഒരിക്കലും ചുണ്ടിനെ അതിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അതായത് രണ്ട് മഹ്റജ് അതിനില്ല. അപ്പം ചുണ്ടിനെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അബദ്ധമാണ്, അത് അത് പാടില്ലാത്തതാകുന്നു. ശരിക്കും അതിനെ ഉച്ചരിക്കേണ്ടത് നാവ് കൊണ്ട് തന്നെയാണ്. ചുണ്ടിന് യാതൊരു പങ്കും സ്വാദിൻ്റെ ഉച്ചാരണത്തിൽ ഇല്ല. അത് സീനാകട്ടെ സായും ഇല്ല. സ്വാദിനെ പ്രത്യേകിച്ച് പറയാൻ കാരണം സ്വാദിൻ്റെ ഉച്ചാരണത്തിൽ പല ആളുകൾക്കും അബദ്ധം സംഭവിക്കാറുണ്ട്. അപ്പോൾ സ്വാദ് എന്നുള്ളത് മലയാളത്തിൽ നമ്മൾ ചിലപ്പോൾ പറയും സ്വാദ് സ്വാദ്, പക്ഷേ ത്വാ സ്വാദ് എന്നില്ല, സ്വാദ് ബാദ് ലാ ത്വാ എല്ലാം നാവിൽ നിന്നാണ്, ചുണ്ടിൽ നിന്നല്ല. ചുണ്ടിൽ നിന്നും ബ മീം വാവ് ഫ എന്നീ നാല് അക്ഷരങ്ങൾ മാത്രമേ ചുണ്ടിൽ നിന്നും ഉച്ചരിക്കുന്നുള്ളൂ. എന്നാൽ സ്വാദ് ത്വാ പോലെയുള്ള അക്ഷരങ്ങൾ അത് നാവിൽ നിന്നാണ് ഉച്ചരിക്കുന്നത്, ഒരിക്കലും അത് ചുണ്ടിൽ നിന്നാകാൻ പാടില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അപ്പോൾ സി സാദ് സ ഒന്ന് സ മറ്റ് സ. അപ്പോൾ വേറെയും വിശേഷണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ നിലക്കുള്ള അക്ഷരങ്ങൾക്ക് വ്യത്യാസം വരുന്നത്. ഇൻഷാല്ലാ ഈ വിശേഷണങ്ങളുടെ വ്യത്യാസങ്ങളും അതിൻ്റെ എണ്ണങ്ങളും അതിലെ ശക്തമായതും അതുപോലെ തന്നെ മധ്യമ നിലവാരത്തുള്ളതും അതുപോലെ തന്നെ ലൈഫായ സിഫത്തു ഇതെല്ലാം കൂട്ടി ഒരുമിച്ച് ഓരോ അക്ഷരങ്ങൾക്കും ഈ നിലക്കുള്ള വ്യത്യസ്തമായ സിഫത്തുകൾ ആ അക്ഷരങ്ങൾക്ക് ഒരുമിച്ച് നൽകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അക്ഷരങ്ങളുടെ ശരിയായ ഉച്ചാരണവും അതിൻ്റെ ഉച്ചാരണ ഭംഗിയും ഒക്കെ നമുക്ക് വ്യക്തമായും നമുക്ക് നമ്മുടെ കേൾവിയിലേക്ക് അതിൻ്റെ ശരിക്കുമുള്ള ഉച്ചാരണം എത്തിച്ചേരുന്നത്. നേരെ മറിച്ച് അക്ഷരങ്ങൾക്ക് ശരിക്കും അതിൻ്റെ വിശേഷണങ്ങൾ ഓരോന്നും നൽകിയിട്ടില്ല എങ്കിൽ ആ അക്ഷരങ്ങളുടെ പരിപൂർണമായ ഉച്ചാരണം ശരിയാവുകയില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം ഒന്നുകൂടി നമ്മൾ ശരിക്കും കൃത്യമായി ഉച്ചരിക്കാൻ പരിശീലിക്കുക. അസ് അസ് അസ് അസ് അസ് അസ്. അസ് എന്ന് പറയുമ്പോൾ അസ് എന്ന് ചുണ്ട് ചേർത്ത് കൊണ്ട് പറയരുത്. ചുണ്ട് യാതൊരു നിലക്കും സ്വാദിൻ്റെ ഉച്ചാരണത്തിൽ വരുന്നില്ല. അക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. എന്ന് പറയരുത്. ഇതുപോലെ ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ബിസ്മി ഓതുമ്പോൾ പ്രത്യേകം ബിസ്മില്ലാഹി റഹ്മാൻ എന്ന് പറയുന്നത്, അത് ഖുർആൻ ഓതുമ്പോൾ ശരിക്കും ഈ നിലക്ക് ബിസ്മില്ല എന്ന് അസീരിനെ സഫീർ എന്ന ശബ്ദം വിശേഷണം നൽകിക്കൊണ്ട് തന്നെ ഉച്ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായ രൂപത്തിൽ ഖുർആൻ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഖുർആൻ ഓതുവാനുള്ള എല്ലാവിധ തൗഫീഖും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ان شاء الله നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ആറ് സിഫത്തുകളുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഓരോന്നും നമുക്ക് അടുത്ത എപ്പിസോഡിലായി പഠിക്കാം. അടുത്ത എപ്പിസോഡിൽ ഇൻഷാഅല്ലാ ഖൽഖലത്തിനെക്കുറിച്ച്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു തജ്വീദിലെ സാങ്കേതിക പദമാണ് ഖൽഖലത്ത്, അതിനെ സംബന്ധിച്ച് ഇൻഷാഅല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം പ്രോഗ്രാമിലൂടെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളുമായി ഭാഗം 7 വിശദീകരിച്ചത് അബ്ദുള്ള ഷമീർ മദീനി, ജാമിയ അൽ ഹിന്ദ്.
2: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
3: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
2: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
3: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
2: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുള്ളാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാന: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ അടുത്തതായി നിഷാദ് സലഫി അവതരിപ്പിക്കുന്ന ഹൃദയ വസന്തം.
6: അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലി വസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن نشأ نغرقهم فلا

0: സൂറയാസിനിലെ 43-44 ആയത്തുകളാണ് കേട്ടത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത ഭാഗം ശ്രോതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരലോകത്തെ സംബന്ധിച്ച് അല്ലാഹു മനുഷ്യനെ മറ്റൊരു ലോകത്തൊരുമിച്ച് കൂട്ടുമെന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് കഴിഞ്ഞ കുറേ ആയത്തുകളായി ചർച്ച ചെയ്യുന്നത്. അതിൽ അവസാനം പറഞ്ഞത് വാഹനങ്ങളെ സംബന്ധിച്ചാണ്. 41-ാമത്തെ ആയത്തിൽ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെ സംബന്ധിച്ചും 42-ാമത്തെ ആയത്തിൽ മറ്റു വാഹനങ്ങളെ സംബന്ധിച്ചുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചില തഫ്സീറുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടാകും. ഭാരമേറിയ കപ്പലുകളിൽ മനുഷ്യസന്തതികളെ നാം വഹിക്കുന്നു എന്നത് അവർക്കുള്ള ദൃഷ്ടാന്തമാണ്. കപ്പലുകൾ പോലെയുള്ള അവർ സഞ്ചരിക്കുന്ന മറ്റു പലതും അവർക്ക് വേണ്ടി നാം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതാണ് ആ രണ്ട് ആയത്തുകളിലൂടെ അല്ലാഹു പറഞ്ഞത്. ഇനി അടുത്ത ആയത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? അതേ ആയത്തുകളുടെ തുടർച്ചയാണ് ഈ രണ്ട് ആയത്തുകൾ. നേരത്തെ പറഞ്ഞ 41-42 ആയത്തുകളുടെ തുടർച്ചയാണ് 43-44 ആയത്തുകൾ. അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് അതിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വ ഇന്നശ നുഗ്രിഖുഹും ഖാഫ് പാരായണം ചെയ്യുമ്പോൾ സുക്കൂനുള്ള ഖാഫുകൾ, ഖാഫ് പുള്ളിയുള്ള ഖാഫ്, അത് ഖ എന്ന് കുറച്ച് കനപ്പിച്ചു തന്നെ ഉച്ചരിക്കണം. എന്നാൽ മറ്റു അക്ഷരങ്ങൾ അങ്ങനെ ഉച്ചരിക്കേണ്ടതുമില്ല. 5 അക്ഷരങ്ങളാണ് കനപ്പിച്ചുച്ചരിക്കേണ്ടത്. ഹൃദയവസന്തത്തിലെ മറ്റു പല എപ്പിസോഡുകളിൽ നിന്നും ഈ ഒരു കാര്യം വിശദീകരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഒരു കുറച്ച് സ്വരഭാരത്തോടുകൂടി കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖാഫ്, ത്വാ, ബ, ജീം, ദാല്. ഖ, ത്വാ, ബ, ജ, ദ. ഈ 5 അക്ഷരങ്ങൾ ഹുറൂഫുൽ ഖൽഖല, ഹുറൂഫുൽ ഖൽഖല എന്ന് ഇവയെ സംബന്ധിച്ച് പറയും. അവയുടെ ആ സാങ്കേതിക നാമം ഇനി നമുക്ക് ഓർമ്മയിലില്ലെങ്കിലും ഈ 5 അക്ഷരങ്ങൾ പെനയും കടലാസും കയ്യിലുള്ളവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇവയെ ഓർത്തു വെക്കാൻ ഈ 5 അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തൊരു വാക്കുണ്ടാക്കിയിട്ടുണ്ട്, ഖുതുബു ജദ്. ഖുതുബു ജദ്, ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്. എന്താണ് ഇവയുടെ പ്രത്യേകത? ഇവയ്ക്ക് സുക്കൂനോടുകൂടി ഉച്ചരിക്കുമ്പോൾ കുറച്ച് കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വസ്സമാഇ ദാതിൽ ബുറൂജ്, ബുറൂജ്, ബുറൂജ് അന്നെ പറ്റില്ല, ബുറൂജ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് പറ്റില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു സ്വമദ്. നമ്മളെപ്പോഴും ഓതുന്ന അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്ക് ശേഷം പാരായണം ചെയ്യാറുള്ള സൂറത്താണ്. പക്ഷേ ഈ നിയമം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഫലഖ് പറ്റില്ല. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അതേസമയം അതിനുശേഷമുള്ള സൂറത്തോ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. നാസ് എന്ന് പറയേണ്ടതില്ല, മറിച്ച് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അങ്ങനെയുള്ള ഒരു ഉച്ചാരണമാണ് അത് വേണ്ടത്. എന്നാൽ ഖാഫ് ബാ ത്വാ ജീം ദാല് ഇവ കുറച്ച് കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇതിൻ്റെ മുമ്പുള്ള ആയത്തുകൾ എടുത്ത സന്ദർഭത്തിൽ അതിൻ്റെ ഒരു പാരായണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വഹലഖ്നാലഹും 42-ാമത്തെ ആയത്താണ് ഇപ്പോൾ പറയുന്നത്. വഹലഖ്നാലഹും വഹലഖ്നാലഹും എന്നല്ല, വഹലഖ്നാലഹും എന്നല്ല, വഹലഖ്നാലഹും മിം മിസ്ലിഹി, മിം മിസ്ലിഹി എന്നല്ല, മിസ്ലിഹി എന്നല്ല, മിം മിസ്ലിഹി, മിം മിസ്ലിഹി മായർ കബൂൻ
1: അല്ല,
0: മായർ കബൂൻ. അതിൻ്റെ ഒരു ആകത്തുക ശ്രോതാക്കൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകും, മനസ്സിലായിട്ടുണ്ടാവുന്നതാണ്. മനസ്സിലാക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഇങ്ങനെയാണ് ഓതേണ്ടത്. വ ഇന്ന ശ നുഗ്രിഖുഹും
1: ഫലാ സ്വരീഖലഹും വലാഹും യുൻഖദൂൻ
0: എന്നതിൽ വ്യക്തമാവാതെ മണിച്ചുകൊണ്ടാണ് അവിടെ ഓതേണ്ടത്. ഇങ്ങനെയാണ് ഒന്ന് ശ്രദ്ധിക്കുക.
1: വലാഹും യുൻഖദൂൻ.
0: പ്രധാനമായും ആ രണ്ടായത്തുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന നിലക്ക് അത്രയുമാണ് സൂചിപ്പിക്കാനുള്ളത്. തജ്വീദിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ ആയത്ത് ഓതുന്നിടത്ത് ഇത്രയധികം സമയമെടുക്കുന്നത് എന്ന് ശ്രോതാക്കൾ ആരും ചിന്തിക്കുന്നുണ്ടാവുകയില്ല. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഹൃദയവസന്തത്തിൻ്റെ ഈ യാസീൻ കൈകാര്യം ചെയ്തു തുടങ്ങിയ അന്നു മുതലുള്ള ഏകദേശം ഒരു 10-12 എപ്പിസോഡുകളിൽ തജ്വീദിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ എന്തിനെത്ര അധികം സമയം ഈ ഓത്തിന് വേണ്ടി, അങ്ങനെ അതൊരു സുഖല്ല എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു ഗൗരവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ പഠിപ്പിച്ച ഒരു പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് പലതവണ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാതെ, അത് ഉൾക്കൊള്ളാതിരുന്നാൽ ഇതൊക്കെ, ഈ സംസാരങ്ങളൊക്കെ നമുക്ക് അത്ര ഒരു സുഖം തോന്നുകയില്ല. എന്നാൽ അതിൻ്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാകുമ്പോൾ നമ്മൾ അതിനെ നല്ലപോലെ ശ്രദ്ധിച്ച് അത് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ആ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഒരല്പസമയം നമ്മൾ ഇതിനുവേണ്ടി നീക്കിവെക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ആശയത്തിലേക്ക്, അർത്ഥത്തിലേക്ക് കടക്കാം. വ ഇന്നശ, നമുക്കൊക്കെ സുപരിചിതമായൊരു വാക്കാണ് ഇന്നശ. നശ ഏതായിരിക്കും വാക്ക്? ജീവിതത്തിൽ ഒരു വിശ്വാസി എപ്പോഴും സർവസാധാരണയായി ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണത്. ഏതാണ് ആ വാക്ക്? ഷാ. ഇപ്പോൾ ശ്രദ്ധാക്കൾക്കത് ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടാവും. എവിടെയാണ് നമ്മളത് ഉപയോഗിക്കാറുള്ളത്? ഇൻ ഷാ അള്ളാഹു. ഇൻഷാ അള്ളാഹ് നമ്മൾ പറയാറുണ്ട്. മാ ഷാ അള്ളാഹു, മാ ഷാ അള്ളാഹ്, ഷാ ഇൻ ഷാ അള്ളാഹു. മൂന്ന് വാക്കുകളാണത്, അതിലെ നടുവിലെ വാക്കാണ് ഷാ. മാ ഷാ അള്ളാഹു അല്ലേ, അതിൽ മൂന്ന് കലിമത്തുണ്ട്. അതിലെ നടുവിലുള്ള കലിമത്താണ് ഷാ. എന്താ ഷാ എന്ന് പറഞ്ഞാൽ അർത്ഥം? ഷാ യഷാഉ മശീഅത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക. ഇൻ എന്ന് പറഞ്ഞാൽ എങ്കിൽ. ഇൻ നശ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. നുഗ്രിഖുഹും, അവരെ നാം മുക്കിക്കളയുമായിരുന്നു, വെള്ളത്തിൽ മുക്കിക്കളയുമായിരുന്നു. ആരെ സംബന്ധിച്ചാ പറയുന്നത്? നേരത്തെ പറഞ്ഞു, മുകളിൽ പറഞ്ഞ രണ്ട് ആയത്തുകളുടെ തുടർച്ചയാണിത്. മുകളിൽ പറഞ്ഞത് അവർക്കുള്ള ദൃഷ്ടാന്തമാണ്, നാം അവരെ ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ കപ്പലുകളിൽ വഹിച്ചിട്ടുണ്ട് എന്ന്. കപ്പലുകളിൽ നാം അവരെ ചുമന്നു എന്നത് അവർക്കുള്ള ദൃഷ്ടാന്തമാകുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, കപ്പലിൽ അവരെ ചുമന്നത് അവർക്കുള്ള ദൃഷ്ടാന്തമാണ്, എന്നാൽ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇന്നശനുഗരിഖുഹും, നാം അവരെ മുക്കിക്കളയുമായിരുന്നു. ഫലാ സ്വരീഖലഹും, അങ്ങനെ സംഭവിച്ചാൽ, നാം അവരെ മുക്കിക്കളഞ്ഞാൽ, വെള്ളത്തിൽ മുക്കിയാൽ, ഫലാ സ്വരീഖലഹും, അവർക്കൊരു സഹായിയും ഉണ്ടാവുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. അൻഖദ യുൻഖിദു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക. യുൻഖദു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തപ്പെടുക, മറ്റുള്ളവർ നമ്മെ രക്ഷപ്പെടുത്തുക. അഥവാ അവരൊരിക്കലും ആരും അവരെ രക്ഷപ്പെടുത്താനുണ്ടാവില്ല. വലാഹും, അവരല്ല യുൻഖദൂൻ രക്ഷപ്പെടുത്തപ്പെടുന്നവർ, അവർ രക്ഷപ്പെടുകയുമില്ല. ഒന്നുകൂടെ പറയാം, കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഒരിക്കൽ കൂടി വാക്കുകളുടെ അർത്ഥം പറയുക, എഴുതിയെടുക്കുന്നവർ ശ്രദ്ധിച്ചെഴുതിയെടുക്കുക, മനസ്സ് കൊടുത്ത് ശ്രദ്ധിക്കുക. ഇൻ, എങ്കിൽ, നശ, നാം ഉദ്ദേശിച്ചു. ഇൻ നശ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നോകരിഖുഹും, അവരെ നാം മുക്കിക്കളയുമായിരുന്നു. ഫലാ സ്വരീഖലഹും, അപ്പോൾ അവരെ ആരും രക്ഷപ്പെടുത്തുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. ഫലാ സ്വരീഖലഹും എന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കുകയില്ല, ആരും സഹായിക്കുകയില്ല. അങ്ങനെയാണ്, ഫലാ സ്വരീഖലഹും, അവരെ ആരും സഹായിക്കുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. ഇതാണ് ആ രണ്ട് വാക്കുകളുടെയും ആ ആയത്തിൻ്റെയും മൊത്തത്തിലുള്ളൊരു അർത്ഥം. നാം, അള്ളാഹു പറയാണ്, കപ്പലിൽ നാം അവരെ വഹിച്ചു കൊണ്ടുപോകുന്നു, എന്നാൽ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ വെള്ളത്തിൽ താഴ്ത്തിക്കളയും. അങ്ങനെ വെള്ളത്തിൽ താഴ്ത്തിയാലോ ആരും അവരെ സഹായിക്കാനില്ല. ലാ അഹദുൻ യസ്രിഖു ലഹും ഫയുആവിനുഹും, അവർക്ക് വേണ്ടി ഉറക്ക സഹായത്തിനായി. സ്വറാഹത്ത് പറഞ്ഞാൽ ഉറക്ക അട്ടഹസിക്കുക, സഹായത്തിനു വേണ്ടി വിളിച്ചു കരയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആരും അവർക്ക് വേണ്ടി, സഹായത്തിനു വേണ്ടി ഉറക്ക കരയാനോ, ഫയുആവിനുഹും അലശിദ്ദ, അവർ അകപ്പെട്ട അപകടത്തിൽ നിന്ന് അവരെ ആരെങ്കിലും രക്ഷപ്പെടുത്താനോ ഉണ്ടാവുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ അകപ്പെട്ട ആ അപകടത്തിൽ അവരെ സഹായിക്കാനോ ആരും ഉണ്ടാവുകയില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. സുഹൃത്തുക്കളെ, പടച്ചോ നമ്മളെ അങ്ങോട്ട് മുക്കിക്കളയാൻ തീരുമാനിച്ചാൽ, അള്ളാഹു നമുക്ക് തന്ന വാഹനമെന്ന അനുഗ്രഹത്തിൽ അത് നമുക്ക് ഉപയോഗപ്പെടാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് അത് അള്ളാഹു ആ നിഅമത്തൻ പിൻവലിച്ചാൽ, അനുഗ്രഹം ആ കാരുണ്യൻ പിൻവലിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അല്ലെ, ആരാ നമ്മളെ രക്ഷപ്പെടുത്തുക? ആർക്കാ നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കുക? നമ്മുടെ മനസ്സിലേക്ക് ഈ വാക്കുകൾ പറയുമ്പോൾ ഒരുപാട് ചിത്രങ്ങൾ കടന്നു വരുന്നുണ്ടാകും, ഒരുപാട് സംഭവങ്ങൾ ഓർമ്മയിലേക്ക് കടന്നു വരുന്നുണ്ടാകും. അപകടങ്ങളുടെ, റോഡപകടങ്ങളുടെ, വിമാനപകടങ്ങളുടെ, കപ്പലപകടങ്ങളുടെ ധാരാളം ഓർമ്മകൾ, സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ടാകും. അല്ലേ, എത്ര അത്യാധുനിക സൗകര്യമുള്ള വാഹനങ്ങൾ റോഡുകളിൽ അപകടത്തിൽപ്പെട്ട് ആളുകൾ മരിച്ചു പോകുന്നു. ആരെ രക്ഷപ്പെടുത്താനുള്ളത്? ആർക്കാ പിടിച്ചു നിർത്താൻ സാധിച്ചത്? ട്രാഫിക് സിഗ്നലുകളുണ്ട്, റോഡിലെ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അല്ലേ, വാഹനങ്ങളിൽ എയർ ബാഗുകൾ സംവിധാനിച്ചിട്ടും അപകടങ്ങൾ ഉണ്ടാകുന്നു, കാറുകൾ തകർന്നു തരിപ്പണമാകുന്നു, മനുഷ്യർ മരിച്ചു പോകുന്നു. ഒറ്റ അപകടത്തിൽ തന്നെ ബസ്സുകളിലുള്ള നിരവധി ആളുകൾ മരണം സംഭവിക്കുന്നു. ഇതാ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ആഴ്ചയിലാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഒരു വലിയ ട്രെയിൻ അപകടമുണ്ടായത്. കൺപൂരിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ 100-ൽ വരുന്ന 150 വരുന്ന ആളുകളാണ് ഒറ്റ രാത്രി ഒറ്റ ദിവസം മരണം സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഒരു റെയിൽവേ സംവിധാനം, റെയിൽവേ ട്രാക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം എത്രയോ കഴിവും മികവും വിദ്യാസമ്പന്നരുമായ എഞ്ചിനീയർമാരുടെ ബദ്ധശ്രദ്ധയുണ്ട് അത് ട്രാക്ക് മാറിപ്പോകാതിരിക്കാൻ. ഓരോ ദിവസവും ട്രാക്കുകളിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അത് പരിശോധിക്കാൻ വേണ്ടി ധാരാളം ജോലിക്കാരുണ്ട്. പക്ഷേ എന്തു ചെയ്യാം, അള്ളാഹുവിൻ്റെ വിധിയെത്തുമ്പോൾ മനുഷ്യൻ്റെ സംവിധാനങ്ങൾ തകരുന്നു. ഒരേ സമയം 100 ആളുകൾ അവരുടെ മരണം സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉപയോഗിച്ച അവാചകങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ ഇവിടെ പറയുന്നത്? എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്? അള്ളാഹു അവരെ മുക്കിക്കളഞ്ഞാൽ, നശിപ്പിച്ചു കളഞ്ഞാൽ. അപ്പോൾ നമുക്കറിയാം 1912 ടൈറ്റാനിക് എന്ന് പറയുന്ന വലിയൊരു കപ്പലിൻ്റെ ദുരന്തം, ലോകം മുഴുവൻ ചർച്ച ചെയ്തൊരു കപ്പൽ ദുരന്തമുണ്ടായത്. അക്കാലഘട്ടത്തിൽ 100 crore ചെലവഴിച്ചു നിർമ്മിച്ച ഏറ്റവും വലിയ ഒരു സംവിധാനം, 1000 യാത്രക്കാരെയും ചുമന്നു കൊണ്ടുപോകാൻ കഴിയാവുന്ന വലിയൊരു വാഹനം, അതിനകത്ത് കളിസ്ഥലങ്ങളുണ്ടായിരുന്നു, സ്വിമ്മിംഗ് പൂളുകളുണ്ടായിരുന്നു, വലിയ ഹോട്ടലുകളുണ്ടായിരുന്നു, ആളുകൾക്ക് കിടന്നുറങ്ങാൻ അത്യാധുനിക സൗകര്യങ്ങളുള്ള ബെഡ്റൂമുകൾ ഉണ്ടായിരുന്നു, കളിക്കാൻ മൈതാനങ്ങൾ സംവിധാനിച്ച ഒരു കപ്പൽ. ആ കപ്പൽ, അതിൻ്റെ എഞ്ചിനീയർമാർ അവകാശപ്പെട്ടിരുന്നത് കപ്പൽ തകർന്നാലും അത് വെള്ളത്തിലേക്ക് താഴണമെങ്കിൽ 2 സമയമെടുക്കുമെന്നാണ്. അതിനുമുമ്പ് അതിലുള്ള മുഴുവൻ ആളുകൾക്കും രക്ഷപ്പെടാം. 5000 വരുന്ന ജോലിക്കാരും യാത്രക്കാരുമായി അതിലാളുകൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്താ സംഭവിച്ചത്? വലിയൊരു ഐസ് മലയിലിടിച്ചു. അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് യാത്ര തിരിച്ച കപ്പൽ ഒരു ഐസ് മലയിൽ തട്ടി തകർന്നു തരിപ്പണമായി. എത്ര സമയമെടുത്തു? 2 കൊണ്ട് കപ്പൽ മുഴുവൻ വെള്ളത്തിലേക്ക് ആഴ്ന്നുപോയിന്നാണ്. 1500 വരുന്ന ആളുകളാണ് ആ ഉറച്ച ദിവസം മരണം സംഭവിച്ചത്. സുഹൃത്തുക്കളെ, ആ ആയത്ത് നമ്മൾ മനസ്സിൽ തട്ടി ഓതേണ്ടായത്താണ്. അല്ലേ, ഒരൽപ്പം സാമ്പത്തിക ശേഷിയുണ്ടായി, സൗകര്യങ്ങളുണ്ടായി, വാഹനങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിൽ സുഖസൗകര്യങ്ങൾ ഉപയോഗിച്ച് ഒരൽപ്പം അഹംഭാവത്തോടുകൂടി വാഹനങ്ങളിൽ ഇങ്ങനെ കടന്ന് സുഖമായി അതിൻ്റെ ഏറ്റവും അത്യാധുനിക സൗകര്യത്തോടുകൂടി യാത്ര പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആയത്ത് കടന്നു വരുമ്പോൾ ഇന്നശ്ശനുഗരിഖുഹും, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ മുക്കിക്കളയും. ഫലാസ്വരീഹലഹും, നോക്കിൻ എത്ര വലിയ സംവിധാനങ്ങളോടുകൂടിയാണ് ഒരു വിമാനം പറന്നുയരുന്നത്.

മിമ്മിസ്ലിഹിമായിർക്കബൂൻ, കപ്പൽ പോലെ മനുഷ്യൻ യാത്ര ചെയ്യുന്ന മറ്റു പലതിനെയും അള്ളാഹു നമുക്ക് സംവിധാനിച്ചു തന്നു, അതിനകത്തു വരും അല്ലേ. ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചുണ്ടാക്കുന്ന റോക്കറ്റുകൾ അങ്ങോട്ട് വിക്ഷേപിച്ചതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരുന്നു. എന്താണ് ചെയ്യാൻ സാധിക്കുക? ഒരു രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ വലിയ പ്രതീക്ഷകൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് തിരിച്ചുപോരുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ വംശജയായ ഒരു ബഹിരാകാശ സഞ്ചാരി യാത്ര ചെയ്ത അമേരിക്കയുടെ ബഹിരാകാശ പര്യവേഷണ കേന്ദ്രമായ നാസ വിക്ഷേപിച്ച ഒരു ബഹിരാകാശ പേടകം അത് തിരിച്ചു വന്നത് ഓർക്കുന്നുണ്ടാകും, അതിൻ്റെ വാർത്ത വായിച്ചു തീർക്കുന്നുണ്ടാകും. അമേരിക്കയിലെ ടെക്സാസിലെ അതിൻ്റെ ലാൻഡിംഗ് സെൻറ്ററിലേക്ക് താഴെയെത്താൻ 7 സെക്കൻഡ് മാത്രം ബാക്കിയിരിക്കുകയാണ് അത് അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചത്, ചിന്നിച്ചിതെറിയത്. കിലോമീറ്ററുകൾക്കപ്പുറത്തും ഇപ്പുറത്തുമാണ് അതിൻ്റെ കഷ്ണങ്ങൾ. അതിൽ സഞ്ചരിച്ചിരുന്ന മനുഷ്യരുടെ മൃതശരീരത്തിൻ്റെ കഷ്ണങ്ങൾ പലയിടങ്ങളിലായി ചിതറിത്തെറിച്ചത്. എന്തു ചെയ്യാൻ സാധിക്കും? വ ഇന്നശ നുഗരിഖുഹും. മനുഷ്യനെ അങ്ങനെ അഹങ്കരിക്കേണ്ടതില്ല, മനുഷ്യരിങ്ങനെ തോന്നേണ്ടതില്ല. ഞാൻ തന്നെയാണ് എല്ലാം, എൻ്റെ അടുത്ത് കുറച്ചൊക്കെ ഉണ്ട്, എൻ്റെ ബുദ്ധിശക്തി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് അല്ലേ, എൻ്റെ ഗവേഷണ പാഠവം കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധി കൊണ്ട് ഗവേഷണങ്ങൾ നടത്തുന്നു, കണ്ടെത്തുന്നു, വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു, അതിൽ യാത്ര പോകുന്നു, അതിൽ ഏറ്റവും ആസ്വാദനത്തിൻ്റെ ഏറ്റവും പുതിയ പുതിയ രൂപങ്ങൾ പരീക്ഷിക്കുന്നു. മനുഷ്യ ഇന്നശ നുഗരിഖുഹും, നാം ഉദ്ദേശിച്ചാൽ അവനെ മുക്കിക്കളയും, അത് തകർത്തു കളയും. ആർക്കുമൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ബഹിരാകാശ പേടകം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനെ താഴെ നിന്ന് അതിൻ്റെ പിന്നെ വിക്ഷേപണ കേന്ദ്രത്തിലിരുന്ന് നിരീക്ഷിച്ചിരുന്ന ആളുകൾ ഇതാ ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോൾ പുതിയ വിവരങ്ങളുമായി, ബഹിരാകാശത്ത് നിന്ന് പകർത്തിയെടുത്ത പുതിയ ചിത്രങ്ങളുമായി അത് താഴേക്കെത്തും. ഏതാനും സെക്കൻഡ് മതി, അത് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവരുടെ കൺമുന്നിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ്റെ കഴിവുകേടിൻ്റെ, മനുഷ്യൻ്റെ ബലഹീനതയുടെ, മനുഷ്യൻ നിസ്സഹായനായി അന്തം വിട്ട് നോക്കി നിൽക്കുന്നതിൻ്റെ ഒരവസ്ഥയെക്കുറിച്ചും ചിന്തിച്ചു നോക്കൂ. ഇത് ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ മാത്രമല്ല, ധാരാളം സമയങ്ങളിൽ ഇതിന് സമാനമായ ഉദാഹരണങ്ങൾ ഒരുപക്ഷേ എന്നേക്കാൾ കൂടുതൽ ശ്രോതാക്കൾക്ക് നിരത്തിവെച്ച് വിശദീകരിക്കാൻ സാധിച്ചേക്കും. മിന്നശ നുഗരിഖുഹും, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ മുക്കിക്കളയും, അത് തകർത്തു കളയും. ഫലാ സ്വരീഖ ലഹും, അവർക്കൊരു സഹായിയുമില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. സുഹൃത്തുക്കളെ, അടുത്ത ആയത്താണ് എന്താണ് അള്ളാഹു പഠിപ്പിക്കുന്നത്? ഇല്ലാ റഹ്മതൻ മിന്ന, ഇല്ലാ റഹ്മതൻ, അത് കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ല. മിന്ന, നമ്മിൽ നിന്നുള്ള. വ മതാഅൻ, വിഭവവുമാകുന്നു. ഇലാ ഹീൻ, ഒരു സമയം വരേക്കുള്ള. വാക്കുകളെല്ലാം അറിയുന്നതാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാരുണ്യമെന്നാണ്. മിന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയാണ് നമ്മളിൽ നിന്നുള്ള, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ല. വ മതാഅൻ, വിഭവവുമാകുന്നു. ഈ ലോകത്ത് ആസ്വദിക്കാനുള്ള, ജീവിക്കാനുള്ള, ഉപയോഗപ്പെടുത്താനുള്ള വിഭവമാണ്. എല്ലാ കാലത്തേക്കും അനന്തമായി ഉപയോഗപ്പെടുത്താനുള്ള വിഭവമാണോ? അല്ല. ഇലാ ഹീൻ, ഹീൻ എന്ന് പറഞ്ഞാൽ സമയം എന്നാണ്. ഒരു സമയം വരെ, മനുഷ്യൻ്റെ മരണം വരെ, ഈ പ്രപഞ്ചത്തിന് അള്ളാഹു നിശ്ചയിച്ചു വെച്ച അതിൻ്റെ അവസാനം സംഭവിക്കുന്ന, റബ്ബ് നേരത്തെ തീരുമാനിച്ചു വെച്ച അവധിയുണ്ടല്ലോ, ഈ പ്രപഞ്ചം തകർന്നു തരിപ്പണമാകുന്ന നാമാവശേഷമാകുന്ന അവധി, അതുവരേക്കുള്ള വിഭവമാകുന്നു അത്. അതിൻ്റെ കപ്പലായിരുന്നാലും മറ്റു വാഹനങ്ങളായിരുന്നാലും എല്ലാം ഇല്ലാ റഹ്മത്തം മിന്ന, നമ്മിൽ നിന്നുള്ള കാരുണ്യവും. വ മതാഅൻ, അതോടൊപ്പം തന്നെ ഒരു വിഭവവുമാണ്. ഇലാ ഹീൻ, ഒരു നിശ്ചിത സമയത്തേക്കുള്ള വിഭവവുമാകുന്നു അത്. അത് മറക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു വാഹനം കാണുമ്പോൾ, ഒരു പുതിയ വാഹന സഞ്ചാര സംവിധാനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, അൽഹംദുലില്ലാ എന്ന് പറയണം, മാഷാ അല്ലാ എന്ന് പറയണം, അള്ളാഹു അക്ബർ എന്ന് പറയണം, സുബ്ഹാനല്ലാ എന്ന് നമ്മൾ ആവർത്തിച്ചുച്ചരിക്കണം. റബ്ബ് നമുക്ക് സംവിധാനിച്ചു എന്ന സംവിധാനം അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ, അതിലുള്ള ആളുകളോടുകൂടി അതിനെ നശിപ്പിച്ചു കളയാൻ ഏതാനും സെക്കൻഡുകളുടെ വളരെ കുറഞ്ഞ

0: സംമതി എന്ന തിരിച്ചറിവ്, അതാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ചരിത്രത്തിലെ ധാരാളം അനുഭവ സാക്ഷ്യങ്ങൾ ഒരുപക്ഷെ ഈ ആയത്തിനോട് ചേർത്തുവെക്കാൻ, നമുക്ക് ഈ ആയത്തുകളോട് ചേർത്തുവെക്കാൻ നമുക്ക് സാധിച്ചേക്കും. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മുന്നോട്ട് വച്ചിരുന്ന ഒരു ചോദ്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. ആയത്തുല്ലഹും എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആയത്തുകളാണ് പരലോകത്തിനും അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിനുമുള്ള ദൃഷ്ടാന്തങ്ങളായി അള്ളാഹു ആരംഭിച്ചിട്ടുള്ളത് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ചോദ്യം. അത് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകും, അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. സൂറത്ത് യാസീനിലെ 33-ാമത്തെ ആയത്തിൽ വ ആയത്തുല്ലഹുമുൽ അർദ് ഒന്ന്, 37-ാമത്തെ ആയത്തിൽ വ ആയത്തുല്ലഹുമുൽ ലൈൽ രണ്ട്, 3-ാമത്തേത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെടുത്ത വ ആയത്തുല്ലഹും അന്നാഹമല്ലാ ദുരിയത്തുഹും മൂന്ന്. മൂന്ന് ആയത്തുകൾ വ ആയത്തുല്ലഹും വ ആയത്തുല്ലഹും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്, ആയത്തുകൾ ആരംഭിക്കുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ആഴ്ചയിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ചോദ്യത്തിൻ്റെ ഉത്തരം. ഈ ആഴ്ചയിൽ മുന്നോട്ട് വെക്കാനുള്ള നിങ്ങൾക്ക് ഒരു ചിന്തക്കും പഠനത്തിനും അന്വേഷണത്തിനും കഴിഞ്ഞ തവണ പഠിച്ചത് ഒന്നുകൂടെ ആവർത്തിക്കാനുള്ളൊരവസരം എന്ന നിലക്കുമാണ് ചോദ്യം. അത് ആ നിലക്ക് തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വാക്കിൻ്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. വആയത്തുല്ലഹും അന്ന ഹമലനാ ദുരിയ്യതഹും ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ. എന്താണ് മഷ്ഹൂൻ എന്ന വാക്കിൻ്റെ അർത്ഥം? മുഹമ്മദ് അമാനി മൗലവി, മർഹൂം മുഹമ്മദ് അമാനി മൗലവി, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ആ വാക്കിന് കൊടുത്ത അർത്ഥമെന്ത്, അതൊന്ന് പരിശോധിക്കുക. ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിൽ അതിൻ്റെ ഉത്തരത്തെക്കുറിച്ചുകൂടി നമുക്ക് ചർച്ച ചെയ്യാം. ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മളെടുത്ത ഏറെ നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടുന്ന ആ രണ്ട് ആയത്തുകൾ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് ഒരു തവണ കൂടി അത് പാരായണം ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക. വ ഇൻ നശ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നഖ്രിഖുഹും, നാം അവരെ വെള്ളത്തിലേക്ക് മുക്കിക്കളയുമായിരുന്നു. ഫലാ സ്വരീഖ ലഹും, അപ്പോൾ അവർക്ക് ഒരു സഹായവുമില്ല, ഒരു സഹായിയുമില്ല. വലാഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. ഇല്ലാ റഹ്മത്തൻ മിന്ന, നമ്മിൽ നിന്നുള്ള കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ലാതെ. വ മതാഅൻ, വിഭവവുമല്ലാതെ. ഇലാഹീൻ, ഒരു നിശ്ചിത സമയം വരേക്ക്, അവർ ഒരു അവധി വരേക്കുള്ള വിഭവവും കാരുണ്യവും മാത്രമാകുന്നു നേരത്തെ പറഞ്ഞ കപ്പലുകളും അതുപോലെയുള്ള സഞ്ചരിക്കാനുള്ള മറ്റു വാഹനങ്ങളും എന്നൊക്കെയാണ് അള്ളാഹു ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന് പാരായണം ചെയ്യാം, നിങ്ങളെൻ്റെ കൂടെ ഓതുക ഈ വാക്കുകളുടെ അർത്ഥം. അത് മനസ്സിലേക്ക്, അത് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون. പറയണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഓതാം. وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون. ഇല്ലാ റഹ്മതം മിന്നാ വമതാഅൻ ഇലാഹീൻ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തിന് വേണ്ടി തയ്യാറാകുവാനും റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാനാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: സൂറത്തു യാസീനിൻ്റെ 43-44 വചനങ്ങൾ അനാവരണം ചെയ്ത് നിഷാദ് സലഫി അവതരിപ്പിച്ച ഹൃദയവസന്തം പരിപാടിയാണ് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ. ഇപ്പോൾ ഖുർആൻ ടെലിക്യൂസ് അവതരിപ്പിക്കുന്നത് സുബൈർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കുരുന്നു മനസ്സുകളിൽ ഖുർആനിൻ്റെ വെളിച്ചം നിറച്ചുകൊണ്ട്, അറിവിൻ്റെ ആഴവും പരപ്പും അന്വേഷിച്ചുകൊണ്ട്, ചെറിയ പ്രായത്തിലുള്ള 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഖുർആനിക വൈജ്ഞാനിക തലങ്ങളെ സ്പർശിച്ചുകൊണ്ടുള്ള പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിഗിസ് ആരംഭിക്കുകയാണ്. അബുദാബി സ്റ്റുഡിയോയിൽ നിന്നുമുള്ള ഇന്നത്തെ ആദ്യ കോളറിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും.
2: വഅലൈക്കും സലാം.
1: എന്താണ് മോളുടെ പേര്?
2: ദിൽഫ.
1: ആഹാ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: ഷാർജയിൽ
1: നിന്നാണ് അല്ലേ? ഏത് സ്കൂളിലാണ്
2: പഠിക്കുന്നത്?
1: നാട്ടിലല്ലേ? നാട്ടിൽ. ഓക്കെ, കുഴപ്പമില്ല. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു?
2: 2-ാം ക്ലാസ്.
1: 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലേ? മാഷാല്ലാ. ഇപ്പോ വിസിറ്റിൽ വന്നതായിരിക്കും. സുഖാണല്ലേ? നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യത്തിലേക്ക് പോയാലോ?
2: ഓക്കെ.
1: ആ, എത്ര ചോദ്യങ്ങൾ വേണം നമുക്ക് സമ്മാനം കിട്ടണമെങ്കിൽ?
2: അറിയില്ല.
1: 3 ചോദ്യങ്ങളാണ്. ഓക്കെ. ഞാൻ 1-ാമത്തെ ചോദ്യം ചോദിക്കുന്നു. ഓക്കെ. ഞാൻ ഓതുന്ന ആയത്തിൻ്റെ ബാക്കിയാണ് മോൾ ഓതേണ്ടത്. ഓക്കെ.

0: ബാക്കി ഓതുക. നമ്മൾ ആ മോൾ ഓതിയ ആയത്ത് തെറ്റായല്ലോ. ശരിയായ അതിൻ്റെ ഭാഗം ഉലായിക്കഹും ഷറുൽ ബരിയ എന്നായിരുന്നു. അതുകൊണ്ട് മോൾ ഇൻഷാല്ലാ ഇനിയും ശ്രമിക്കുക. നമ്മുടെ പ്രോഗ്രാമുകൾ ഇനിയുള്ള വെള്ളിയാഴ്ചകളിലും നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ മോള് ഇനിയുമുള്ള നമ്മുടെ ഫ്രണ്ട്സിനോട് അതേപോലെ തന്നെ നമ്മുടെ ആളുകളോടൊക്കെ പറയുകയും ഇതിലേക്ക് വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുക. ഇൻഷാല്ലാ കൂടുതൽ നന്നായി പ്രാക്ടീസ് ചെയ്ത് അടുത്ത പ്രോഗ്രാമിൽ വിളിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ആദ്യത്തെ കോൾ ദിൽഫ മോളായിരുന്നു, ഷാർജയിൽ നിന്ന്. ആദ്യത്തെ ചോദ്യത്തിൽ തന്നെയും കൃത്യമായ ഉത്തരം പറയാൻ സാധ്യമാകാത്തതിനാൽ ഇൻഷാല്ലാ നമ്മൾ അടുത്ത കോളിലേക്ക് പോവുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം.
0: എന്താണ് മോളുടെ പേര്?
1: ഹവ ബിൻത് ഹബീബ്.
0: എവിടെ നിന്നാണ്?
1: ദുബായ്.
0: ദുബായ് നിന്ന്. സ്കൂളിൽ എവിടെയാ പഠിക്കുന്നത്?
1: ബിലാൽ ബിൻ്റെ അപ്പ.
0: ആഹാ, എത്രാം ക്ലാസ്സിലാ?
1: നാലാം ക്ലാസ്സില്.
0: മാഷാല്ലാ. അപ്പോ ഖുർആനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ടെലിക്വിസിൽ ചോദിക്കാനുള്ളത്, അറിയാലോ?
1: അറിയാ.
0: എന്നാൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാലോ?
1: ഓക്കേ.
0: അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹവ ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കണം ഇൻഷാല്ലാ.
1: ഓക്കേ.
0: ശ്രദ്ധിക്കുന്നുണ്ടല്ലോ.
1: ആ.
0: ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതുന്നു, മോള് അതിൻ്റെ ബാക്കി ആയത്ത് രണ്ട് ആയത്ത് ഓതിയാൽ മതി.
1: ഓക്കേ.
0: ഓക്കേ. أعوذ بالله من الشيطان الرجيم أو إطعام في يوم ذي مسغبة

0: മഷാ അല്ലാ, സൂറത്തുൽ ബലദിലെ ആയത്താണ് നമ്മൾ ഓതിയത്. മോള് കൃത്യമായി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ചില മിസ്റ്റേക്സുകൾ നമ്മുടെ ഓതിയ ഭാഗത്ത് ഉണ്ടായിരുന്നു, അതൊന്ന് ക്ലിയർ ചെയ്യണം. ഇൻഷാ അല്ലാ, കുഴപ്പമില്ല കേട്ടോ. ഹലോ, ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പീസ് റേഡിയോ കേൾക്കാറുണ്ടോ സ്ഥിരമായിട്ട്?
1: കേൾക്കാറുണ്ട്.
0: ഉണ്ടോ?
1: ഈ മദ്രസയും കേൾക്കാറുണ്ട്.
0: ഉണ്ടല്ലേ, മഷാ അല്ലാ, മഷാ അല്ലാ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഒരായത്ത് ഓതി കംപ്ലീറ്റ് ആക്കുന്നില്ല, മോള് അത് കംപ്ലീറ്റ് ആക്കണം.
1: ഓക്കെ
0: ഓക്കെ.

0: ഉലൈകഹും ശർറുൽ ബരിയ.
1: ഓക്കേ, കറക്റ്റ്. രണ്ട് ആൻസറും ശരിയായിട്ടുണ്ട്. മാഷാല്ലാ. ഹവ മോള് മദ്രസയിൽ എവിടെയാ പഠിക്കുന്നത്? അപ്പോ ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് കൂടെ കടക്കാനുണ്ട്. നമ്മുടെ ഈ ചോദ്യങ്ങളുടെ അവസാനത്തെ ചോദ്യമാണ്. മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവർക്കാണ് സമ്മാനങ്ങൾ ഉള്ളത്, അല്ലെ? അപ്പൊ ഞാനൊരു ആയത്ത് ഓതുന്നു. ആ ആയത്ത് തൊട്ട് മുമ്പിൽ ഏത് ആയത്താണെന്നാണ് ഓതേണ്ടത്? ഓക്കെ. فألهمها فجورها وتقواها. നമ്മൾ ഓതിയ ആയത്തിന്റെ തൊട്ട് മുമ്പിലുള്ള ആയത്തായിരുന്നു ഓതേണ്ടിയിരുന്നത്. പെട്ടെന്ന് പറയേണ്ടിയിരുന്നു, മൂന്നാമത്തെ ചോദ്യമാണ്. അതെ. ആ അതെ, കറക്റ്റാണ്. സൂറത്തു ഷംസിലെ ആയത്തായിരുന്നു മോൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ മോൾക്ക് ഈ വിജയത്തിൻ്റെ ഭാഗമായി പീസ് റേഡിയോയുടെ പ്രത്യേക സന്തോഷത്തിൻ്റെ ഒരു സമ്മാനമുണ്ടായിരിക്കുന്നതാണ്. ഇനിയും ഇൻഷാല്ലാ നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സ്, മദ്രസയിലെ കൂട്ടുകാരിമാർ അവരോടൊക്കെ പറയുകയും ഈ പ്രോഗ്രാമിലേക്ക് അവരോട് വിളിക്കാനൊക്കെ പറയണം മോള്, കേട്ടോ? ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഇനിയും ഇൻഷാല്ലാ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: വഅലൈക്കും അസ്സലാം.
1: അൽഹംദുലില്ലാ, നമ്മുടെ ദുബൈയിലുള്ള അൽ റാഷിദ് മദ്രസയിലെ ഹവ്വ മോളാണ് ഇന്നത്തെ ആദ്യത്തെ വിജയിയായി മൂന്ന് ഉത്തരങ്ങളും കൃത്യമായി പറഞ്ഞ് സമ്മാനം കൈപ്പറ്റിയിരിക്കുന്നത്. അൽഹംദുലില്ലാ, രക്ഷിതാക്കളെയും കുട്ടിയെയും പ്രത്യേകം പീസ് റേഡിയോ അഭിനന്ദിക്കുകയാണ്. ഇൻഷാല്ലാ ഇനിയും ഖുർആനികമായ വിജ്ഞാനവും അറിവുമൊക്കെ കൂടുതൽ കിട്ടുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത കോൾ ആരുടേതാണെന്ന് നമുക്കൊന്ന് നോക്കാം. അസ്സലാമു അലൈക്കും.
2: വഅലൈക്കും അസ്സലാം.
1: ടെലിക്വിസിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ മിൻഹാണ്.
1: അബുദാബിയിൽ നിന്നാണോ?
2: ആ.
1: ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
2: ഡ്യൂൻസ് ഇന്റർനാഷണൽ സ്കൂൾ.
1: എത്രാം ക്ലാസ്സിലാണ്?
2: ഏഴിലെ.
1: മാഷാല്ലാ. നമ്മളെ ടെലിക്വിസിനെ കുറിച്ച് പരിചയമുണ്ടോ?
2: ആ.
1: ഏത് സൂറ മുതലാണ്? നമ്മൾ സൂറത്തുൻ നാസ് മുതൽ മേലെ സൂറത്തുൽ അഅ്ല വരെയാണല്ലോ.
2: ആ.
1: അതിനിടയിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്.
2: ഓക്കേ.
1: ആദ്യത്തെ ചോദ്യം, നമ്മളൊരു സൂറത്തിലെ ഒരായത്ത് ഓതുന്നു, അതിന്റെ ബാക്കി ഭാഗമാണ് പാരായണം ചെയ്യേണ്ടത്. ഇൻഷാല്ലാ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന ആളുകൾക്ക് പീസ് റേഡിയോയുടെ പ്രത്യേക സമ്മാനമുണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഫോണൊന്ന് ശ്രദ്ധിച്ചു കൊണ്ട് കേൾക്കുക. ഹലോ.
2: ഹലോ.
1: ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم وكذب بالحسنى باقي ودام പെട്ടെന്ന് ഓതേണ്ടതാണ്.
2: ഒന്ന് റിപ്പീറ്റ് ചെയ്യ് ഒന്നടി.
1: وكذب بالحسنى. നിങ്ങളുടെ ഫോണ് ലൗഡ് സ്പീക്കറിലാണെങ്കിൽ അത് ഓഫാക്കുക, എന്നാലേ ക്ലിയർ ആയിട്ട് ഇങ്ങോട്ട് കേൾക്കുന്നുള്ളൂ. ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല, കിട്ടുന്നില്ല, സാരമില്ല. മോൾ ഇൻഷാല്ലാ ഇനിയും ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും ശ്രമിക്കുക. അടുത്ത ഒരവസരത്തിൽ കൂടുതൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഓതിയത് സൂറത്തുൽ ലൈലുമായി ബന്ധപ്പെട്ട ഒരു ആയത്തായിരുന്നു. ഇൻഷാല്ലാ വരുന്ന അവസരങ്ങൾ വീണ്ടും ഉപയോഗപ്പെടുത്തുക.
2: ഓക്കെ,
1: ശുക്രൻ. അസ്സലാമു അലൈക്കും.
2: വഅലൈക്കും അസ്സലാം.
1: ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അബുദാബിയിൽ നിന്ന് മിൻഹ ഷമീർ എന്ന വിദ്യാർത്ഥിനിയാണ്. അവരുടെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ ആ കോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇൻഷാല്ലാ നമുക്ക് ഇനിയുള്ള അടുത്ത അവസരം ആരുടേതാണ്, ആരാണ് വിളിക്കുന്നത് എന്ന് നോക്കാം. ഹലോ, ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
0: ഹഫ്സ.
1: ഹഫ്സ മോളാണല്ലേ. ഹഫ്സ മോൾ എവിടുന്നാണ് വിളിക്കുന്നത്? ഷാർജയിൽ നിന്നാ? ഏത് സ്കൂളിലാണ് മോള് പഠിക്കുന്നത്?
0: വിക്ടറി.
1: വിക്ടറിയിലാണോ? ആഹാ. എത്ര ക്ലാസ്സിലാ? യു കെ ജിയിലോ? മാഷാല്ലാ. മോള്
0: ഖുർആൻ
1: ഇവിടെ പഠിക്കുന്നില്ലേ? ആ ഓക്കെ, ഗുഡ്. എന്തായിരുന്നാലും ഖുർആനൊക്കെ പഠിക്കാറുണ്ടാ? ഉണ്ടല്ലേ, അൽഹംദുലില്ലാ. ഞാൻ എന്തായിരുന്നാലും മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കും. നമ്മുടെ ടെലിക്വിസിൽ ചെറിയ ചെറിയ സൂറത്തുകളിൽപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതിന് ഉത്തരമാണ് നമ്മൾ പറയേണ്ടത് മോള്. ഞാൻ ഓതുന്ന ആയത്ത് മോള് ശ്രദ്ധിക്കുക, അതിന്റെ ബാക്കിയാണ് മോൾ ഓതേണ്ടത്. أعوذ بالله من الشيطان الرجيم فأما اليتيم فلا تقهر കേട്ടില്ല, ശരിക്ക് ക്ലിയർ ആയില്ല. ഓക്കെ, കറക്റ്റാണ്. മോളുടെ ഉത്തരം ശരിയാണ് കേട്ടോ. മാഷാല്ലാ, ഉത്തരം കറക്റ്റാണ്. ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഹഫ്സ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്.
0: ഓക്കെ.
1: മോള് ഞാൻ ഓതുന്ന ആയത്തിന് തൊട്ട് മുൻപിലുള്ള ഒരായത്താണ് ഓതേണ്ടത്. ഞാൻ ഓതുന്ന ആയത്തിന്റെ മേലെ മുൻപിലുള്ള ആയത്താണ് ഓതേണ്ടത്. ഓക്കെ. വഖദ് ഖാബ മദസ്സാഹ. അതല്ല അതല്ല, ഞാൻ ഓതുന്ന ആയത്തിന്റെ മുൻപിലുള്ള ആയത്താണ് ഓതേണ്ടത്. വഖദ് ഖാബ മദസ്സാഹ. ഓക്കെ, ഉത്തരം പെട്ടെന്ന് പറയേണ്ടതാണ്. അഫ്സ മോളെ, ഞാൻ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം കേട്ടില്ലേ? ആ, ഉത്തരം കിട്ടുന്നില്ലല്ലോ. അതെന്താ, മറന്നുപോയോ? സാരമില്ല മോളെ, ഇൻഷാല്ലാ മോളുടെ രണ്ടാമത്തെ ഉത്തരത്തിലാണ് മോൾക്ക് കുറച്ച് പ്രയാസമായി തോന്നിയിട്ടുണ്ടാവുക. ഇൻഷാല്ലാ മോൾ ഇനിയും പ്രാക്ടീസ് ചെയ്യുക, നന്നായി പഠിക്കുക. സൂറത്തു നാസ മുതൽ സൂറത്ത് ആയില വരെയുള്ള സൂറത്തുകൾ വീണ്ടും ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടി മോൾ ശ്രമിക്കുക. ഇൻഷാല്ലാ അടുത്ത ഒരവസരത്തിൽ ഉത്തരം പറയാൻ സാധിക്കട്ടെ, വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പോൾ നമ്മളുമായി സംസാരിച്ചത് ഷാർജയിൽ നിന്നുമുള്ള യു കെ ജി വിദ്യാർത്ഥിനിയായ ഹഫ്സയായിരുന്നു. അവളുടെ രണ്ടാമത്തെ ചോദ്യത്തിലായിരുന്നു അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത്. ഇൻഷാല്ലാ ഇനിയും ഇതുപോലെയുള്ള നമ്മുടെ ചെറിയ കുട്ടികളുടെ വിളികൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത കോളുകൾ നമ്മൾ കാത്തിരിക്കുന്നു. അടുത്ത കോളിലേക്ക് പോവുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും.
3: വലൈക്കും അസ്സലാം.
1: ആരാണ് വിളിക്കുന്നത്?
3: സാരിഫ്.
1: മാഷാല്ലാ, സാരിഫ് എവിടെ നിന്ന് വിളിക്കുന്നു?
3: അബുദാബി.
1: അബുദാബി. മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
3: മോഡൽ സ്കൂൾ.
1: എത്രാം ക്ലാസ്സിലാ?
3: സെക്കൻഡില്.
1: ഓക്കെ, പീസ് റേഡിയോ ടെലിക്വിസിലേക്ക് മോൻ വിളിച്ചതിൽ സന്തോഷം. നമ്മൾ മൂന്ന് ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കുന്നുണ്ട്. ചെറിയ സൂറത്തുകളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാ ചോദിക്കുന്നുള്ളൂ. ആ ചോദ്യങ്ങൾക്ക് മൂന്നെണ്ണത്തിനും ഉത്തരം പറഞ്ഞിരുന്ന കുട്ടികൾക്ക് സമ്മാനവും കൊടുക്കുന്നുണ്ട്. സമ്മാനങ്ങൾ ഇഷ്ടമല്ലേ? എങ്കിൽ ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചോട്ടെ. ശ്രദ്ധിക്കുന്നില്ലേ? ഞാനൊരു ആയത്ത് ഓതുന്നു, സാരിഫ് മോനും അതിന്റെ ബാക്കി ആയത്ത് ഓതണം. ഓക്കെ. أعوذ بالله من الشيطان الرجيم لقد خلقنا الإنسان في كبد തൊട്ടടുത്ത ആയത്താണ് ഓതേണ്ടത് മോനെ. ഹലോ. പെട്ടെന്ന് ഉത്തരം പറയാം. ചോദ്യം ഒന്നുകൂടി പറയട്ടെ. അത് ഓർമ്മിക്കണോ? ഇത് ചെറിയ സൂറത്ത് നിന്നാണല്ലോ. ഞാൻ ഒന്നുകൂടി ഓതി നോക്കാം. لَقَدْ خَلَقْنَا الْإِنسَانَ فِي كَبَدٍ. മോനെ, ഇൻഷാല്ലാ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല, അടുത്ത പ്രാവശ്യം മോനെ വീണ്ടും വിളിക്കാവുന്നതാണ്. ഓക്കെ, ഇൻഷാല്ലാ. ശുക്രൻ, വിളിച്ചതിൽ സന്തോഷം കേട്ടോ. എന്തായിരുന്നാലും ഇനിയും നമ്മുടെ സ്കൂളിലെ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ മദ്രസയിലെ ഫ്രണ്ട്സിനോടൊക്കെ വിളിക്കാൻ വേണ്ടി പറയണം. അബുദാബിയിൽ നിന്നും സാരിഫ് മോനായിരുന്നു ഇതുവരെ നമ്മോട് സംസാരിച്ചത്. അവൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കാത്തതിനാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ ടെലിക്വിസ് ഇവിടെ സമാപനം കുറിക്കുകയാണ്, സമയം പൂർത്തിയാകാനായിരിക്കുകയാണ്. ഇതുവരെയും വിളിച്ച കോളുകളിൽ നിന്ന് വിജയിയായിരിക്കുന്നത് ഹവ മോളാണ്, ദുബൈയിൽ നിന്നുള്ള കോളറായിരുന്നു. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഇൻഷാല്ലാ പീസ് റേഡിയോ എത്തിക്കുന്നതായിരിക്കും. വിജയിക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ടെലിക്വിസ് പ്രോഗ്രാമിൽ വിളിച്ച മുഴുവൻ കൂട്ടുകാർക്കും അല്ലാഹു ഖുർആനിൻ്റെ പഠനം എളുപ്പമാക്കി തരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നിരവധി കോളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികൾ ഒരുപാട് ആവേശത്തോടെയും താല്പര്യത്തോടെയും പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നു. അവർക്ക് രക്ഷിതാക്കൾ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും തജ്വീദ്പരമായ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ കൃത്യമായി ഖുർആനികമായ ബന്ധം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായി നമ്മളും ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ ഇത് ടെലിക്വിസ് എന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഏറെ നമ്മുടെ വിജ്ഞാനത്തെയും നമ്മുടെ ഖുർആനികമായ ചിന്തകളെയും നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്കും ഏറെ ഉപകരിക്കുന്ന ഒരുപാട് സമയമാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൺകുളിർമയുള്ള നമ്മുടെ നല്ല മക്കളെ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: നിങ്ങൾ കേട്ടത് ഖുർആൻ ടെലിക്വിസ്, അവതരിപ്പിച്ചത് സുബൈർ സലഫി.
5: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു.

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
1: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
0: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
2: أعوذ بالله من الشيطان الرجيم.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്ത

0: ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് അന്നൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. മൊഡ്യൂൾ 16, ക്ലാസ് 26. ദാസന്മാരുടെ ചോദ്യവും അള്ളാഹുവിന്റെ ഉത്തരവും. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മാ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 186 വചനം ആയത്തു ദുആ, ദുആഇന്റെ വചനം അതാണ് പഠിച്ചു വരുന്നത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന ആയത്തിന് അവതരണ പശ്ചാത്തലമായി പറയപ്പെട്ടത്. അവിടം ആ ആയത്ത് അവതീർണമായത്, പിന്നെ ആയത്തുമായി ബന്ധപ്പെട്ട ചില പദപ്രയോഗങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഏറെ ശ്രദ്ധേയമായ, പഠനാർഹമായ പല വിഷയങ്ങൾ പ്രതിപാദ്യമായ വചനമാണ് ഈ ഒരു വചനം. അതിൽ ഇനിയും നമുക്ക് ചിലത് ഈ ഭാഗത്ത് മനസ്സിലാക്കുവാനുണ്ട്. ഈ എപ്പിസോഡിൽ ഇൻഷാല്ലാ നമുക്ക് ഇവിടെ അത് തുടർന്ന് പഠിക്കാം. വഇദാ സഅലക ഇബാദി അന്നി, എന്നെക്കുറിച്ച് എൻ്റെ ദാസന്മാർ താങ്കളോട് ചോദിച്ചാൽ എന്നാണ് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത്. ചോദ്യം എന്ത്? അത് മുബഹമാണ്, അവ്യക്തമാണ്. പക്ഷേ താങ്കളോട് ചോദിച്ചാൽ എന്ന ഷർത്തിൻ്റെ ജവാബ് ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ, അത് വിശദമായി വന്നു. ഫഇന്നി ഖരീബ് അത് ജവാബിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ, ദുആ ചെയ്യുന്നവൻ്റെ ദുആ, അതിന് ഞാൻ ഉത്തരമേകും. ഇദാ ദആനി, അവൻ എന്നോട് ദുആ ചെയ്താൽ. അപ്പോൾ ഇവിടെ ജവാബ് മുഫസ്സലാണ്, വ്യംഗ്യമല്ല, വ്യക്തമാണ്, വിശദീകരിക്കപ്പെട്ടു. ചോദ്യമോ വ്യംഗ്യമാണ്, വിശദീകരിക്കപ്പെട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നത് അന്നസ്വാൽ മതാക്കാന മുബ്ഹമൻ വൽ ജവാബു മുഫസ്സലൻ ദല്ലൽ ജവാബു അല അന്നൽ മുറാദ മിൻ ദാലികൽ മുബ്ഹം ഹുവ ദാലികൽ മുഅയ്യൻ എന്നാണ്. എന്താ പറഞ്ഞത്? ചോദ്യം വ്യംഗ്യം, ഉത്തരം വിശദീകരിക്കപ്പെട്ട് വ്യക്തം. അപ്പോൾ ഈ വ്യംഗ്യമാക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കപ്പെട്ടതാണെന്ന് നിർണിതമായി എന്നാണ്. എന്ന് പറഞ്ഞാൽ വൈദാസ അലക്ക, താങ്കളോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞില്ലേ, എന്താ ചോദിക്കപ്പെട്ടത്? അള്ളാഹു ഖരീബാണോ അതല്ല ബഈദാണോ, സമീപസ്ഥനാണോ അതല്ല വിദൂരസ്ഥനാണോ, അത് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ

0: ഉജീബ് ദഅവത്ത ദാഇ ഇദാ ദഅാൻ, ചോദിച്ചാൽ ഉത്തരം ലഭിക്കുമോ? കാരണം നോമ്പിൽ ചില വീഴ്ചകൾ വന്നവരുടെ പശ്ചാത്താപവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ചോദ്യം. അപ്പോൾ തങ്ങൾക്ക് ഉത്തരം ലഭിക്കുമോ, പശ്ചാത്താപം സ്വീകരിക്കപ്പെടുമോ എന്നതും ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിശദമായ ഉത്തരം, അതാണ് ചോദ്യം എന്നത് നിർണീതമാണ് എന്നാണ് ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത്. ചോദ്യം വിശദീകരിക്കപ്പെട്ടില്ല, ഉത്തരം വിശദമായി വന്നു. ആ വിശദമായി വന്ന ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കാം വ്യക്തമാക്കപ്പെടാത്ത ചോദ്യം, അതാണ് മുഅയ്യൻ. വ്യക്തമാക്കപ്പെടാത്ത ചോദ്യം ഏത്? ഉത്തരത്തിൽ തെളിഞ്ഞ വിഷയങ്ങൾ, അതാണ് ചോദിക്കപ്പെട്ടത്, അത് മാത്രമാണ് ചോദിക്കപ്പെട്ടത് എന്നത് മനസ്സിലാക്കാം. ഇതാണ് പണ്ഡിതന്മാർ പറയുന്ന ഇവിടെ ഒരു മസല. അള്ളാഹു ഖരീബാണോ, ചോദിച്ചാൽ അള്ളാഹു കനിയുമോ? ഈ രണ്ട് കാര്യങ്ങൾ, അത് പണ്ഡിതന്മാർ ഇവിടെ ഉണർത്തിയ ഒരു മസലയാണ്. മറ്റൊന്ന്, ചില മുഫസ്സിറുകൾ ഇവിടെ ഉണർത്തിയത് വിശുദ്ധ ഖുർആനിൽ വന്ന സുആലും ജവാബും, അത് പലതുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അതിൽ ഉസൂലിയായ വിഷയങ്ങൾ, അടിസ്ഥാനപരമായ വിഷയങ്ങൾ, അതേപോലെ തന്നെ ഫുറൂഇയായ വിഷയങ്ങൾ, കർമ്മപരമായ വിഷയങ്ങൾ ഒക്കെ ഈ ചോദ്യോത്തരങ്ങളിൽ വിഷയീഭവിച്ചിട്ടുണ്ട്. ഇമാം അൽ ഫഖ്റു റാസിയെ പോലുള്ളതായ മുഫസ്സിറുകൾ തഫ്സീറുകളിൽ വിശുദ്ധ ഖുർആനിൽ വന്ന ചോദ്യങ്ങളെ, അതിന് നൽകപ്പെട്ട ഉത്തരങ്ങളെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ചോദ്യങ്ങളുടെ പ്രത്യേകത, ഉത്തരങ്ങളുടെ പ്രത്യേകത, ഇതൊക്കെ പ്രത്യേകം നിരീക്ഷിച്ചു. പല സ്ഥലങ്ങളിലാണ്, പല വചനങ്ങളിലാണ് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും വന്നിട്ടുള്ളത്. ഇവിടെ നമുക്കത് ഒന്ന് വായിച്ചു മനസ്സിലാക്കാം. ഇനി നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിക്കാനിരിക്കുന്ന 6 ആയത്തുകൾ. യസ് അലൂനക അനിൽ അഹില്ല, ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളെക്കുറിച്ച് താങ്കളോട് അവർ ചോദിക്കുന്നു. ഖുൽ ഹിയ മവാഖിതു ലിന്നാസ് വൽ ഹജ്ജ്, താങ്കൾ പറയുക അവ ജനങ്ങൾക്ക് സമയം നിർണയിക്കാനും ഹജ്ജ് നിർണയിക്കാനുമുള്ള ഉപാധികളാണ്. യസ് അലൂനക മദാ യുൻഫിഖൂൻ, തങ്ങൾ എന്ത് ചെലവഴിക്കണമെന്ന് അവർ താങ്കളോട് ചോദിക്കുന്നു. കുൽ, താങ്കൾ പറയുക. മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബു. ഉണ്ടോ ഇവിടെ ചോദ്യവും സ്വാലും പിന്നെ അതിൻ്റെ ജവാബുമാണ്. ഇതേപോലെ യസ് അലൂനക അനി ശഹ്രിൽ ഹറാം, ഖിതാലിൻ ഫീഹി. കുൽ ഖിതാലും ഫീഹി കബീർ, ചോദ്യം യസ് അലൂനക അനി ശഹ്രിൽ ഹറാമി ഖിതാലിൻ ഫീഹി, ഉത്തരം ഖിതാലും ഫീഹി കബീർ, അതിനിടയിൽ കുൽ താങ്കൾ പറയുക. ഇതേപോലെ യസ് അലൂനക അനിൽ ഖംരി വൽ മൈസിർ, സ്വാലാണ് ചോദ്യമാണ്, ഉത്തരം ഫീഹിമ ഇസ്മുൻ കബീറും വ മനാഫിഉ ലിന്നാസ്, പക്ഷേ ഉത്തരം കുൽ താങ്കൾ പറയുക. വയസ് അലൂനക അനിൽ യതാമ കുൽ ഇസ്ലാഹു ലഹും ഖൈർ. ഉണ്ടോ യസ് അലൂനക് അനിൽ യതാമ, ചോദ്യം ഇസ്ലാഹു ലഹും ഖൈർ, ഉത്തരം അത് കുൽ താങ്കൾ പറയുക. ഇങ്ങനെ വയസ് അലൂനക അനിൽ മഹീദ് കുൽ ഹുവ ആദൻ ഫഅതസിലുൻ നിസ. യസ് അലൂനക മാദ ഉഹില്ല ലഹും കുൽ ഉഹില്ല ലക്കും അത്തയ്യിബാത്ത്. യസ് അലൂനക അനി സാഅത്തി അയ്യാന മുർസാഹ കുൽ ഇന്നമാ ഇൽമുഹ ഇൻദ റബ്ബി. ഇതൊക്കെ തുടക്കം ചോദ്യങ്ങളാണ്, ഒടുക്കം ഉത്തരങ്ങളാണ്. അവർ താങ്കളോട് ചോദിക്കുമ്പോൾ കുൽ താങ്കൾ പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടാണ് പറയുന്നത് താങ്കൾ ഉത്തരം പറയുക എന്നുള്ളത്. കുൽ, ഇത് വിശുദ്ധ ഖുർആനിൽ പല വചനങ്ങളിലാണ്. ഇവിടെ നോക്കി, യസ് അലൂനക കഅന്നക ഹഫിയുൻ അൻഹ ഖുൽ ഇന്നമാ ഇൽമുഹ ഇൻദല്ലാഹ്. യസ് അലൂനക അനിൽ അംഫാൽ ഖുൽ അൽ അംഫാലു ലില്ലാഹി വർ റസൂൽ. വയസ് അലൂനക അനിൽ റൂഹ് ഖുൽ അർറൂഹ് മിൻ അംരി റബ്ബി. വയസ് അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ. വയസ് അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹ റബ്ബി നസ്ഫ. നോക്കി നിങ്ങൾ എത്ര ആയത്തുകൾ, ഇതൊക്കെ ശുദ്ധ ഖുർആനിലെ വിവിധ സൂറത്തുകളിൽ വിവിധ സൂക്തങ്ങളിൽ, അതിൽ ഒരു സൂക്തത്തിൽ മാത്രം സൂറത്ത് ആറാഫിൽ 2 തവണ ആവർത്തിച്ചു വന്നു. ചോദ്യം ആളുകൾ ചോദിക്കുന്നു, അതിനൊക്കെയുള്ള മറുപടി അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് നൽകാൻ ഖുൽ എന്ന് പറഞ്ഞ് കൽപ്പിക്കുന്നു. ഇതാണ് പൊതുവെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിലുള്ള അള്ളാഹുവിൻ്റെ ശൈലി. യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹ ഫീമ അൻത മിൻ ദിക്റാഹ, ഇവിടെ മാത്രം ഖുൽ എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടില്ല. എന്നാൽ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ശൈലി നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ ഖുർആനിൽ വേറെയും ചോദിച്ച ശൈലികളുണ്ട്. ഈ എസ് അലൂനക്ക അല്ലെങ്കിൽ വയസ് അലൂനക്ക എന്നല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹു മറുപടി നൽകിപ്പിച്ച ഇതുപോലെ യസ്തഫ്തൂനക താങ്കളോട് അവർ ഫത്വ ചോദിക്കുന്നു. ഖുൽ, താങ്കൾ പറയുക, അള്ളാഹു യുഫ്തീക്കും ഫിൽ കലാല, കലാലത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ഫത്വ നൽകുന്നു. അവിടെ ഉത്തരം ജവാബ് ഖുൽ, താങ്കൾ പറയുക. അതേപോലെ വയസ്തംബിഊനക അഹഖുൻഹു, അന്ത്യനാൾ അത് യാഥാർത്ഥ്യമാണോ എന്ന് അവർ താങ്കളോട് വിവരം ചോദിക്കുന്നു. വയസ്തംബിഊനക അവിടെ എസ് അലൂനക്ക എന്നല്ല, യസ്തംബിഊനക വിവരം അന്വേഷിക്കുന്നു, ചോദിക്കുന്നു. ഖുൽ, താങ്കൾ പറയുക, ഈ വറബി ഇന്നഹു ലഹ്ഖുൻ. അട, അവിടെയും ഖുൽ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഇവിടെ എത്ര ആയത്തുകൾ! ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സുആൽ പരാമർശിച്ചു, ജവാബും പരാമർശിച്ചു. ചോദിച്ച വിഷയങ്ങളിൽ വിശ്വാസപരമായ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ യസ് അലൂനക്കാനി റൂഹ് വിശ്വാസപരമായ വിഷയമാണ്. അതേപോലെ യസ് അലൂനക്കാനിൽ ജിബാൽ, യസ് അലൂനക്കാനി സാ, യസ് അലൂനക്ക അന്നക ഹഫിയുൻ അൻഹ, ഇതൊക്കെ വിശ്വാസപരമായ വിഷയങ്ങളാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുൽ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് മറുപടി പറയിപ്പിക്കുന്നത്. ഇതിൽ കർമ്മപരമായ വിഷയങ്ങളുണ്ട്. അതിൻ്റെ ഉദാഹരണം അഹ്ലയെക്കുറിച്ച് ചോദിക്കുന്നു, മാദാ യുൻഫിഖൂൻ, എന്ത് ചെലവഴിക്കണമെന്ന് ചോദിക്കുന്നു. അഷ്ഷഹ്റിൽ ഹറാം ഖിതാലിൻ ഫീഹി, വിശുദ്ധ മാസത്തിൽ യുദ്ധത്തെക്കുറിച്ച് ചോദിക്കുന്നു. ഖംറ് മൈസിർ, അതിനെക്കുറിച്ച് ചോദിക്കുന്നു. സ്വഭാവപരമായി കർമ്മപരമായി ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ, അതൊക്കെയാണ് പല വചനങ്ങളിലും വിഷയങ്ങൾ. അപ്പോൾ വിശ്വാസപരമായ വിഷയങ്ങളിലും കർമ്മപരമായ വിഷയങ്ങളിലുമൊക്കെ ചോദ്യം വിശുദ്ധ ഖുർആനിൽ വന്നു, അതിൻ്റെ മറുപടിയും വന്നു. പക്ഷേ മറുപടി അള്ളാഹു നേരിട്ടല്ല പറയുന്നത്, പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുകയാണ് ഖുൽ, താങ്കൾ പറയൂ എന്ന്. മൂന്ന് നിലക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നു. മൂന്ന് നിലക്ക്, അതിലൊന്ന് എസ് അലൂന കാനിൽ അഹില്ല ഖുൽ ഹിയ മവാഖിതുൽ ഇന്നാസ്, ഇങ്ങനെ ഖുൽ. മറ്റൊന്ന് വയസ് അലൂന കാനിൽ ജിബാൽ ഫഖുൽ എൻസിഫുഹാ റബ്ബി നസ്ഫ ഫഖുൽ, അവിടെ ഫ വന്നു. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ പർവ്വതങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചാണ് അവർ താങ്കളോട് ചോദിക്കുന്നത്. അവിടെ ഫ ഖുൽ ഫ വന്നു, ഖുൽ എന്നതിന് മുമ്പിൽ ഉടനടി തഖീബിൻ്റെ ഫ എന്നാണ് പറയുക, മറുപടി നൽകാനാണ്. ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ, റബ്ബ് പർവ്വതങ്ങളെ തകർക്കും, പൊടിയാക്കും, ധൂളികളാക്കും. അത് അവിടെ ഫഖുൽ എന്ന് ഫ ചേർന്ന് വന്നുകൊണ്ട് ഉള്ള ശൈലിയാണ് മറുപടിയിൽ. മൂന്നാമത് മറുപടി കൊടുക്കുന്ന വിഷയം, അതാണ് നമ്മളുടെ വിഷയം, നമ്മുടെ വചനത്തിൻ്റെ വിഷയം. വഇദാ സഅലക ഇബാദി അന്നി, എന്നെക്കുറിച്ച് എൻ്റെ അടിയാന്മാർ താങ്കളോട് ചോദിച്ചാൽ, അവിടെ ഫഖുൽ എന്നുമില്ല ഖുൽ എന്നുമില്ല, പിന്നെ എന്താണുള്ളത്? ഫഇന്നി ഖരീബുൻ, തീർച്ചയായും ഞാൻ ഏറെ അടുത്താകുന്നു, ചാരത്താകുന്നു, സമീപസ്ഥനാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ജവാബ് നേരിട്ട് നൽകുകയാണ്. ചില മുഫസ്സിറുകൾ അവിടെ ഖുൽ എന്നുള്ളത് മുഖദ്ദറാണ്, സാങ്കല്പികമാണ്. എന്നെക്കുറിച്ച് ചോദിച്ചാൽ താങ്കൾ പറയുക ഫൈനി ഖരീബ് എന്ന്, അങ്ങനെ ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഉത്തരം പറയാൻ കൽപ്പിക്കാതെ സ്വയം അള്ളാഹു ഉത്തരം ഏറ്റെടുത്ത് അത് പറയുകയാണ്. അതിലൊരു പൊരുളുണ്ട്. അതെന്താ? ഇമാം റാസി الفخر الرازي تفسير البريقيان أما السورة الثالثة وهي في هذه الآية മൂന്നാമത്തെ രൂപം അഥവാ ഉത്തരം നൽകുന്നതിൽ മൂന്നാമത്തെ രൂപം. ഒന്നും രണ്ട് രൂപങ്ങൾ നമ്മൾ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ സ്വാൽ വന്നു, ജവാബ് വന്നു. ഉത്തരം നൽകുമ്പോൾ കുൽ എന്ന് പറഞ്ഞാണ് ഉത്തരത്തിൻ്റെ ഒരു രൂപം. രണ്ടാമത്തെ രൂപം ഫഖുൽ എന്ന് പറഞ്ഞാണ്. മൂന്നാമത്തെ രൂപം ഇമാം റാസി പറയുന്നത് വഹിയ ഫി ഹാദിഹിൽ ആയ, അത് നമ്മുടെ ഈ ആയത്തിൽ ആണുള്ളത്. ഖാൽ, അള്ളാഹു പറഞ്ഞു, وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ وَلَمْ يَقُلْ فَقُلْ إِنِّي قَرِيبٌ. ഇവിടെ അള്ളാഹു പറഞ്ഞില്ല ഫഖുൽ ഇന്നി ഖരീബ്, താങ്കൾ പറയൂ തീർച്ചയായും ഞാൻ ചാരത്തുണ്ട്, സമീപസ്ഥനാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫതദുല്ലു അലാ തഅദീമി ഹാലി ദുആഇ മിൻ വുജൂഹിൻ. അപ്പോൾ ഈ വചനം ദ്വാൻ്റെ അവസ്ഥക്കുള്ള മഹത്വത്തെ പല നിലക്കറിയിക്കുന്നു. അൽ അവ്വലു, ആ പല നിലകളിൽ ഒന്ന്, കഅന്നഹു സുബ്ഹാനഹു വതആല യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് പോലെ. എന്ത്? അബ്ദി, എൻ്റെ ദാസ, എൻ്റെ അടിമ, അൻത ഇന്നമാ തഹ്താജു ഇലൽ വാസിത, തീർച്ചയായും നീ വാസിത്തത്ത് ആവശ്യമുള്ളവനാണ്. ഫി ഗൈരി വഖ്തി ദുആ, ദുആഇൻ്റെ വഖ്ത്, സമയം ഒഴികെയുള്ളതിൽ. ദുആൻ്റെ സമയം ഒഴിച്ചുള്ള എല്ലാ അവസ്ഥയിലും മധ്യസ്ഥത ആവശ്യമുള്ളവൻ ആണ് നീ. അമ്മ ഫി മഖാമി ദുആ, എന്നാൽ ദുആഇൻ്റെ സ്ഥാനത്ത്, ഫലാ വാസിത തബൈനി വബൈനക്, എൻ്റെയും നിൻ്റെയും ഇടയിൽ യാതൊരു വാസിതയും മധ്യസ്ഥതയും ഇടയാളനും ഇല്ലേ ഇല്ല എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ട് അള്ളാഹു ഇവിടെ സവാലിൻ്റെയും ജവാബിൻ്റെയും ഇടയിൽ ഫഖുൽ എന്ന് പറഞ്ഞില്ല? എത്ര വചനങ്ങൾ നമ്മളിവിടെ വായിച്ചു, സവാലിനും ജവാബിനും ഇടയിൽ കുൽ എന്നാണ്, ഒരിടത്ത് ഫഖുൽ എന്നാണ്. പക്ഷേ ദുആഇൻ്റെ മഖാമിൽ നമുക്കിടയിൽ, എനിക്കും നിനക്കുമിടയിൽ അടിയാനെ വിളിച്ച് അള്ളാഹു പറയാണ് യാതൊരു വാസിത്തയും ഇല്ലേ ഇല്ല എന്നാണ്. അതിവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് പല മുസ്ലിമീങ്ങളും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന വിഷയത്തിൽ, ഈ വിഷയത്തിൽ തികഞ്ഞ പരാജയത്തിലാണ്? അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ, മധ്യവർത്തികളെ അന്വേഷിക്കുന്ന, തേടുന്ന മുസ്ലിമീങ്ങളാണ്. നേരിട്ട് അള്ളാഹുവിനോട് തേടിയാൽ, ദുആ ചെയ്താൽ, നമ്മൾ പാപികളാണ്, നമ്മൾ ദോഷികളാണ്, കുറ്റവും കുറവും ഉള്ളവരാണ്, നേരിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ യോഗ്യരല്ല, അർഹരല്ല, അതുകൊണ്ട് ഇടയാളന്മാർ വേണം, മധ്യവർത്തികൾ വേണം, എന്നിട്ട് ഇടയാളന്മാരിലൂടെ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഉയർത്തുന്ന, അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ സമർപ്പിക്കാൻ മധ്യവർത്തികളെ തേടുന്ന ദുരവസ്ഥ ജാഹിലിയത്തിലെ മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്നതുപോലെ പല മുസ്ലിമീങ്ങൾക്കും. പല മുസ്ലിമീങ്ങളും അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്ന ഇസ്തിഹാസയിൽ, സഹായത്തേട്ടത്തിൽ അകപ്പെട്ടു പോയി പലരും. ഇതുപോലെ നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ അവർക്ക് വിശ്വാസമല്ല, അവർക്ക് ഇടയാളന്മാർ വേണം, മധ്യവർത്തികൾ വേണം, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, മലക്കുകൾ, ഇങ്ങനെ തുടങ്ങി പലരെയും മധ്യവർത്തിയാക്കി, എന്നിട്ട് അവരിലൂടെ തേടുന്ന പലരുടെയും ഹക്ക്, ജാഹ്, ബർക്കത്ത് ഇതുകൊണ്ട് തേടുന്ന ദുരവസ്ഥ. നമ്മൾ ഇമാം അബു ഹനീഫത്തു നുഅ്മാനെ, അതേപോലെ തന്നെ അബു യൂസുഫ് യാഖൂബിനെ, അതേപോലെ മുഹമ്മദ് ഇബ്നുൽ ഹസൻ അശൈബാനിയെ റഹ്മത്തുള്ളാഹി അലൽ ജമീഅ് കഴിഞ്ഞ ക്ലാസ്സിൽ കേൾക്കുകയുണ്ടായി. യുക്രഹു അയ്യസ് അലല്ലാഹ ഇല്ലാ ബി ഹക്കിഹി, അള്ളാഹുവോട് അള്ളാഹുവിൻ്റെ ഹക്ക് കൊണ്ടല്ലാതെ ചോദിക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞാൽ അത് പാടില്ലാത്തതാണ്, നിഷിദ്ധമാണ് എന്ന അർത്ഥത്തിൽ പ്രയോഗം വന്നത്. അതിൻ്റെ വിശദീകരണവും നമ്മൾ കേൾക്കണ്ടായി. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു വിഷയം, ഈ ഒരു പ്രയോഗത്തിലൂടെ പണ്ഡിതന്മാർ ഉണർത്തിയത്, പ്രത്യേകിച്ച് അൽ ഫഖ്റു റാസിയെയും അദ്ദേഹത്തിൻ്റെ തഫ്സീറിനെയും ഒക്കെ അംഗീകരിക്കുന്ന ആൾ വിഭാഗം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാലാണ് ഈ കാര്യം ഇവിടെ ഒന്ന് അല്പം വിശദീകരിച്ചത്. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, ചോദ്യത്തിനുള്ള അള്ളാഹുവിൻ്റെ ജവാബിൽ അള്ളാഹു പറഞ്ഞത് ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ എന്നാണ്. ഇവിടെ ഈ ഫഇന്നി ഖരീബുൻ എന്നതിൽ ഖരീബ് എന്നത് അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമമാണ്. മിൻ അസ്മാഇല്ലാഹിൽ ഹുസ്ന, അതിൽപ്പെട്ടതാണ് അൽ ഖരീബ്. ഇങ്ങനെ അള്ളാഹുക്കൊരു നാമമുണ്ട് എന്ന് അറിയിക്കുന്ന വചനമാണ് നമ്മുടെ ഈ വചനം ഫഇന്നി ഖരീബ്. സൂറത്തു ഹൂദിൻ്റെ 61-ൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബു ഇലൈഹ് ഇന്ന റബ്ബി ഖരീബും മുജീബ് എന്ന്. വൈല സമൂദ അഖാഹും സാലിഹ ഖാല യാ ഖൗമി അബ്ദുല്ലാഹി തുടങ്ങുന്ന ആയത്തിൻ്റെ അവസാനത്തിൽ ഖരീബുൻ മുജീബ്. അതുപോലെ സൂറത്ത് സബയിൻ്റെ 50-ൽ ഖുൽ ഇൻ ളലൽതു ഫഇന്നമ അദില്ലു അലാ നഫ്സി വഇൻ ഇഹ്തദൈതു ഫബിമാ യൂഹി ഇലയ്യ റബ്ബി ഇന്നഹു സമീഉൻ ഖരീബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ നമ്മുടെ ഈ വചനം, അതേപോലെ സൂറത്തു ഹൂദിൻ്റെ 61, സബയിൻ്റെ 50, ഈ സൂക്തങ്ങളിൽ അള്ളാഹുവിൻ്റെ ഖരീബ് എന്ന നാമം പ്രതിപാദ്യമായിട്ടുണ്ട്. അത് തേടുന്നതും അറിയിക്കുന്നതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. റാസി പറഞ്ഞു റഹ്മത്തുള്ളാഹി അലൈഹി, ജിഹത്ത് കൊണ്ടും മക്കാനു കൊണ്ടുമുള്ള ഖരീബല്ല ഉദ്ദേശം, ഭാഗം സ്ഥലം അല്ല ഉദ്ദേശം, അങ്ങനെ ഖരീബല്ല, അടുത്തല്ല ഉദ്ദേശം. അൽ മുറാദു മിൻഹു അൽ ഖുർബു ബിൽ ഇൽമി വൽ ഹിഫ്ള്, ഹിഫ്ള് കൊണ്ടും ഇൽമു കൊണ്ടുമുള്ള ഖുർബാണ്, അറിഞ്ഞും കാത്തും സംരക്ഷിച്ചുമുള്ള സാമീപ്യമാണ് ഇവിടെ ഉദ്ദേശം. അള്ളാഹുവിൻ്റെ ഖുർബ്, ഈ ഖരീബ് എന്നുള്ള നാമം അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുർബിനെയാണ്, സാമീപ്യത്തെയാണ്. അത് രണ്ട് നിലക്കുണ്ട്. ഒന്ന് ബിഇൽമിഹി, അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടുള്ള ഖുർബ്, ബിഇൽമിഹി. അത് എല്ലാ ഖൽഖിനോടും അള്ളാഹുണ്ട്, എല്ലാ പടപ്പുകളോടും അള്ളാഹു ഖരീബാണ്, അവരെ അറിഞ്ഞുകൊണ്ട്. പിന്നൊന്ന് ഖുർബ്, അത് അള്ളാഹുവിൻ്റെ ഖാസായ ഖുർബാണ്, ആദ്യത്തതുപോലെ ആമായ ഖുർബല്ല. ആ ഖുർബ് അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവോട് ദുആ ഇറക്കുന്നവരോടുള്ള ഖുർബാണ്. അത് അവർക്ക് ഇജാബത്ത്, ഉത്തരമേകി, അതേപോലെ അവർക്ക് മഊനത്ത്, സഹായമേകി, അതേപോലെ അവർക്ക് ഉദവി, തൗഫീഖ്, എളുപ്പം കനിഞ്ഞുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ഖുർബ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഖുർബ് രണ്ടുണ്ട്. അൽ ഖുർബുൽ ആം, എല്ലാ പടപ്പുകളെയും അവരറിഞ്ഞുകൊണ്ട് അള്ളാഹു അവരോട് ഖരീബാണ്. പിന്നെ അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവോട് ദുആ ഇറക്കുകയും ചെയ്യുന്നവരോടുള്ള ഖുർബ്, അതാണ് അൽ ഖുർബുൽ ഖാസ്. അത് അവർക്ക് ഉത്തരമേകി, അവർക്ക് സഹായമേകി, അവർക്ക് ഉദവിയേകിയുള്ള അള്ളാഹുവിൻ്റെ ഖുർബ്. ഈ മാനയെയാണ് ഖരീബ് എന്നുള്ള നാമം അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സത്ത കൊണ്ട് അവൻ്റെ അർശനു മീതെയാണ്. ലമ്മ ഖലഖല്ലാഹുൽ ഖൽഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ, അള്ളാഹു പടപ്പുകളെ പടച്ചപ്പോൾ കതബ കിതാബൻ അലാ നഫ്സിഹി, അള്ളാഹു തൻ്റെ സ്വന്തത്തിൻ്റെ വിഷയത്തിൽ ഒരു രേഖ തയ്യാറാക്കി, ഒരു രേഖ എഴുതി. ഫഹുവ മൗദൂഉൻ ഇൻദഹു, അത് അള്ളാഹു തൻ്റെ അടുക്കൽ വെച്ചു, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വെക്കപ്പെട്ടതാണ്. എവിടെ? ഫൗഖൽ അർഷ്, അർശിനു മീതെ. അപ്പം അർശിനു മീതെ അള്ളാഹു തൻ്റെ അടുക്കൽ വെച്ച, തൻ്റെ വിഷയത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയ ഒരു രേഖയെക്കുറിച്ച് പറയാണ്. അതെന്താണ്? ഇന്ന റഹ്മത്തി തഗ്ലിബു ഗദബി എന്നാണ്. എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തേക്കാൾ കൂടുതലാണ്, ജയിച്ചു നിൽക്കുന്നതാണ് എന്നാണ്. അള്ളാഹുൻ്റെ റഹ്മത്താണ് കൂടുതൽ, അള്ളാഹുൻ്റെ കോപമല്ല. സുബ്ഹാന അല്ലാഹു മർഹംന ബി റഹ്മത്തിക് വഖിന ആദാബക് വഗദബക്. അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൂടുതൽ മികച്ചത് എന്നത് അള്ളാഹു എഴുതി തൻ്റെ അടുക്കൽ അർശിന് മുകളിൽ വെച്ചു എന്നാണ്. അപ്പം അള്ളാഹു എവിടെ? അള്ളാഹു അവൻ്റെ അർശിന്മേൽ, അള്ളാഹു അർശിന്മേൽ ഉപവിഷ്ടനാണ്. ഇസ്തവാ അലൽ അർഷ്, അത് വിശുദ്ധ വചനങ്ങളിൽ അള്ളാഹുവെക്കുറിച്ച് വന്നതാണ്. അവൻ അള്ളാഹു അർശിന്മേലാണെങ്കിലും അവൻ അവൻ്റെ പടപ്പുകളോട് ഏറെ അടുത്തവനാണ്. എത്രത്തോളം? വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലുൽ വരീദ്, ഹബ്ലുൽ വരീദിനേക്കാൾ അവനോട് അടുത്തവൻ എന്നാണ്. ഹബ്ലുൽ വരീദ് എന്ന് പറഞ്ഞാൽ ജീവൻ നാഡി, നമ്മളുടെ കഴുത്തിലൂടെ കൽബിലേക്കുള്ള നാഡി, അതിനേക്കാൾ അടുത്തവൻ. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാക്കില്ലാ തുബ്സിറൂൻ. സൂറത്തുൽ വാഖിയയിൽ അള്ളാഹു പറഞ്ഞില്ലേ, നാം അവനിലേക്ക് നിങ്ങളെക്കാൾ അടുത്തവൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അള്ളാഹു അവൻ അർശിന്മേലാണെങ്കിലും പടപ്പുകളോട് കരീബ്, അള്ളാഹു ഉദ്ദേശിക്കും വിധം, അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ. വാനങ്ങൾക്കുപരിയിലാണ് അള്ളാഹുവെങ്കിലും പ്രമാണവചനങ്ങൾ ഈ വിഷയത്തിൽ പ്രതിപാദിച്ചതെന്തോ അത് നമ്മൾ വിശ്വസിക്കുക, സ്ഥിരീകരിക്കുക, ഇതാണ് നമ്മളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, മസ്സമാവാത്തു സബ്ഉ വൽ അറാദൂൻ അസ്സബ്ഉ ഫി യദില്ലാ ഇല്ലാ ക ഖർദലതിൻ ഫി യദി അഹദികും. സപ്തവാനങ്ങളും സപ്ത ഭുവനങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിൽ നിങ്ങളിൽ ഒരാളുടെ കയ്യിലെ കടുകുമണി പോലെയാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞതായി പറഞ്ഞ സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു അസറാണിത്. ഒരാളുടെ കയ്യിൽ ഒരു കടുകുമണി എങ്ങനെ, അതുപോലെയാണ് അള്ളാഹുവിൻ്റെ കയ്യിൽ സപ്തവാനങ്ങളും സപ്ത ഭുവനങ്ങളും എന്ന് പറയുമ്പോൾ. അതേപോലെ മസ്സമാവാത്തു സബ്ഉ ഫിൽ കുർസി, അർശിൻ്റെ കുർസിയിൽ, കുർസി എന്ന് പറഞ്ഞെങ്കിൽ മൗദയുൽ ഖദം, അർശിൽ പാദം വെക്കുന്ന സ്ഥാനമാണ് കുർസി. ആ കുർസിയിൽ സപ്തവാനങ്ങൾ ഇല്ലാ കഹലഖത്തിൻ ബി അർദി ഫലാത്തിൻ, മരുഭൂമിയിൽ ഒരു വളയം എങ്ങനെയാണോ അതുപോലെയായിരിക്കും. വഫദുലുൽ അർഷ് അലൽ കുർസി, കുർസീനെ അപേക്ഷിച്ച് അർശിൻ്റെ മഹത്വവും വലിപ്പവും. കഫദ്ലി തിൽക്കൽ ഫല അല തിൽക്കൽ ഹൽക്ക എന്നാണ്. ആ വളയം മരുഭൂമിയിൽ എങ്ങനെയാണോ, മരുഭൂമിയെ അപേക്ഷിച്ചിട്ട് വളയം എത്ര ചെറുതാണ്, അതുപോലെയാണ് അർഷ്, അതേപോലെ തന്നെ കുർസി. അർഷിനെ അപേക്ഷിച്ച് കുർസി വളരെ ചെറുതാണ്. അള്ളാഹു അർഷിന്മേൽ, ആ അർഷിൻ്റെ കുർസിയെക്കുറിച്ചാണ് പറയുന്നത്. ആ കുർസിയിൽ ഏഴ് വാനലോകങ്ങൾ, മരുഭൂമിയിലെ ഒരു വളയം കണക്കെ മാത്രമാണ് എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനു വതാല അർശിനുപരിയിലാണ്. ആ അർശിനെക്കുറിച്ച് പ്രമാണവചനങ്ങൾ പറഞ്ഞതാണ് ഇത്. നമ്മളുടെ മേൽ ബാധ്യതയായത് അള്ളാഹു തന്നെ കുറിച്ച് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവെ കുറിച്ച് പറഞ്ഞത്, അതെന്തോ അതുപടി വിശ്വസിക്കുക എന്നുള്ളതാണ്. അള്ളാഹു തന്നെ കുറിച്ച് പറഞ്ഞു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അൽ അഖീദത്തുൽ വാസിത്തിയയിൽ പറഞ്ഞു, അന്നഹു സുബ്ഹാനഹു വതആല ഫൗക സമാവാതിഹി അലാ അർശിഹി, അള്ളാഹു അവൻ്റെ ആകാശങ്ങൾക്ക് മീതെ അർശിനുപരിയിലാകുന്നു. അലിയുൻ അലാ ഖൽഖിഹി, തൻ്റെ പടപ്പുകൾക്ക് മീതെ ഉന്നതനായി. വഹുവ മഅഹും സുബ്ഹാനഹു, അവൻ അവരോടൊപ്പമാണ്. സുബ്ഹാന ഐന മകാനു, പടപ്പുകൾ അവർ എവിടെയാണെങ്കിലും, പടപ്പുകൾക്കുപരിയിൽ സപ്തലോകങ്ങൾക്ക് മീതെ അർശിനുപരിയിലാണ് അള്ളാഹു. പക്ഷേ അള്ളാഹു അതോടൊപ്പം പടപ്പുകൾ എവിടെയാണെങ്കിലും അവരോടൊപ്പം ആകുന്നു. യഅലമു മാഹും ആമിലൂൻ, അവർ എന്ത് പ്രവർത്തിക്കുന്നവരാണോ അത് അറിഞ്ഞുകൊണ്ട് അവരോടൊപ്പം എന്നാണ്. ഇതാണ് തെളിവുകൾ അറിയിക്കുന്നത്. നമ്മൾ അത് തെളിവുകൾ എന്തറിയിക്കുന്നുവോ അത് അങ്ങനെ വിശ്വസിക്കുന്നു. അള്ളാഹു അർശിന് മീതെയാണെന്നതും പടപ്പുകളോടൊപ്പം അവരെ അറിഞ്ഞുകൊണ്ട് അള്ളാഹു ഉണ്ട് എന്നതും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു വചനത്തിൽ കോർത്തു പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, കമാ ജമഅ ബൈന ദാലിക ഫീ ഖൗലിഹി, ഏതാണ് ആ വചനം? ഹുവല്ലദീ ഖലഖ സമാവാതി വൽ അർദ ഫീ സിത്തതി അയ്യാമിൻ സുമ്മ സ്തവ അലൽ അർശ് يعلم ما يلج في الارض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم اينما كنتم والله بما تعملون بصير. ദല അല്ലാഹു എന്താ പറയുന്നത് ഈ വചനത്തിൽ? വാനങ്ങളെയും ഭുവനങ്ങളെയും അല്ലാഹു പടച്ചു എന്നിട്ട് ആറ് ദിവസങ്ങളിലായി, എന്നിട്ട് അവൻ അർശിനു മീതെ ഉപവിഷ്ടനായി. സുമസ്തവ അലൽ അർശ്, അപ്പോൾ അല്ലാഹു അർശിനു മീതെയാണ്. എന്നിട്ട് അള്ളാഹു തന്നെ കുറിച്ച് പറയുകയാണ്, യഅലമു മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹ വമാ യൻസിലു മിനസ് സമാ, ഭൂമിയിൽ പ്രവേശിക്കുന്നത് അള്ളാഹു അറിയുന്നു, ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത് അള്ളാഹു അറിയുന്നു, വാനത്തിൽ നിന്ന് ഇറങ്ങുന്നത് അള്ളാഹു അറിയുന്നു, വമാ യഖ്റുജു ഫിഹ, വാനത്തിലേക്ക് കയറുന്നത് അള്ളാഹു അറിയുന്നു. വഹുവ മഅകും, അവൻ നിങ്ങളുടെ കൂടെയാണ്. ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സസൂക്ഷ്മം അറിയുന്നവനും കാണുന്നവനുമാകുന്നു. ആ അവസ്ഥയിൽ വല്ലാഹു ബിമാ താമലൂന ബസീർ, ആ അവസ്ഥയിൽ അള്ളാഹു നിങ്ങളോടൊപ്പമാകുന്നു നിങ്ങൾ എവിടെയാണെങ്കിലും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു അർശിന്മേൽ ഉപവിഷ്ടനെന്നറിഞ്ഞു, അറിഞ്ഞുകൊണ്ട് അള്ളാഹു എല്ലാവരുടെ കൂടെയും എന്നും അറിഞ്ഞു. നമ്മളത് വിശ്വസിക്കുക. ഇതിനർത്ഥം അള്ളാഹു എല്ലാവരുടെയും കൂടെ എന്ന് പറഞ്ഞാൽ പടപ്പുകളിലെല്ലാം സന്നിവേശിച്ചുകൊണ്ട്, പടപ്പുകളിലെല്ലാം കലർന്നുകൊണ്ട് അള്ളാഹു ഉണ്ട് എന്നല്ല. അതൊരിക്കലും ഉദ്ദേശമല്ല, അത് ശരിയുമല്ല, ഭാഷയുടെ തേട്ടവുമല്ല. സച്ചരിതരായ പൂർവികർ ഐക്യപ്പെട്ടതിനെതിരായ വിഷയമാണത്, വിശ്വാസമാണത്. അള്ളാഹു എല്ലാത്തിലും സന്നിവേശിച്ചിരിക്കുന്നു. ഈശൻ്റെ വാസം ഇതം സർവം എന്ന് പറഞ്ഞ ഈശാവാസം ഇതം സർവം, അത് ശരിയല്ല. പടപ്പുകളിൽ നിന്ന് വേറിട്ടാണ് പടച്ച റബ്ബ് അവൻ്റെ മഹിതമായ സത്ത കൊണ്ട്. ഷേഖുൽ ഇസ്ലാം ഈ വിഷയം മനസ്സിലാക്കാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുടെ ഒരു ദൃഷ്ടാന്തമായ ചന്ദ്രൻ സൃഷ്ടികളിൽ ഒരു ചെറിയ സൃഷ്ടിയാണ്. അത് സൃഷ്ടിക്കപ്പെട്ടത് സമായിലാണ്, അത്യുന്നതങ്ങളിലാണ് ചന്ദ്രൻ. പക്ഷേ ഒരു യാത്രക്കാരൻ യാത്ര ചെയ്യുമ്പോൾ ചന്ദ്രൻ ആ യാത്രക്കാരൻ്റെ കൂടെയാണ്. എവിടെ പോകുന്നു അവിടെയൊക്കെ കൂടെ ചന്ദ്രൻ. പക്ഷേ ചന്ദ്രൻ ഈ ആളിൽ കലർന്നോ അയാൾ ഉള്ളയിടത്ത് കലർന്നോ അല്ലല്ലോ കൂടെ. പിന്നെയോ വാനത്തിനുപരിയിൽ അള്ളാഹുവിൻ്റെ ഒരു അത്യുന്നതങ്ങളിൽ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. പക്ഷേ അത് ഒരാൾ സഞ്ചരിക്കുമ്പോൾ അയാളുടെ കൂടെ എന്ന് പറഞ്ഞാൽ അയാളിൽ സന്നിവേശിച്ചോ അയാളിൽ അവതരിച്ചോ അല്ല. അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് ഉപമകളും ഉദാഹരണങ്ങളും പാടില്ല. പക്ഷേ വിഷയം മനസ്സിലാക്കാൻ ഒരു ചിത്രീകരണമാണിത്. അപ്പോൾ അള്ളാഹു അർശിനു മുകളിൽ, അള്ളാഹു എല്ലാവരോടൊപ്പം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പടപ്പുകളിൽ കലർന്നുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു സാമീപ്യം അതത് അറിയിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ട്, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട്, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട്, അള്ളാഹു ഉത്തരം കനിഞ്ഞുകൊണ്ട്, ഉദവിയും തുറവിയും അരുളിയും കൊണ്ട് അള്ളാഹു ഖരീബാകുന്നു എന്നുള്ളതാണ് ഫഇന്നി ഖരീബ് എന്നത് അറിയിക്കുന്നത്. ഒരു യുദ്ധയാത്രയിൽ ഉറക്കെ ദുആ ചെയ്യുകയും തക്ബീർ മുഴക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ അകന്നവനോടോ ബദിരനോടോ അല്ല തേടുന്നത്, സസൂക്ഷ്മം കേൾക്കുന്ന കാണുന്ന അള്ളാഹുവോടാണ് നിങ്ങൾ ദുആ ഇരക്കുന്നത്. ഇന്നല്ലദീ തദ്ഊന അഖ്റബു ഇലാ അഹദികും മിൻ ഉനുഖി റാഹിലതി, നിങ്ങൾ തേടുന്നവനായ അള്ളാഹു നിങ്ങളുടെ യാത്രാമൃഗത്തിൻ്റെ പിരടിയേക്കാൾ നിങ്ങളോട് അടുത്തവനാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ആ നിലക്കൊക്കെ ഖരീബാണ്. ഇൻഷാല്ലാ ഇനി നമുക്ക് ഈ ജവാബിൻ്റെ ഫഇന്നി ഖരീബുൻ എന്നതിൻ്റെ തുടർച്ചയിൽ ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ ഫലിയസ്തജീബൂലി വലിയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാൻ ബിഇദ്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അന്നൂർ മൊഡ്യൂൾ 16 ക്ലാസ് 26 ദാസന്മാരുടെ ചോദ്യവും അള്ളാഹുവിൻ്റെ ഉത്തരവും. ഈ ഭാഗം അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദനി.
2: ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക്. ചോദ്യം 1, ഫഇന്നി ഖരീബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, ഞാൻ ദൂരത്താണ്. ഓപ്ഷൻ ബി, ഞാൻ അടുത്താണ്. ഓപ്ഷൻ സി, ഞാൻ കാണുന്നില്ല. ചോദ്യം 2, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഇവിടെ ചോദ്യം ഡാഷ്, ഉത്തരം വ്യക്തമാണ്, വിശദീകരിക്കപ്പെട്ടു. ഓപ്ഷൻ എ, വ്യക്തമാണ്. ഓപ്ഷൻ ബി, വിശദീകരിക്കപ്പെട്ടു. ഓപ്ഷൻ സി, വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ചോദ്യം 3, ഖുർആൻ വചനങ്ങളിൽ കുൽ എന്ന് പരാമർശിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ എ, സ്വഹാബിമാരെ. ഓപ്ഷൻ ബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലമയെ. ഓപ്ഷൻ സി, ഈസാ നബി അലൈഹി സ്വലാമിനെ.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
4: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
5: പ്രശസ്ത ഖാരികളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കൾക്ക് ആസ്വദിക്കാൻ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പ്രശസ്ത ഖാരി മുഹമ്മദ് അയ്യൂബ് സൂറ അൻആം 21 മുതൽ 140 വരെ പാരായണം നിർവഹിക്കുന്നു.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് തൻസീൽ. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്. സൂറ അൻആം 21 മുതൽ 140 വരെയാണ് പ്രശസ്ത ഖാരി മുഹമ്മദ് അയ്യൂബ് പാരായണം നിർവഹിച്ചത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂസുഫ് 16 മുതൽ 20 വരെ വചനങ്ങളുടെ അർത്ഥവും ആശയവും പഠിക്കുകയാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ. മലയാളത്തിലെ പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണം, അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്.
2: വചനം 16. വജാഉ, അവർ വരികയും ചെയ്തു. അബാഹും, അവരുടെ പിതാവിങ്കൽ. ഇശാഅൻ, വൈകുന്നേരം. യബുക്കൂന, അവർ കരഞ്ഞുകൊണ്ട്.

0: അവർ വൈകുന്നേരം സന്ധ്യമയങ്ങുമ്പോൾ അവരുടെ പിതാവിന്റെ അടുക്കൽ കരഞ്ഞും കൊണ്ടുവരികയും ചെയ്തു.
1: വചനം 17. കാലു, അവർ പറഞ്ഞു, യാ അബാനാ, ഞങ്ങളുടെ ബാപ്പ അഥവാ ഞങ്ങളുടെ പിതാവേ, ഇന്നാ ദഹബുനാ, ഞങ്ങൾ പോയി, നസ്തബിഖു, മുന്നിൽ കടക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അഥവാ മത്സരിച്ചുകൊണ്ട്, വതറക്നാ, ഞങ്ങൾ വിടുകയും ചെയ്തു, യൂസുഫ, യൂസുഫിനെ, ഇന്ദ മതാഇന, ഞങ്ങളുടെ സാമാനത്തിൻ്റെ അടുക്കൽ അഥവാ ഞങ്ങളുടെ വിഭവങ്ങളുടെ അടുക്കൽ. ഫഅകലഹു, അപ്പോൾ അവനെ തിന്നു, അദ്ദിബു, ചെന്നായ, വമാ അന്ത, നിങ്ങളല്ല താനും, ബിമുഅ്മിനിൻ, വിശ്വസിക്കുന്നവൻ, ലനാ, ഞങ്ങളെ, വലൗകുന്ന, ഞങ്ങളായിരുന്നാലും, സ്വാദിഖീൻ, സത്യം പറയുന്നവർ.

0: باعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين.
1: അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ മത്സരിച്ചോടിക്കൊണ്ടുപോയി യൂസുഫിനെ ഞങ്ങളുടെ സാമാനത്തിങ്കൽ ഞങ്ങൾ വിട്ടേക്കുകയും ചെയ്തു. അങ്ങനെ അവനെ ചെന്നായ പിടിച്ചു തിന്നുകളഞ്ഞു. ഞങ്ങൾ സത്യം പറയുന്നവരായിരുന്നാലും നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നവനല്ലതാനും. അഥവാ എന്തു ചെയ്യാനാണ്?
2: വചനം 18. വജാഉ, അവർ വരികയും ചെയ്തു. അല ഖമീസുഹി, അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിന്മേൽ. ബിദമിൻ, ഒരു രക്തവും കൊണ്ട്. കദിബിൻ, വ്യാജമായ. ഖാല, അദ്ദേഹം പറഞ്ഞു. ബൽ, പക്ഷേ. സവ്വലത്ത്, ഭംഗിയാക്കി തന്നിരിക്കുന്നു. ലക്കും, നിങ്ങൾക്ക്. അംഫുസുക്കും, നിങ്ങളുടെ സ്വന്തങ്ങൾ അഥവാ മനസ്സുകൾ. അമ്രൻ, ഒരു കാര്യം. ഫസബുറുൻ,

0: അവർ അദ്ദേഹത്തിന്റെ അഥവാ യൂസുഫിന്റെ കുപ്പായത്തിന്മേൽ ഒരു കള്ളച്ചോര കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹം അഥവാ പിതാവ് പറഞ്ഞു, അതൊന്നുമല്ല, പക്ഷേ നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഭംഗിയാക്കി തന്നിരിക്കുന്നു, അഥവാ അത് നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇനി ഭംഗിയായ ക്ഷമ, അതേ മാർഗമുള്ളൂ. നിങ്ങൾ ഈ വിവരിക്കുന്നതിനെപ്പറ്റി സഹായം അപേക്ഷിക്കപ്പെടുന്നവൻ അല്ലാഹുവത്രേ.
1: തങ്ങൾക്ക് പിന്നീട് പറയുവാനുള്ള ഒഴികഴിവ് പിതാവിന്റെ വാക്കിൽ നിന്ന് മുമ്പ് ലഭിച്ചിരുന്നതിനെ അവർ തികച്ചും ഉപയോഗപ്പെടുത്തി. എല്ലാവരും കൂടി യൂസുഫ് അലൈഹിസ്സലാമിനെ കിണറ്റിലിട്ട ശേഷം വൈകുന്നേരം ഇരുട്ടുമൂടാൻ പോകുന്ന സമയത്ത് പിതാവിന്റെ അടുക്കൽ അവർ തിരിച്ചെത്തി. കരച്ചിലും പറച്ചിലുമായി, ഞങ്ങൾ അമ്പെയ്തും മറ്റും മരുഭൂമിയിൽ ഓടി നടന്നു, അവനിൽ നിന്നും അകന്നുപോയി. അവൻ ചെറുപ്പമായതുകൊണ്ട് അവന് ഞങ്ങളെപ്പോലെ ഓടാനും ചാടാനും കഴിവില്ലല്ലോ എന്ന് വെച്ച് ഞങ്ങളുടെ ഭക്ഷണ വസ്ത്രാദി സാധനങ്ങൾ വെച്ചിരുന്ന സ്ഥലത്ത് അവനെ നിർത്തിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ മടങ്ങി വന്നു നോക്കുമ്പോൾ അവനെ ചെന്നായ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. മുമ്പേ അവന്റെ കാര്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കാത്ത നിങ്ങൾക്ക് ഈ സത്യവും വിശ്വാസ്യമാകുകയില്ല. എന്തു ചെയ്യും? ഇതാ നോക്കൂ, അവന്റെ രക്തം പുരണ്ട കുപ്പായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുപ്പായം പിതാവിന്റെ മുമ്പിൽ തെളിവിന് സമർപ്പിച്ചു. ചെന്നായ പിടിച്ചപ്പോൾ യൂസുഫിൽ നിന്നൊഴുകിയ രക്തമാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഏതോ ഒരു കള്ളരക്തം അതിന്മേൽ അവർ പുരട്ടിക്കൊണ്ടും വന്നിരുന്നു. പക്ഷേ പലരും പറഞ്ഞു കാണുന്നതുപോലെ ചെന്നായ പിടിക്കുമ്പോൾ കുപ്പായം മാന്തിക്കീറാതിരിക്കുകയില്ലെന്ന വസ്തുത അവരുടെ ധാരണയിൽപ്പെട്ടില്ല. ചോര പുരണ്ടതല്ലാതെ കുപ്പായത്തിന് കീറലൊന്നും പറ്റിയിരുന്നില്ല. അവർ പറഞ്ഞതെല്ലാം വ്യാജമാണെന്നും എന്തോ ഒരപകടം അവർ യൂസുഫിനെ കൊണ്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നും യഹൂബ് നബി അലൈഹിസ്സലാമക്ക് ബോധ്യമായി. എങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്തെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. മറഞ്ഞ കാര്യം ആർക്കും അറിയുകയില്ലല്ലോ. 83 വചനത്തിൽ കാണുന്നതുപോലെ ഒരിക്കൽ യഥാർത്ഥം പുലരുമെന്നും യൂസുഫിന് നല്ലൊരു ഭാവി അള്ളാഹു നൽകുമെന്നുമുള്ള സൽപ്രതീക്ഷ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. സംഭവിച്ചതെന്താണെന്ന് അറിയാതിരിക്കെ ഇനി ഭംഗിയായി ക്ഷമിക്കുകയും അസ്വാസ്ഥ്യവും പൊറുതികടും കാണിക്കാതെ സംയമനം പാലിച്ചുകൊണ്ടിരിക്കുകയും എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അവനോട് സഹായം തേടുകയുമല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ലെന്ന് അദ്ദേഹം സമാധാനിച്ചു. കിണറ്റിലിട്ട ശേഷമുണ്ടായ കഥ അള്ളാഹു വിവരിക്കുന്നു.
2: 19. വജാഅത്ത്, വന്നു, സയ്യാറത്തുൻ, ഒരു യാത്രാസംഘം, ഫഅർസലു, എന്നിട്ടവർ അയച്ചു, വാരിദഹും അവരുടെ വെള്ളത്തിനു പോകുന്നവനെ, ഫഅദില, എന്നിട്ടവൻ താഴ്ത്തി, ദൽവഹു, അവൻ്റെ തൊട്ടി, ഖാല, അവൻ പറഞ്ഞു, യാ ബുഷ്റാ, സന്തോഷമേ, ഹാദാ ഗുലാം, ഇതാ ഒരു ബാലൻ, അസറൂഹു, അവർ അദ്ദേഹത്തെ രഹസ്യമാക്കി അഥവാ സ്വകാര്യമാക്കി വെക്കുകയും ചെയ്തു, ബിദാഅതൻ, ഒരു ചരക്കായി, വല്ലാഹു, അല്ലാഹു ആകട്ടെ, അലീമുൻ, അറിയുന്നവനാണ്, ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി.

0: ഒരു യാത്രാസംഘം വന്നു. എന്നിട്ട് അവരുടെ വെള്ളം കോരിയെ അവർ വെള്ളത്തിനു അയച്ചു. അവൻ അവന്റെ തൊട്ടി കിണറ്റിൽ ഇറക്കി. അവൻ പറഞ്ഞു, സന്തോഷമേ, ഇതാ ഒരു ബാലൻ. അവർ അദ്ദേഹത്തെ എടുത്ത് ഒരു കച്ചവടച്ചരക്കായി ഒളിച്ചുവെക്കുകയും ചെയ്തു. അള്ളാഹുവാകട്ടെ അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അറിയുന്നവനുമാണ്.
1: വചനം 20. വശറൌഹു, അവർ അദ്ദേഹത്തെ വിറ്റു. ബിസമനിൻ, ഒരു വിലക്ക്. ബഹ്സിൻ, നിസാരമായ. ദറാഹിമ, അതായത് ദിർഹമുകൾക്ക് അഥവാ വെള്ളി നാണയങ്ങൾക്ക്. മഅദൂദത്തിൻ, എണ്ണിക്കണക്കാക്കപ്പെട്ട. വകാനൂ, അവരായിരുന്നു താനും. ഫീഹി, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. മിനസ്സാഹിദീൻ, താൽപ്പര്യമില്ലാത്തവരിൽപ്പെട്ടവർ.

0: എണ്ണിക്കണക്കാക്കപ്പെട്ട അഥവാ അല്പമായ വെള്ളിപ്പണത്തിന് വിൽക്കുകയും ചെയ്തു. അവർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ താൽപര്യമില്ലാത്തവരിൽ പെട്ടവരായിരുന്നു താനും.
1: ആ വഴിക്ക് വന്ന യാത്രാസംഘം അവർക്ക് വെള്ളം കൊണ്ടുവരുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന ആളെ വെള്ളത്തിനയച്ചു. അവൻ ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുവാൻ വെള്ളത്തോട്ട് കിണറ്റിലിറക്കി. യൂസുഫ് നബി അലൈഹിസലാം അതിന്മേൽ പിടികൂടി. അതുകണ്ട് വെള്ളക്കാരന് അത്ഭുതവും സന്തോഷവുമായി. ഹാ സന്തോഷം, ഇതാ ഒരു പയ്യൻ എന്ന് വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തെ കിണറ്റിൽ നിന്ന് കയറ്റി വിട്ടയക്കാതെ ഒരു കച്ചവടച്ചരക്കാക്കി അഥവാ അടിമയാക്കി ഒളിച്ചു വെക്കുകയാണ് അവർ ചെയ്തത്. പിന്നീട് വളരെ തുച്ഛം വിലക്ക് വിൽക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വിറ്റവർക്ക് അദ്ദേഹത്തിൽ പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണവർ തുച്ഛം വിലക്ക് വിറ്റത്. ഇതെല്ലാം അള്ളാഹു അറിഞ്ഞും കണ്ടും കൊണ്ട് തന്നെയാണ് നടന്നത്. അതിലൊക്കെ അവൻ ചില യുക്തികളും പരിപാടികളും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പറഞ്ഞതിൻ്റെ സാരം. ദിർഹം അഥവാ വെള്ളിപ്പണം 40 വരെ എണ്ണം കൊണ്ടും 40 മുതൽ തൂക്കം കൊണ്ടുമായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അല്പം ദിർഹമുകൾ എന്ന അർത്ഥത്തിൽ മഅദൂദ എണ്ണിക്കണക്കാക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ഇതിൽ നിന്ന് 40 താഴെയുള്ള വെള്ളിപ്പണത്തിനാണ് അദ്ദേഹത്തെ വിറ്റതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. 20 12 പറയപ്പെട്ടിട്ടുണ്ട്. സംഖ്യ കൃത്യമായി അറിഞ്ഞതുകൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ലല്ലോ. അസർറൂഹു വിലാ, അദ്ദേഹത്തെ അവർ ഒരു ചരക്കായി ഒളിച്ചുവെച്ചു എന്നും, ഷറൌഹു, അവർ അദ്ദേഹത്തെ വിറ്റു എന്നുമുള്ള ക്രിയയുടെ കർത്താക്കൾ അഥവാ ഒളിച്ചുവെച്ചതും വിൽപ്പന നടത്തിയതും ആരാണെന്നുള്ളതിൽ രണ്ടഭിപ്രായമുണ്ട്. അതായത് രണ്ടും കച്ചവട സംഘമാണെന്നും അതല്ല യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാരാണെന്നും. ഒന്നാമത്തെ അഭിപ്രായമാണ് അധിക വ്യാഖ്യാതാക്കളും സ്വീകരിച്ചു കാണുന്നത്. സന്ദർഭത്തോടും ആയത്തിലെ വാചകത്തോടും യോജിച്ചതും അതത്രേ. ഇതനുസരിച്ച് അതിൻ്റെ വിശദീകരണം ഇപ്രകാരമായിരിക്കും. കച്ചവട സംഘം കിണറ്റിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമയെ കണ്ടെടുത്ത ഉടനെ അദ്ദേഹത്തെ വിട്ടയക്കുകയോ അദ്ദേഹത്തെപ്പറ്റി ഒരന്വേഷണം നടത്തുകയോ ചെയ്യാതെ ഒരടിമച്ചരക്കാക്കി ഒളിച്ചുവെച്ചു. മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുകയായിരുന്ന അവർ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി തുച്ഛം വിലക്ക് വിറ്റു. വലിയ ഒരു സംഖ്യയ്ക്ക് വിൽക്കണമെന്നുള്ള താല്പര്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. കച്ചവട സംഘം കിണറ്റിൽ നിന്നെടുത്ത ഉടനെ ആരും അറിയാതെ ഒളിച്ചുകൊണ്ടുപോയതായിരുന്നാലും സഹോദരന്മാരിൽ നിന്ന് വിലക്ക് വാങ്ങിക്കൊണ്ടുപോയതായിരുന്നാലും രണ്ടായാലും ശരി, അവസാനം അവർ അദ്ദേഹത്തെ ഈജിപ്തിൽ കൊണ്ടുചെന്നു വിൽക്കുക തന്നെ ചെയ്തു.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇപ്പോൾ നാം കേട്ടത് 12 അധ്യായം സൂറത്ത് യൂസുഫിലെ 16 മുതൽ 20 വരെ വചനങ്ങളുടെ മലയാള ശബ്ദാവിഷ്കാരം.
3: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്കും
4: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
3: അതെ,
4: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതെ,
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
3: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലർ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തര സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു ഹാഫിസ് ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 35 ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അടുത്തുതന്നെയുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന അബദ്ധങ്ങളെ പ്രാമാണികമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്തുകയാണ് അത്തഹ്സീൻ പരിപാടിയുടെ ധർമ്മം. ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിൽ സൂറത്തുൽ ഇൻസാൻ 21 മുതൽ 25 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ഇൻസാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചു വരുന്നത്. അമ്മ ജുസ്ഇലേതുപോലെ ഓരോ അക്ഷരമോ അല്ലെങ്കിൽ ഓരോ വാക്കുകളോ എടുത്തു പറയുന്നില്ല, പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമാണ് 29-ാമത്തെ ജുസ്ഇലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ ഉള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

ലിയഹും ഫിയാബു സുന്ദുസിൻ. ഇവിടെ ഫിയാബു എന്നതിലെ ഫാഇൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. ആലിയഹും സിയാബു സുന്ദുസിൻ എന്ന് പറയുമ്പോൾ അത് തെറ്റാവും, കാരണം ഫാഇൻ്റെ മഹ്റജ് അതിൻ്റെ ഉച്ചാരണം പൂർണ്ണമായിട്ടും മാറുന്നു. അപ്പോൾ ഫിയാബു സുന്ദുസിൻ, ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. ശേഷം ഖുദ്റുൻ, ഇവിടെ സ്വാദിന് പുള്ളിട്ട ദോദാണ്. അപ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം, അല്ലാതെ അതിനെ സാധാരണ ഖുദ്ർ എന്ന് പറയരുത്. ഖുദ്റു വ ഇസ്തബ്റഖ്. ഇനി വ ഇസ്തബ്റഖ് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിനെ ശരിക്കും എടുത്ത് കാണിക്കണം, കാരണം അത് ഖൽഖലയുടെ അക്ഷരമാണ്, ഖുതുബുജദ് എന്ന ഈ അഞ്ച് അക്ഷരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനെ വ ഇസ്തബ്റഖ് എന്ന് പറയണം. വഹുല്ലു അസാവിറ മിൻ ഫിദ്ദത്തിൻ. വഹുല്ലു അസാവിറ, ഇവിടെ മദ് മുൻഫസ്സിലാണ്. മദ്ദക്ഷരമായ വാവിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ വന്നാൽ മദ് മുൻഫസ്സിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ടാണ് അതിനെ നീട്ടേണ്ടത്. അസാവിറ മിൻ ഫിദ്ദത്തിൻ, ഫിദ്ദത്തിൻ വസഖാഹും. ഫിദ്ദത്ത് നേരത്തെ പറഞ്ഞതുപോലെ ദാദാണ് അതിൻ്റെ മഹ്റജ്. ദാദിൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മഹ്റജ് അണപ്പല്ലുകളോട് ചേർന്ന് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്. വസഖാഹും വസഖാഹും, ഖാഫിനെ ഉച്ചരിക്കുമ്പോൾ വസഖാ ഖാ അല്പം കനപ്പിച്ച് ഉച്ചരിക്കണം. വസഖാഹും അല്ലാതെ വസഖാഹും അല്ലെങ്കിലോ വസഖാഹും എന്നോ അല്ല ഉച്ചരിക്കേണ്ടത്. വസഖാഹും. റബ്ബുഹും ശറാബൻ തഹൂറ. ശറാബൻ, ഷറാനെയും കനപ്പിച്ച് അഥവാ തഫ്ഹീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. ശറാബൻ തഹൂറ. തഊം ഖനമുള്ള അക്ഷരമാണ്, അഥവാ കനപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്. അപ്പോൾ അതോടൊപ്പം വരുന്ന ഗുന്ന ഇഖ്ഫാം ബിഗുന്നയാണ്, അതിനെയും കനപ്പിച്ച് പറയണം.

ഇന്ന ഹാദ കാന ലകും ജസാഅൻ. അവിടെ മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. വകാന സഅയുകും മഷ്കൂറ, സഅയുകും മഷ്കൂറ. മീമു സാക്കിനയ്ക്ക് ശേഷം മീമു വന്നാൽ ഇത് ഗാ മുതമാസിലൈനി സഗീർ. ആ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് നന്നായിട്ട് ശദ്ദ് ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിക്കലോടുകൂടെ വായിക്കണം. അപ്പോൾ വകാന സഅയുകും മഷ്കൂറ.

0: إنا نحن نزلنا عليك القرآن. ഇവിടെ ഖുർആന എന്ന പദത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണത് ഖുർആൻ. നമ്മൾ പലപ്പോഴും ഖുർആൻ ഖുർആൻ എന്നാണ് പറയുക. അപ്പോൾ ഖുർആന ഖുർആന, ഖാഫിൻ്റെ ഉച്ചാരണമെങ്കിലും പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, ഒരിക്കലും കാഫിനെ കൊണ്ട് പറയരുത്. തൻസീല, അവിടെ ഇഖ്ഫാവും ബിഗുന്ന.
1: فاصبر لحكم ربك ولا تطع منهم آثما أو كفورا.
0: ഇവിടെ ഫസ്ബിർ ലിഹുക്മി, അധികം ആളുകളും ഫസ്ബിർ ലിഹുക്മി എന്നായിരിക്കും പറയുക. റായിനെ കനപ്പിച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത്. ഫസ്ബിർ, റായിനെ തർക്കീക്കാണ് അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം ഫസ്ബിർ. അതോടൊപ്പം സ്വാദിൻ്റെ ഉച്ചാരണവും, അതിനെ സീൻ ഫസ്ബിർ ഫസ്ബിർ അല്ലെങ്കിൽ ഫസ്ബിർ എന്ന് പറയരുത്. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, ലിഹുക്മി റബ്ബിക, കാഫിനെ കൽക്കല ചെയ്യരുത്. ലിഹുക്മി ലിഹുക്മി റബ്ബിക വലാ തുതിഉ മിൻഹും, തുതിഉ എന്നുള്ള പദമൊക്കെ ശരിക്കും പറഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചുകൊണ്ട് പറയാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് സാധാരണ പോലെ തുതിഉ എന്നാവും. ഒന്നാമത്തതും ത, രണ്ടാമത്തതും ത ഈ രൂപത്തിലാവും. ശരിക്കും രണ്ടാമത്തത് ത ആണ്. അങ്ങനെ ഉച്ചരിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ അർത്ഥം വരികയുള്ളൂ. അപ്പോൾ വല തുതിഉ ഇങ്ങനെ തന്നെ പറയണം. മിൻഹും ആസിമൻ ഔ കഫൂറ, ആസിമൻ ഇതുപോലെ സഇനയും സീനാക്കിക്കൊണ്ട് വായിക്കരുത്, അതൊക്കെ വലിയ വലിയ തെറ്റുകളായിട്ട് വരും. അപ്പോൾ
1: فاصبر لحكم ربك ولا تطع منهم آثما أو كفورا.
0: ഇനി 25-ാമത്തെ ആയത്തിൽ
1: واذكر اسم ربك بكرة وأصيلا.
0: واذكر اسم ربك, ഇവിടെ واذكر اسم കൂട്ടി ഓതുമ്പോൾ واذكر اسم, അല്ലെങ്കിലോ واذكر اسم, അവിടെ നമ്മൾ വഖഫ് ചെയ്യുകയില്ല. വഖഫ് ചെയ്താൽ വദ്ഖുർ എന്നാണ് പറയുന്നത്. പിന്നെ ഇസ്മ, ഒരിക്കലും അവിടെ വദ്ഖുർ ഇസ്മ എന്ന് പറയരുത്, വദ്ഖുരിസ്മ വദ്ഖുരിസ്മ എന്നാണ് പറയേണ്ടത്. റബ്ബിക ബുക്റതൻ, കാഫിനെ കലകല ചെയ്യാതെയാണ് വായിക്കേണ്ടത്. ബുക്റതൻ ബുക്റതൻ എന്ന് പറയാൻ പാടില്ല.
1: വ അസ്വീല ബുക്റതൻ വ അസ്വീല,
0: ഇദ്ഗാം നാഖിസ്, ആ തൻവീനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കുന്നു.

0: സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പാരായണത്തിൽ വളരെ കൃത്യതയും ഭംഗിയും യഥാർത്ഥ മഹ്റജിൽ നിന്നുമുള്ള ഒരു ഉച്ചാരണം ഒക്കെ ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനനായ ഹാഫിള് അബ്ദുശുക്കൂർ
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാന: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് ആറേഴ് കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ. നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം, സാമ്പത്തികമായും അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.

പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരമൊരുങ്ങുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 129 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് ലോകപ്രശസ്ത ഖുർആൻ ഖാരിയും പണ്ഡിതനുമായിരുന്ന മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള. 1950 തുടക്കത്തിൽ സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച അദ്ദേഹം 2016 ഏപ്രിൽ 6 സൗദി അറേബ്യയിലെ മദീനയിൽ മരണപ്പെടുന്നത്. തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസാനന്തരം മദീനയിലേക്ക് നീങ്ങിയ അദ്ദേഹം മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദ പഠനവും ഡോക്ടറേറ്റും നേടി. 1990 മസ്ജിദുൻ നബവിയിലെ ഇമാമായി അദ്ദേഹം പ്രവേശിച്ചു. അല്പകാലം മസ്ജിദുൽ ഖുബായിലും അദ്ദേഹം ഇമാമായി സേവനമനുഷ്ഠിച്ചു.

أجرهم فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ അവസാനിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 129 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ലോകപ്രശസ്ത ഖുർആൻ ഖാരി ആയിരുന്ന മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹു മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൽ നിന്നും ഏതാനും വരികൾ ശ്രോതാക്കളെ കേൾപ്പിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫ് 21 മുതൽ 23 കൂടി വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും വിശദീകരിക്കുന്നു.
4: വചനം 21. വഖാലല്ലദി, യാതൊരുവൻ പറഞ്ഞു, ഇഷ്ടറാഹു, അദ്ദേഹത്തെ വാങ്ങിയ, മിമ്മിസ്

ആദരിക്കുക അഥവാ മാന്യമാക്കണം. മസ്വാഹു, അവന്റെ താമസം. അസാ, ആയേക്കാം. അയ്യംഫഅന, അവൻ നമുക്ക് പ്രയോജനപ്പെടുക. ഔനത്തഹിദഹു, അല്ലെങ്കിൽ നമുക്കവനെ ആക്കാം. വലദൻ, ഒരു സന്താനം. വകദാലിക, അപ്രകാരം. മക്കന്ന, നാം ഹിതം നൽകി അഥവാ സൗകര്യം നൽകി. ലിയൂസുഫ, യൂസുഫിന്. ഫിൽ അർദി, ഭൂമിയിൽ. വലിനു അല്ലിമഹു, അദ്ദേഹത്തിന് നാം പഠിപ്പിക്കുവാൻ വേണ്ടിയും.

അഥവാ അധികമാളുകളും അന്നാസി മനുഷ്യരിൽ ലായ അലമൂൻ അവർ അറിയുകയില്ല അഥവാ അവർക്കറിഞ്ഞുകൂടാ.

0: മിസ്രിൽ അഥവാ ഈജിപ്തിൽ നിന്നു അദ്ദേഹത്തെ വിലക്ക് വാങ്ങിയവൻ തന്റെ സ്ത്രീ അഥവാ ഭാര്യയോട് പറഞ്ഞു, ഇവന്റെ നമ്മുടെ കൂടെയുള്ള താമസത്തെ നീ മാന്യമാക്കണം. അവൻ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമുക്കവനെ ഒരു പോറ്റുകുട്ടിയാക്കി വെക്കാം. അപ്രകാരം യൂസുഫിന് ഭൂമിയിൽ നാം സൗകര്യമുണ്ടാക്കിക്കൊടുത്തു. വർത്തമാനങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്നും അദ്ദേഹത്തിന് നാം പഠിപ്പിക്കുവാൻ വേണ്ടിയും കൂടി ആകുന്നു അത്. അള്ളാഹു അവന്റെ കാര്യത്തിൽ അഥവാ കാര്യം നടപ്പിൽ വരുത്തുന്നതിൽ വിജയിക്കുന്നവരാണ്. എങ്കിലും മനുഷ്യരിൽ അധിക പേരും അറിയുന്നില്ല.
1: വചനം 22. വലമ്മാ ബലഗ, അദ്ദേഹം എത്തിയപ്പോൾ അഥവാ അദ്ദേഹം പ്രാപിച്ചപ്പോൾ, അശുദ്ധഹു, അദ്ദേഹത്തിന്റെ പൂർണ്ണശക്തി അഥവാ കൂടുതൽ ബലവത്തായ സ്ഥിതി, ആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകി, ഹുക്മൻ, വിജ്ഞാനം, വഇൽമൻ, അറിവും, വകദാലിക, അപ്രകാരം, നജ്സി, നാം പ്രതിഫലം കൊടുക്കുന്നു, അൽ മുഹ്സിനീൻ, സുഹൃതം ചെയ്യുന്നവർക്ക്.

0: അദ്ദേഹം തന്റെ പൂർണ്ണശക്തി അഥവാ പക്വമായ പ്രായം പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിന് നാം വിജ്ഞാനവും അറിവും നൽകി. അപ്രകാരം സുഹൃദം ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നതാണ്.
1: യൂസുഫ് നബി അലൈഹിസ്സലാമിയെ വാങ്ങിയ ഈജിപ്തുകാരന്റെ പേർ ഖുർആനിൽ പറയപ്പെട്ടിട്ടില്ല. 30-ാം വചനത്തിൽ അയാളെപ്പറ്റി അൽ അസീസ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇതിന്റെ അർത്ഥം യഥാസ്ഥാനത്ത് വിവരിക്കുന്നുണ്ട്. തുടർന്നുള്ള പരാമർശങ്ങളിൽ നിന്നും അദ്ദേഹം ഈജിപ്തിൽ വളരെ ഉന്നത പദവിയിലുള്ള ഒരാളായിരുന്നുവെന്ന് മനസ്സിലാക്കാം. രാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്നുവെന്നും ധനകാര്യ മേലാധികാരിയായിരുന്നുവെന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. ബൈബിളിൽ മിദ്യാന്യർ അവനെ മിസ്രയീമിൽ ഫറോവന്റെ അഥവാ രാജാവായ ഫിർഔന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തീഫറിനു വിറ്റു എന്ന് പറഞ്ഞിരിക്കുന്നു. 37:36. ഏതായാലും അദ്ദേഹത്തെ വാങ്ങിയ ആൾ അദ്ദേഹത്തിൽ പല ശുഭലക്ഷണങ്ങളുമുള്ളതായി മനസ്സിലാക്കി. തന്റെ പത്നിയായ ഗൃഹനായികയോട് അത് സൂചിപ്പിക്കുകയും അവനെ ഒരടിമയെപ്പോലെ കണക്കാക്കാതെ മാന്യമായ നിലക്ക് വീട്ടിൽ പാർപ്പിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഈ സ്ത്രീയുടെ പേര് സുലൈഖ എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. റായിൽ എന്നായിരുന്നുവെന്നും റായിലിന്റെ ഒരു മറുപേരായിരുന്നു സുലൈഖ എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആലം. ജീവനാംശം വരെയുള്ള കഷ്ടാവസ്ഥകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി യൂസുഫിനെ ഇങ്ങനെ മാന്യമായ ഒരു നിലപാടിലെത്തിച്ചതിൽ അള്ളാഹു പല യുക്തികളും കണ്ടുവച്ചിട്ടുണ്ട്. അതുമുഖേന അദ്ദേഹത്തിന് സ്വപ്നവ്യാഖ്യാനം തുടങ്ങിയ വൈജ്ഞാനിക യാഥാർത്ഥ്യങ്ങൾ പലതും പഠിക്കുവാനും പരിചയിക്കുവാനും സൗകര്യമുണ്ടാക്കും. അള്ളാഹു നടപ്പിൽ വരുത്തുവാൻ ഉദ്ദേശിക്കുന്ന കാര്യപരിപാടികളെല്ലാം അവൻ ഒരു വിഘ്നവും കൂടാതെ നടപ്പിലാക്കുക തന്നെ ചെയ്യും. പക്ഷേ മിക്ക ആളുകൾക്കും അത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്നൊക്കെയാണ് ആദ്യത്തെ വചനത്തിൽ തുടർന്നു പറഞ്ഞതിൻ്റെ സാരം. ശാരീരികവും ബുദ്ധിപരവുമായ പൂർണ്ണശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് അങ്ങനെ പലതും കഴിഞ്ഞു. പൂർണ്ണശക്തിയും പക്വതയും പ്രാപിച്ചു കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് അറിവ്, യുക്തിജ്ഞാനം, കാര്യങ്ങളിൽ തീരുമാനം കാണുവാനുള്ള വൈഭവം ആദിയായവ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് 2-ാം വചനത്തിൽ പറഞ്ഞതിൻ്റെ സാരം. ശാരീരികവും മാനസികവുമായ പൂർണ്ണത പ്രാപിക്കൽ ബലഗ അശുദ്ധഹു ഏറെക്കുറെ 30-നും 40-നും ഇടക്കുള്ള പ്രായത്തിലായിരിക്കും. ഒരു നിശ്ചിത വയസ്സിൽ പരിമിതമല്ല അത്. അദ്ദേഹത്തിന് വിജ്ഞാനവും അറിവും നൽകി എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം പ്രവാചകത്വം നൽകിയെന്നാണെന്നും 30-ഓ 33-ഓ വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചിരുന്നുവെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. അള്ളാഹുവിനറിയാം. പൂർണ്ണത പ്രാപിച്ച ശേഷം നൽകപ്പെട്ട വിജ്ഞാനവും അറിവും കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് പ്രവാചകത്വം ആയിരുന്നാലും അല്ലെങ്കിലും ശരി, അടുത്ത വചനത്തിലും തുടർന്നുള്ള ഏതാനും വചനങ്ങളിലും പ്രസ്താവിക്കപ്പെട്ട സംഭവങ്ങൾ അതിനു മുമ്പ് സംഭവിച്ചവയാണെന്നുള്ളതിൽ സംശയമില്ല. അദ്ദേഹം അസീസിന്റെ വീട്ടിൽ മാന്യമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടായ ഒരു പ്രധാന സംഭവമാണ് അടുത്ത വചനത്തിൽ കാണുന്നത്.
2: വചനം 23. വറാവദത്തുഹു, അദ്ദേഹത്തോട് വശീകരണ ശ്രമം നടത്തി. അല്ലത്തി, യാതൊരുവൾ. ഹുവ, അദ്ദേഹം. ഫീബൈത്തിഹ, അവളുടെ വീട്ടിലാണ്. അന്നഫ്സിഹി, അദ്ദേഹത്തിനു വേണ്ടി. വഗല്ലഖത്ത്, അവൾ അടച്ചുപൂട്ടുകയും ചെയ്തു. അൽ അബ്വാബ, വാതിലുകൾ. വഖാലത്ത്, അവൾ പറയുകയും ചെയ്തു. ഹൈതലഖ്, ഇങ്ങോട്ടു വാ. ഖാല, അദ്ദേഹം പറഞ്ഞു. മഅദല്ലാഹ്, അള്ളാഹുവിൽ ശരണം. ഇന്നഹു, നിശ്ചയമായും അവൻ അല്ലെങ്കിൽ അദ്ദേഹം. റബ്ബി, എൻ്റെ രക്ഷിതാവാണ് അഥവാ യജമാനനാണ്. അഹ്സന, അവൻ അല്ലെങ്കിൽ അദ്ദേഹം നന്നാക്കിയിരിക്കുന്നു. മസ്വായ, എൻ്റെ താമസത്തെ. ഇന്നഹു, നിശ്ചയമായും അത് അഥവാ കാര്യം. ലായിഫ്ലിഹു, വിജയിക്കുകയില്ല. അദ്ദാലിമൂൻ, അക്രമം ചെയ്യുന്നവർ.

0: ത്തെ വശീകരിക്കുവാൻ അഥവാ അധീനപ്പെടുത്തുവാൻ ശ്രമം നടത്തി. അവൾ വാതിലുകൾ അടച്ചു പൂട്ടുകയും ചെയ്തു. നീ ഇങ്ങോട്ടു വാ എന്ന് അവൾ പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൽ ശരണം, നിശ്ചയമായും അവൻ എന്റെ രക്ഷിതാവാണ്. എന്റെ താമസം ഇവിടെ അവൻ നന്നാക്കി തന്നിരിക്കുന്നു. നിശ്ചയമായും കാര്യം അക്രമം പ്രവർത്തിക്കുന്നവർ വിജയിക്കുകയില്ല.
1: മറ്റൊരാളുടെ ഉദ്ദേശത്തിനെതിരായി അയാളെ സൗമ്യതയിലും നയത്തിലും പാട്ടിലാക്കുവാൻ ശ്രമം നടത്തുന്നതിനെ മുറാവദത്ത് എന്ന് പറയപ്പെടുന്നു. ഇതിന്റെ ക്രിയാരൂപമാണ് റാവദ. അതോടൊപ്പം അൻ എന്ന അവ്യയം ചേർത്തുകൊണ്ട് ആരെ വശീകരിക്കുവാനാണോ ശ്രമിക്കുന്നതെങ്കിൽ അയാളുടെ പേരും പറയപ്പെടും. ഇന്നഹു റബ്ബി എന്ന വാക്യത്തിന് രണ്ട് പ്രകാരത്തിൽ വിവക്ഷ നൽകപ്പെടാവുന്നതാണ്. ഒന്ന്, അവൻ അതായത് അള്ളാഹു എന്റെ രക്ഷിതാവാണെന്ന് എനിക്കിവിടെ മാന്യമായി കഴിഞ്ഞുകൂടുവാനുള്ള അവസരം അവനാണ് ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് അവൻ ഇഷ്ടപ്പെടാത്ത വിഷയത്തിൽ ഞാൻ പ്രവേശിക്കുകയില്ല. രണ്ട്, അദ്ദേഹം അതായത് വീട്ടുനായകനും നിങ്ങളുടെ ഭർത്താവുമായ മാന്യൻ എന്റെ രക്ഷിതാവാണ്, അഥവാ എന്നെ വാങ്ങിക്കൊണ്ടുവന്നു മാന്യമായ സ്ഥിതിയിലാക്കിയ യജമാനനാണ്. നിങ്ങളുടെ ആവശ്യത്തിന് വഴങ്ങി അദ്ദേഹത്തെ വഞ്ചിക്കുവാൻ ഞാൻ തയ്യാറില്ല.
2: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്ത് യൂസുഫ് 21 മുതൽ 23 കൂടി വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
1: അതെ,
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാഹ് നല്ലൊരു.
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര.
0: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയവസന്തം. ഹൃദയവസന്തത്തിൽ നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യന മുഹമ്മദിൻ وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم

0: والشمس تجري لمستقر لها ذلك تقدير العزيز العليم. സൂറത്ത് യാസീനിലെ 37 38 ആയത്തുകളാണ് പാരായണം ചെയ്തത്. മനുഷ്യൻ്റെ ഇഹലോക ജീവിതത്തിനു ശേഷം മരണത്തിനുമപ്പുറം എന്ത്? ഈ ചോദ്യത്തിന് ഖുർആൻ കൃത്യമായ ഒരു മറുപടി നൽകുന്നു. ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിലെ 3 അടിസ്ഥാന തത്വങ്ങളിലെ പരമപ്രധാനമായ ഒരു കാര്യമാണ് ആഖിറത്ത്, പരലോകം. അള്ളാഹു മനുഷ്യനെ ഒരിക്കൽ കൂടി മറ്റൊരു ലോകത്ത് പുനർജീവിപ്പിച്ച് കർമ്മങ്ങൾക്ക് ഫലം നൽകും. അള്ളാഹു മനുഷ്യനെ അങ്ങനെ ജീവിപ്പിച്ച് വിചാരണ നടത്തി സ്വർഗനരകങ്ങളിലേക്ക് വേർതിരിക്കുന്ന ഒരു ദിവസം വരുമോ അതിന് സാധിക്കുമോ? തീർച്ചയായും അങ്ങനെ ഒരു നാൾ വരാനുണ്ട് എന്നതിനുള്ള തെളിവുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. അള്ളാഹുവിന് വളരെ ലളിതമായി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതിനുള്ള ആയത്തുകളാണ്. കഴിഞ്ഞ ഒരു 3-4 ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത് അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഈ 2 ആയത്തുകളും ഇനി 2 ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു പഠിപ്പിച്ചു. ഒന്ന്, നിർജീവമായ ഭൂമിയെ അള്ളാഹു ജീവിപ്പിക്കുന്നു. വറ്റിവരണ്ട് വയലുകൾ വിണ്ടുകീറി ഉണങ്ങിപ്പോയ സ്ഥലത്ത് മഴ പെയ്താൽ പച്ചപ്പുണ്ടാകുന്നതുപോലെ മനുഷ്യനെ അള്ളാഹു ജീവിപ്പിക്കും. എല്ലാ സൃഷ്ടികളിലും, സസ്യലതാദികളിലും, മനുഷ്യരിലും, മനുഷ്യനറിയാത്ത പലതിലും വിണകളെ സൃഷ്ടിച്ചവനാണ് റബ്ബ്. അവന് മനുഷ്യനെ പരലോകത്ത് പുനർജീവിപ്പിക്കുവാൻ സാധിക്കും. മറ്റൊരു ദൃഷ്ടാന്തം എന്താണ് അള്ളാഹുവിന് പറയാനുള്ളത്? പരലോകം സാധ്യമാണ്, ഉണ്ട് എന്നതിനുള്ള എന്തു തെളിവാണ് ഇനി അള്ളാഹു പഠിപ്പിക്കുന്നത്? നമുക്ക് ഈ ആയത്തൊന്ന് പരിശോധിച്ചു നോക്കാം. അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന അടുത്ത തെളിവുകളെ സംബന്ധിച്ച് അത്ഭുതകരമായ, മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്ന് മനുഷ്യൻ ചിന്ത കൊടുത്താൽ ബോധ്യപ്പെടാവുന്ന മഹാത്ഭുതകരമായ ചില തെളിവുകളാണ് അള്ളാഹു ഈ ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൻ്റെ സാരാംശങ്ങളിലേക്ക്, ആശയതലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്താം. 37-ാമത്തെ ആയത്തൊന്ന് നോക്കൂ. വ ആയത്തുൻ ലഹും. 33-ാമത്തെ ആയത്ത് ചർച്ച ചെയ്ത സന്ദർഭങ്ങളിൽ ഓർക്കുന്നുണ്ടാകും. ആയത്തുൻ എന്നാണ് ശരിക്കത് വായിക്കുക. എന്നാൽ ആയത്തുൻ എന്നതിന് ശേഷം ലഹും എന്നതിലെ ലാമ വന്നതുകൊണ്ട് അതിന് ഇങ്ങനെ പാരായണം ചെയ്യണം. വആയതുല്ലഹും. ആയത്തുൻ എന്നതിലെ ൻ എന്നത് ലാമിൽ അലിഞ്ഞു ചേരണം. ഇത് ആമ ചെയ്യ എന്നാണ് അതിന് പറയാം സാങ്കേതികമായി. വആയതുല്ലഹും, ഒന്ന് ശ്രദ്ധിക്കുക. വആയതുല്ലഹുമുല്ലൈലു വആയതുല്ലഹുമുല്ലൈലു നസ്ലഖു മിൻഹുന്നഹാർ. അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യുന്നത്. അതേ രീതിയാണ് 38-ാമത്തെ ആയത്തിലെ ലിമുസ്തഖറിൻ എന്നവിടെ ശരിക്കു വരണം വായനയിൽ. പക്ഷേ ശേഷം ലാമ വന്നതുകൊണ്ട് അതിനെ പാരായണം ചെയ്യേണ്ടത് ലിമുസ്തഖറില്ലഹ വശംസു തജിരി ലിമുസ്തഖറില്ലഹ. കരിൻ എന്ന് വ്യക്തമാകാൻ പാടില്ല, അതിനെ ലാമിൽ ലയിപ്പിച്ചുകൊണ്ട് മണിക്കാതെ ഓതണം. വശംസു തജിരീലി മുസ്തഖറില്ലഹ. ഇങ്ങനെ ഓതുമ്പോൾ കൂടെ, അതിങ്ങനെ കേൾക്കുമ്പോൾ കൂടെ ഒന്ന് ഓതിയാൽ നന്നാകും, നമുക്ക് ആ ശൈലി സ്വീകരിക്കാൻ സാധിക്കും. അതോടൊപ്പം ആവർത്തിച്ചോർമ്മപ്പെടുത്തട്ടെ, നല്ല ഒരു കാരിയിൻ്റെ അതൊന്ന് അന്വേഷിച്ച് തജ്വീദിൻ്റെ നിയമങ്ങൾ കൂടുതൽ പഠിക്കാൻ സൗകര്യപ്പെടുന്ന ഏതു ഖിറാഅത്താണെന്നൊക്കെ പരിശോധിച്ച് നമ്മളൊന്ന് ഊതിപ്പഠിക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണ് വേണ്ടത്. രണ്ടായത്തുകളും ഞാൻ ഒരിക്കൽ കൂടി പാരായണം ചെയ്യുന്നു. ശ്രോതാക്കൾ കൂടെ ഒന്ന് ഓതാൻ ശ്രമിക്കുക. വആയതുൽ ലഹുമുൽ ലൈലു നസ്ലഹു മിൻഹു നഹാർ നസ്ലഹു മിൻഹു നഹാറ ഫഇദാഹും മുസ്ലിമൂൻ വശംസു തജ്രീലി മുസ്തഖറിൽ ലഹാ ذلك تقدير العزيز العليم. ഇനി അതിൻ്റെ ഈ രണ്ട് ആയത്തുകളിലെ വാക്കുകളെ ഒന്ന് പരിചയം. ഏതെങ്കിലും രണ്ടോ മൂന്നോ വാക്കിൻ്റെ അർത്ഥം മനഃപൂർവ്വം ശ്രദ്ധാപൂർവം ഒന്ന് മനഃപ്പാഠമാക്കി വെക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. ആയത്തുൻ നമുക്ക് സുപരിചിതമായ വാക്കാണ്. തെളിവ്, ദൃഷ്ടാന്തം എന്നാണ് അർത്ഥം. ലഹും അവർക്ക്, അവർക്കുള്ള മറ്റൊരു ദൃഷ്ടാന്തം എന്താണത്? അല്ലയിൽ, രാത്രി. അവർക്കുള്ള മറ്റൊരു ദൃഷ്ടാന്തം രാത്രിയാകുന്നു. നസ്ലഹു, നാം ഊരിയെടുക്കുന്നു. നസ്ലഹു, നാം ഊരിയെടുക്കുന്നു. മിൻഹു, അതിൽ നിന്ന്, ആ രാത്രിയിൽ നിന്ന്. അന്നഹാർ, പകലിനെ. ഫഇദാഹും, അപ്പോൾ അവർ മുസ്ലിമൂൻ, ഇരുട്ടിലാകുന്നു. പകലിനെ മാറ്റിവെച്ചാൽ പിന്നീട് അവർ ഇരുട്ടിലായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ വആയതുല്ലഹും, അവർക്കുള്ള മറ്റൊരു ദൃഷ്ടാന്തമാകുന്നു രാത്രി. ആ രാത്രിയിൽ നിന്ന് പകലിനെ അള്ളാഹു മാറ്റിവെക്കുമ്പോൾ അവർ ഇരുട്ടിലായി പോകുന്നു. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നുകൂടെ പറയാം. വആയതുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം അല്ലയിൽ, രാത്രിയാണ്. നസ്ലഹു, നാം ഊരിയെടുക്കും. അന്നഹാർ, പകലിനെ, പകലിന്റെ വെളിച്ചത്തെ അള്ളാഹു മാറ്റിവെക്കും. ഫഇദാഹും, അപ്പോൾ അവരതാ മുസ്ലിമൂൻ, ഇരുട്ടിലകപ്പെട്ടവരായിത്തീരുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായി, പരലോകത്തിൻ്റെ തെളിവായി അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നത്, അവതരിപ്പിക്കുന്നത് രാത്രിയെയാണ്. രാത്രിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഒരുപാട് സന്ദർഭങ്ങളിൽ രാപ്പകലുകൾ അള്ളാഹു മനുഷ്യന് സംവിധാനിച്ചു തന്നു, അത് റബ്ബിൻ്റെ ഒരു തെളിവായി, ദൃഷ്ടാന്തമായി, പരലോകത്തിൻ്റെ ഒരു ആയത്തായി ധാരാളം സന്ദർഭങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളിലൂടെ, ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലഉലിൽ അൽബാബ്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ തീർച്ചയായും ഉണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും വ്യത്യാസപ്പെട്ടു വരുന്നതിലുമുണ്ട്. ലആയാത്തിൻ, ദൃഷ്ടാന്തങ്ങൾ. ലി ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ. രാവും പകലും മാറി മാറി വരുന്നതിൽ ബുദ്ധിയുള്ള, ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ കാണാം. യൂലിജു ലൈല ഫിൻ നഹാർ വയൂലിജു നഹാറ ഫിൽ ലൈൽ. അല്ലാഹു പകലിൽ രാത്രിയെ പ്രവേശിപ്പിക്കുന്നു, രാത്രിയിൽ പകലിനെയും പ്രവേശിപ്പിക്കുന്നു. വസഖറ അശ്ശംസ വൽ ഖമറ കുല്ലു യജ്രീലി അജലിം മുസമ്മ. മറ്റൊരായത്തിൽ അല്ലാഹു ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ് യുകവ്വിറു ലൈല അലൻ നഹാർ. രാത്രി കൊണ്ട് പകലിൻ്റെ മേൽ അവൻ ചുറ്റിപ്പൊതിയുന്നു, രാത്രിയെ പകലിനുമേൽ ചുറ്റിപ്പൊതിയുന്നു. വയുകവ്വിറു നഹാറ അലൽ ലൈൽ, പകലിൻ രാത്രിയുടെ മേൽ പകലിനെയും, പകലിനുമേൽ രാത്രിയെയും അവൻ ചുറ്റിപ്പൊതിയുന്നു. വസഹറ ശംസ വൽ ഖമർ, സൂര്യചന്ദ്രാദികളെ കീഴ്പ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. കുല്ലു യജരിയിലെ അജലിം മുസമ്മ, എല്ലാം ഒരു നിശ്ചിത സമയം വരേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. രാപ്പകലുകൾ ഖുർആനിലെ ഒരു വലിയ പ്രമേയമാണ്. ധാരാളം സന്ദർഭങ്ങളിൽ അത് ചർച്ചയ്ക്ക് വരുന്നു. രാത്രിയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. റബ്ബിൻ്റെ വലിയ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ മഹത്തായ ഒരനുഗ്രഹം. രാത്രിയില്ലെങ്കിലോ? രാത്രിയെ അള്ളാഹു ഒരു വസ്ത്രമാക്കി തന്നിരിക്കുന്നു. രാത്രിയൊരു വസ്ത്രമാണ്. ഒരു വസ്ത്രം മാത്രമാണോ? അല്ല. രാത്രിയെ സംബന്ധിച്ചിടത്തോളം രാത്രി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ശാന്തത, മനുഷ്യൻ്റെ ശരിയായ ഒരു വിശ്രമം സാധ്യമാകുമായിരുന്നില്ല. മനുഷ്യന് ശരിയായ രീതിയിലുള്ള ഒരു വിശ്രമം സാധ്യമാകുമായിരുന്നില്ല. ഇവിടെ രാത്രിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, എല്ലാം കൂടണയുന്ന ഒരു സന്ദർഭമാണ് രാവ് എന്ന് പറയുന്നത്. എല്ലാം കൂടണയുന്ന സന്ദർഭം. പക്ഷികൾ, പറവകൾ, മറ്റു ജീവജാലങ്ങൾ, ചില സസ്യങ്ങളെ എടുത്തു നോക്കിയാൽ അവയുടെ ഇലയെല്ലാം പരസ്പരം ഒറ്റിപ്പിടിച്ച് ഉറക്കത്തിലേക്ക് വഴുതിവിടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രാത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശാന്തത, മനുഷ്യന് വിശ്രമിക്കാൻ ആവശ്യമായ ഒരു ശാന്തത, എല്ലാം അവയുടെ കൂട്ടിലാണ്. പകലിൽ നമ്മളൊരു വലിയ ശബ്ദമുണ്ടാക്കിയാൽ എത്ര പേർക്ക് കേൾക്കാൻ സാധിക്കും? എന്നാൽ പകലിലുണ്ടാക്കുന്ന അതേ ശബ്ദം നമ്മൾ രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിലോ? രാത്രിക്കൊരു ശാന്തതയുണ്ട്. രാത്രി ഒരു വിശ്രമ സമയമാണ്. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ഒരേ ഭൂമിയിൽ രാവും പകലും മനുഷ്യന് വേണ്ടി മാറി മാറി അള്ളാഹു സംവിധാനിക്കുകയാണ്. നോക്കൂ, രാത്രി ഇല്ലാതായിപ്പോയാലോ? രാത്രിയുടെ ഇരുട്ട് അതില്ലാതായിപ്പോയാലോ? മനുഷ്യനെപ്പോഴാണ് വിശ്രമിക്കുക? മനുഷ്യനെങ്ങനെയാണ് ആ ശാന്തത ലഭിക്കുക? വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നു. സൂറത്തു ഖസസിലെ 71, 72, 73 ആയത്തുകൾ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന മൂന്ന് വചനങ്ങളാണ്. സൂറത്തുൽ ഖസസിലെ 71-ാമത്തെ ആയത്ത്, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. ഖുൽ, നബിയെ പറയുക, അറഅയ്തും, നിങ്ങൾ കണ്ടില്ലേ, ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹു ലോകാവസാനം വരെ രാത്രിയെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ, അല്ലാഹു അല്ലാത്ത ഏതൊരാരാധ്യനാണുള്ളത്? യഅ്തീകും ബിളിയാ, നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരാൻ. അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? രാത്രിയെ രാവും പകലും മനുഷ്യനാവശ്യമാണ്. പകല് മനുഷ്യന് തൻ്റെ ഉണർന്നിരിക്കുന്ന സമയമാണ്, തൻ്റെ വിശപ്പടക്കാനാവശ്യമായ, നാണം മറക്കാനാവശ്യമായ, കിടപ്പാടം സംവിധാനിക്കാനാവശ്യമായ ഉപജീവനം കണ്ടെത്തേണ്ടുന്ന സമയമാണ്. അതുകൊണ്ട് രാവും പകലും മനുഷ്യന് വേണം. എന്നാൽ രാവു മാത്രമാണുള്ളതെങ്കിലോ? അള്ളാഹുവല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, മഹത്വം കൽപ്പിക്കുന്ന, ബലി നൽകുന്ന ഏതൊരു ആരാധ്യനാണ് യഥാർത്ഥത്തിൽ ഈ രാത്രിയാണ് ഖിയാമത്ത് നാള് വരെയെങ്കിൽ ഒരു വെളിച്ചം കൊണ്ടുവരാൻ സാധിക്കുക? 72-ാമത്തെ ആയത്ത് നോക്കൂ. ഖുൽ അറഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കുമുന്ന നഹാറ സർമദ, അതേസമയം പകലാണ് ഇലാ യൗമിൽ ഖിയാമ, പകല് ആണ് ലോകാവസാനം വരെയെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാ, അള്ളാഹു അല്ലാത്ത ഏതൊരാരാധ്യനാണ്, യഅ്തീകും ബിലൈലിൻ, നിങ്ങൾക്കൊരു രാത്രിയെ കൊണ്ടുവന്നു തരിക. എന്തിനാ രാത്രി? തസ്കുനൂന ഫീ, നിങ്ങൾക്കതിലൊന്ന് ശാന്തമാകാൻ. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? അള്ളാഹു പഠിപ്പിക്കുകയാണ്, വമിൻ റഹ്മതിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്, ജഅലലകുമുല്ലൈലവന്നഹാർ, അവൻ നിങ്ങൾക്ക് രാത്രിയെയും പകലിനെയും ഉണ്ടാക്കി തന്നു. ലിതസ്കുനൂ ഫീഹി, ആ
1: രാത്രിയിൽ നിങ്ങൾക്ക് സമാധാനമടയാനും. വലിത്തബുത്തകവും ഇം ഫലിലിഹി, അള്ളാഹു നൽകിയ അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാനും പകലിൽ നിങ്ങൾക്ക് ഉപജീവനം തേടാനും. റിസഖു തേടാൻ, ഉപജീവനം തേടാൻ, വിശപ്പടക്കാനുള്ള വിഭവം കണ്ടെത്താൻ പകലു വേണം. ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ഒന്ന് അധ്വാനിച്ച് ക്ഷീണിച്ച് പരവശനായി ഒന്ന് സമാധാനമടയാൻ രാത്രിയും വേണം. ഇത് രണ്ടും നിങ്ങൾക്ക് അവൻ സംവിധാനിച്ചു തന്നിരിക്കുന്നു. അതവൻ്റെ കാരുണ്യമാണ്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. അപ്പോൾ സുഹൃത്തുക്കളെ, രാത്രി എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. അതോടൊപ്പം അത് അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിൻ്റെ അടയാളമാണ്. അത് പരലോകത്തിൻ്റെ ദൃഷ്ടാന്തമാണ്. വആയതുൻ ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തമാകുന്നു. അല്ലയിൽ, രാത്രി. നസ്ലഹു മിൻഹു, ആ രാത്രിയിൽ നിന്ന് നാം ഊരിയെടുക്കുന്നു. അന്നഹാറ, പകലിനെ. ഫഇദാഹും, അപ്പോൾ അവരതാ. മുസ്ലിമൂൻ, ഇരുട്ടിലകപ്പെട്ടവരായിത്തീരുന്നു. ഇതാണ് 37-ാമത്തെ ആയത്തിൻ്റെ സാരാംശം. ഇനി 38-ാമത്തെ ആയത്തോ നോക്കൂ. വശംസു, സൂര്യൻ. തജിരി, അത് സഞ്ചരിക്കുന്നു. തജിരി, സഞ്ചരിക്കുന്നു. ലി മുസ്തഖറിൻ ലഹ, അതിനൊരു അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്, അതിൻ്റെ സ്ഥിരമായ സ്ഥാനത്തേക്ക്. ലി മുസ്തഖറിൻ ലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക, അത്. തഖ്ദീർ, കണക്കാക്കിയതാണ്. അൽ അസീസ്, പ്രതാപശാലി. അൽ അലീം, ഇൽമുള്ളവൻ, സർവജ്ഞാനി, എല്ലാം അറിയുന്ന പ്രതാപശാലിയായ അള്ളാഹു കണക്കാക്കിയതാണത്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക, വാക്കുകൾ നന്നായി ശ്രദ്ധിച്ചു കേൾക്കുക. വശംസു, സൂര്യൻ. തജ്രീ, സഞ്ചരിക്കുന്നു. ലിമുസ്തഖറിലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക, അത്. തഖ്ദീറുൽ അസീസിൽ അലീം, എല്ലാം അറിയുന്നവനും പ്രതാപശാലിയുമായ അള്ളാഹു കണക്കാക്കിയതാകുന്നു. അപ്പോൾ പരലോകത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് അടുത്ത ഒരു ഭാഗം, ഭൂമി മഴ പെയ്ത് തരിശായതിനു ശേഷം അത് ഹരിതാഭമാകുന്നത് പരലോകത്തിൻ്റെ ഒരു അടയാളമാണ്. അള്ളാഹു മനുഷ്യരെയും മറ്റു പല ജീവജാലങ്ങളെയും ഇണകളായിക്ക് സൃഷ്ടിച്ചത് ഉയർത്തെഴുന്നേൽപ്പ് നാളിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. അള്ളാഹു രാത്രി നമുക്ക് നൽകി എന്നതും രാവിനെ സംവിധാനിച്ചു എന്നതും പരലോക ജീവിതത്തിൻ്റെ ഒരു ആയത്താണ്. അടുത്ത ആയത്ത്, അടുത്ത ദൃഷ്ടാന്തം എന്താണ്? വശംസു, സൂര്യനാണ്. തജിരി, അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ലിമുസ്തഖറില്ലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, പ്രതാപശാലിയും എല്ലാം അറിയുന്നവനുമായ അള്ളാഹു കണക്കാക്കിയതാകുന്നു അത്. സൂര്യനെ സംബന്ധിച്ച് ഇതുപോലെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ്, സൂര്യൻ അള്ളാഹുവിൻ്റെ ഒരനുഗ്രഹവും ഒരത്ഭുത സൃഷ്ടിയുമാണ്. സൂര്യൻ നക്ഷത്രഗണത്തിൽപ്പെട്ട, നക്ഷത്രങ്ങളിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് എന്നത് ഒരു ചെറിയ ലളിതമായ അറിവാണ്, വിജ്ഞാനമാണ്. അത് അള്ളാഹു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യനേക്കാൾ വലുതും ചെറുതുമായ ധാരാളം നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ടെങ്കിലും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. മനുഷ്യനെ ഏറ്റവും അധികം മനുഷ്യന് ഇവിടെ ഭൂമിയിൽ നിലനിൽക്കാൻ, ഈ പരിതസ്ഥിതി ഇങ്ങനെ നിലനിന്നു പോകാൻ ഉപകാരപ്പെടുന്ന അള്ളാഹു സംവിധാനിച്ചൊരു സംവിധാനമാണ് സൂര്യൻ എന്ന നക്ഷത്രം. 13.5 ലക്ഷം ഭൂമിയെ വെക്കാൻ മാത്രം വലുപ്പമുള്ളൊരു അത്ഭുത പ്രതിഭാസം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു പ്രകാശ കിരണമെത്താൻ 8 മിനിറ്റിലധികം സമയമെടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 8 മിനിറ്റിലധികം സമയമെടുക്കുന്ന ഈ ദൂരത്തിൽ നിന്ന് കുറച്ചുകൂടി ഭൂമിയിലേക്ക് അടുത്താലോ? ഇവിടെ ജീവജാലങ്ങൾക്ക് ജീവിക്കുക സാധ്യമല്ല, എല്ലാം കത്തിക്കരിഞ്ഞു പോകും. ഇത്ര തന്നെ നിലവിലുള്ളതിനേക്കാൾ കുറച്ചുകൂടെ അകന്നാലോ? ഭൂമി തണുത്തുറഞ്ഞ് ഐസുകട്ടയായി മാറി. ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ഒരകലത്തിൽ, ഒരു സ്ഥാനത്ത് അള്ളാഹു നമുക്ക് സൂര്യനെ സംവിധാനിച്ചു തന്നിരിക്കുകയാണ്. സൂര്യൻ്റെ ചൂടുകൊള്ളുമ്പോൾ, സൂര്യതാപമേൽക്കുമ്പോൾ ഒരുപക്ഷെ ആളുകൾക്ക് വിഷമമുണ്ടാകാം. എന്നാൽ സൂര്യപ്രകാശം തീരെ കിട്ടാതെ വന്നാലോ? വിത്തുകൾ മുളയ്ക്കണമെങ്കിൽ സൂര്യപ്രകാശം വേണം. സസ്യങ്ങൾ വളരണമെങ്കിൽ സൂര്യൻ്റെ പ്രകാശം വേണം. സസ്യങ്ങളിൽ ഫലങ്ങൾ കായ്ക്കണമെങ്കിൽ സൂര്യൻ്റെ വെളിച്ചമുണ്ടാകണം. മനുഷ്യന് വൈറ്റമിൻ ഡി ലഭിക്കണമെങ്കിൽ സൂര്യപ്രകാശമുണ്ടാവണം. ഭൂമിയിലെ ഊർജത്തിൻ്റെ ആകെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യനൊരു ഒരു അത്ഭുത പ്രതിഭാസമാണ്, അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഒരു തെളിവ് കൂടി യഥാർത്ഥത്തിൽ ഈ ആയത്തിലുണ്ട്. ടോളമിയുടെ പ്രാപഞ്ചിക സിദ്ധാന്തം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. സൂര്യനും ചന്ദ്രനും ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചിരുന്ന, ഇന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കൊപ്പർണിക്കസിൻ്റെ പ്രാപഞ്ചിക സിദ്ധാന്തത്തിലേക്ക് മനുഷ്യൻ മാറിയപ്പോൾ സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം, ഭൂമി അതിനെ വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്, സൂര്യൻ അനങ്ങുന്നില്ല ചലിക്കുന്നില്ല എന്ന് മനുഷ്യൻ മനസ്സിലാക്കുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്തു. എന്നാൽ കാലം കഴിഞ്ഞു, ഭൂമി സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം സൂര്യനും ഒരു ഭാഗത്ത് അനങ്ങാതെ നിൽക്കുകയല്ല, അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചപ്പാടിലേക്ക് ശാസ്ത്രം വളർന്നപ്പോൾ അതിന് നൂറ്റാണ്ടുകൾ സമയമെടുത്തു. ഒരു 1.5 സഹസ്രാബ്ദത്തിനിടയ്ക്ക് മനുഷ്യൻ്റെ അറിവിൽ ഉണ്ടായ ഗവേഷണത്തിലൂടെ, പഠനങ്ങളിലൂടെ മനുഷ്യൻ്റെ അറിവിലുണ്ടായ മാറ്റത്തെ സംബന്ധിച്ചാണ്, വികസനത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കുമ്പോൾ സൂര്യനെ സംവിധാനിച്ച അള്ളാഹു തൻ്റെ വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചു, വശംസു തജിരി, സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ, വസഖറ ശംസ വൽ ഖമറ കുല്ലു യജരി ലി അജലിൻ മുസമ്മ, സൂര്യനെയും ചന്ദ്രനെയും നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, അവയെല്ലാം ഒരു നിശ്ചിത അവധി വരെ ചലിച്ചുകൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവയ്ക്കെല്ലാം നിശ്ചിതമായ ഒരു കണക്കും ഒരു വ്യവസ്ഥിതിയുമുണ്ട്. വശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും ഒരു കണക്കനുസരിച്ചാണ് നിലകൊള്ളുന്നത് എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹു കണക്കാക്കിയ കൃത്യമായ സ്ഥാനവും കണക്കും ഭ്രമണപഥവും സംവിധാനങ്ങളും അനുസരിച്ചുകൊണ്ട് ഒരു നിലക്കുമുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ, കൂട്ടിമുട്ടലുകൾ ഉണ്ടാവാതെ സൂര്യൻ അതിൻ്റെ കൃത്യമായ പാതയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൂര്യനെ സംവിധാനിച്ചവൻ, അതിനെ സൃഷ്ടിച്ചവൻ, അതിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ മനുഷ്യന് നൽകിയവൻ, ഒരിക്കൽ കൂടി പരലോകത്ത് മാനവരാശിയെ പുനർജന്മം നൽകാൻ, മാനവരാശിക്ക് പുനർജന്മം നൽകാൻ സാധിക്കുന്നവനാണ്. ഒരു തവണ കൂടി ആയത്തിലെ വാക്കുകളുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. വ ആയത്തുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. അല്ലയിൽ, രാത്രിയാണ്. നസ്ലഹു മിൻഹു, അതിൽ നിന്ന് നാം ഊരിയെടുക്കുന്നു. നസ്ലഹു, നാം ഊരിയെടുക്കുന്നു. മിൻഹു, അതിൽ നിന്ന്. അന്നഹാറ, പകലിനെ. ഫഇദാഹും, അപ്പോളതാ അവർ. മുളിമൂൻ, ഇരുട്ടിലകപ്പെട്ടവരാകുന്നു. വശംസു, സൂര്യനും. സൂര്യനും ഒരു ദൃഷ്ടാന്തമാണ്. തജിരി, അത് സഞ്ചരിക്കുന്നു. ലിമുസ്തഖറിൻ ലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ലിമുസ്തഖറിൻ, നിശ്ചിത സ്ഥാനത്തേക്ക്. ലഹ, അതിനുള്ള. ദാലിക, അത്. തഖ്ദീറു, കണക്കാക്കിയതാണ്. അൽ അസീസ്, പ്രതാപശാലി. അൽ അലീം, സർവജ്ഞാനി. സർവജ്ഞാനിയും പ്രതാപശാലിയും. അസീസ്, ഇസ്സത്ത്. അലീം, ഇൽമ്. വാക്കുകൾ ഓർത്തുവെക്കാൻ നമുക്ക് പരിചയമുള്ള അത്ര വാക്കുകളുമായി, അതിൻ്റെ മറ്റു പദങ്ങളുമായി ഒന്ന് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ മതി. പ്രതാപശാലിയും സർവജ്ഞനും കണക്കാക്കിയതാകുന്നു അത്. ഈ രണ്ട് ആയത്തുകളിൽ പറയുന്ന അള്ളാഹുവിൻ്റെ വലിയ രണ്ട് ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചാണ്. ഒരിക്കൽ കൂടി ആ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം. ശ്രദ്ധിച്ചു കേൾക്കുക, കൂടെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ആശയം ഓതുമ്പോൾ നമ്മൾ പഠിച്ച, കേട്ട അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക.

0: ഉയർത്തെഴുന്നേൽപ്പ് നാളിൻ്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ കുറച്ച് ആയത്തുകളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരലോക ജീവിതത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കുന്ന, വിജയം വരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നമ്മൾ കേട്ടുകഴിഞ്ഞത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം സൂറത്തു യാസീനിലെ 37-38 വചനങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ന് ഹൃദയവസന്തത്തിൽ ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.

0: അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: ظهير.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറത്ത് മുജാദില 9-10 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മളുമായി പങ്കുവെക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുജാദിലയിലെ 9-10 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. يا ايها الذين امنوا اذا تناجيتم فلا تتناجوا بالاثم والعدوان ومعصيه الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون يا ايها الذين امنوا يا ايها مد منفصل ആണ് 4-5 ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ് الذين امنوا اذا ഇവിടെയും മദ്ദ് മുൻഫസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതാണ് മദ്ദ് മുൻഫസിൽ. 4-5 ഹർക്കത്ത് വരെ നീട്ടാം. ഇദാ തനാജയ്തും
2: ഫല,
1: സാക്കിനായ മീമിന് ശേഷം ഫാ വരുമ്പോൾ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മീമിനെ പൂർണ്ണമാക്കി അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ഇദാ തനാജയ്തും ഫല ഫല തനാജൗ ബിൽ ഇസ്മി ഇസ്മ ആയി പോവരുത്, അർത്ഥം മാറിപ്പോ. ബിൽ ഇസ്മി വൽഉദ്വാൻ, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം.
2: والعدوان ومعصيتي عين
1: തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ സാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വമാസിയത്തി അല്ല വമാഅസി, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം.
2: വമാഅസിയത്തി റസൂലി വതനാജൗ ബിൽ ബിർറി
1: എന്ന് ഓതരുത്, ബിർറി. റാഇന് ശദ്ദുണ്ടെങ്കിലും തർഖീഖ് ചെയ്യണം. സൂറത്തുൽ ഫലഖിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. ബിൽ ബിർറി
2: വത്തഖുവ
1: ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് മഖ്റജ്, ശ്രദ്ധിക്കണം.
2: വത്തഖുല്ലാഹല്ലദീ
1: മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ യാഅന് ശേഷം ഹംസ. അല്ലദീ ഇലൈഹി, 4-5 ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്.
2: ഇലൈഹി തുഹ്ഷറൂൻ,
1: ഇലൈഹി തുഹ് ഹ തൊണ്ടയുടെ മധ്യഭാഗം.
2: പത്താമത്തെ ആയത്ത് ഇന്നമൻ നജുവ ഇന്ന
1: രണ്ട് സ്ഥലത്തും നൂന് ശബ്ദുണ്ട്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
2: ഇന്നമൻ നജുവ, നജ്
1: ജീമിനെ കലക്കല ചെയ്യണം, കേൾക്കണം. നജ്വ അല്ല നജ്,
2: നജുവ. മിനശ്ശൈത്താനി,
1: മിനശ്ശ ഷീന് ഉച്ചരിക്കുമ്പോഴൊക്കെ ഒരു പക്ഷേ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ വളരെ എളുപ്പമായിട്ട് തോന്നും. എന്നാൽ ഷ എന്ന് അതിനെ തഫഷി എന്നൊരു സിഫത്തുണ്ട്, അതിനെ പരത്തി കൊണ്ടുവരണം. അതിനെ മിനശ്ശ ഷൈത്താനി ഇങ്ങനെ തന്നെ പറയണം. അതുപോലെ ത്വ ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ മധ്യം മണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, ഉയർന്നാൽ പോരാ ചേർന്ന് നിൽക്കണം. അതാണ് ഇത്തുബാക്ക് എന്ന സിഫത്ത്. ഷെയ്ത്വാനി, അധികം ആളുകളും അതങ്ങനെ ഔദു ബില്ലാഹി മിനശ് ശൈത്താനി റജീം എന്നാണ്. അങ്ങനെയല്ല, ഷെയ്ത്വാ മിനശ് ശൈത്താനി ലിയഹ്സുനല്ലദീന ആമനു ലിയഹ്സുനല്ലദീന الذين آمنوا وليس بضارهم സൂറത്തുൽ ഫാത്തിഹയിൽ വളരെ നന്നായിട്ട് ഇത് പഠിച്ചിട്ടുണ്ട്. ദാദിൻ്റെ ഉച്ചാരണവും അതിൻ്റെ മഖ്റജും അതിൻ്റെ സിഫത്തും എല്ലാം കൃത്യമായാൽ മാത്രമാണ് ഇതേ രൂപത്തിൽ ശബ്ദം വരികയുള്ളൂ. ബിദാ അല്ലെങ്കിൽ ബിദാരിഹിം എന്നാവും. അങ്ങനെയല്ല, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട പഠിക്കേണ്ട ഒരു കാര്യമാണത്. ബിദാരിഹിം, ഇവിടെയുള്ള മദ്ദ് ബിദാരിഹിം, മദ്ദ് ലാസിം കലിമി മുസഖൽ. കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഷദ്ദാണ്, അടുത്ത അക്ഷരത്തിന് ഷദ്ദുണ്ട്. അതുകൊണ്ടാണ് മദ് ലാസിം കലിമി മുസഖൽ എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും അവിടെ നീട്ടണം ആറ് ഹർക്കത്ത് വരെ. വലൈസ ബിദാരിഹിം, റാഇന് ഷദ്ദുണ്ട്, ഷദ്ദുണ്ടെങ്കിലും റി എന്നല്ല, റാഇനെ തർഖീഖ് ചെയ്യണം. ബിദാരിഹിം അല്ല. വളരെയധികം ഗൗരവത്തിൽ കേൾക്കേണ്ട വിഷയമാണിതൊക്കെ പാരായണത്തിൻ്റെ കാര്യത്തിൽ. ബിദാരിഹിം ഷൈഅൻ, ഷൈഅൻ ഇല്ല ഇദ്ഹാർ, ഷൈഅൻ ഇ തൻവീനിനെ വെളിവാക്കണം, ഹംസ വെളിവാക്കണം. ഷൈഅൻ ഇല്ല, ഇല്ല ബിഇദ്നില്ല, ഈ ബിഇദ്നില്ല എന്നുള്ള പദം സോ ആയത്തിൽ കുറിച്ചേക്ക് ഒന്ന സമയത്ത് കേൾക്കാൻ പറ്റും. ബിഇദ്നി ബിഇദ്നി എന്ന് പറയും ചില ആളുകൾ. അങ്ങനെയല്ല, ബിഇദ്നി ഹംസക്ക് കസർ, ദാലിന് സുക്കൂന്, ബിഇദ്നി ബിഇദ്നി ബിഇദ്നില്ലാഹ് അങ്ങനെ തന്നെ പറയണം. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, വഅലല്ലാഹി വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനൂൻ അല്ല മുഅ്മിനൂൻ, വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. മദ് ആരദുൽ സുക്കൂൻ ആയത്തിൻ്റെ അവസാനത്തിൽ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. يا ايها الذين امنوا اذا تناجيتم فلا تتناجوا بالاثم والعدوان فلا تتناجوا بالاثم والعدوان ومعصيه الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون إنما النجوى من الشيطان ليحزن الذين آمنوا

0: وعلى الله فليتوكل المؤمنون. സൂറ മുജാദില 9-10 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് മുജാദില 9-10 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ജീവിത നിയമങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഹാഫിസ് അബ്ദുൽ ഷക്കൂർ നമ്മെ പഠിപ്പിച്ചത്.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ലോകപ്രശസ്തരായി മാറിയ പിഞ്ചു ഖാരിഉകളുടെ, തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകപ്രശസ്തരായി മാറിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഉസ്മാൻ മിഷ്അൽ അൽ ഹദ്ദാദ്. പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ സൂറത്തുൽ തകാസുർ മുതൽ സൂറത്തുൽ ഫീൽ വരെയുള്ള വചനങ്ങളാണ്. നമുക്ക് ഉസ്മാൻ മിഷ്അൽ അൽ ഹദ്ദാദിൻ്റെ ഖുർആൻ പാരായണം കേൾക്കാം.

0: മാഷാ അള്ളാ, ജസാകും അള്ളാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് ഉസ്മാൻ മിഷ് അൽ ഹദ്ദാദിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണമാണ്. സൂറത്തുൽ തക്കാസുർ മുതൽ സൂറത്തുൽ ഫീൽ വരെയുള്ള ഭാഗങ്ങളാണ് പാരായണം ചെയ്തത്. കിഡ്സ് ടൈം സമാപിക്കുന്നു.
1: അള്ളാഹുവിൻ്റെ അതിമഹത്തായൊരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. ഓരോ ജുസ്ഇ വീതം ദിവസവും കേട്ട് പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരു അവസരമാണ് പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ പാരായണം. അഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: നമ്മുടെ ശ്രോതാക്കൾ പലരും വിശുദ്ധ ഖുർആൻ സ്ഥിരമായി മനഃപ്പാഠമാക്കുന്നവരാണ്.
3: തീർച്ചയായും അതിന് സഹായകമായ പീസ് റേഡിയോയുടെ ഏറ്റവും ലളിതമായ ഒരു പദ്ധതിയാണ് ഹിഫ്ളുൽ ഖുർആൻ.
2: ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ക്ലാസ് എടുക്കാനായി സ്റ്റുഡിയോയിലുള്ളത് ഹാഫിസ് ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. 35-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

ഓരോന്നും ആദ്യം ഏതാണ് വരുന്നത് എന്ന് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ആയത്ത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം ആദ്യത്തിൽ വന്നത് 10 ഗുണങ്ങളാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്നാണ്. 2 മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. 3 ഖാനിത്തീൻ വൽ ഖാനിത്താത്ത്. അപ്പോൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് കൃത്യമാക്കിയാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കും അല്ലാഹു ഖൈറ. ഹൈഫുൽ ഖുർആനാണ് നാം ഇതുവരെ കേട്ടത്.
2: നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിൽ ജഅഫർ സലഫി.
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരമൊരുക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബക്കറയിലെ 1 മുതൽ 176 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ കാരി അഹമ്മദ് അലി അൽ അജ്മി. അദ്ദേഹം 1968 സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയായ കോബാറിൽ ജനിക്കുകയും മുഹമ്മദ് ബിൻ സൗദ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ജിദ്ദ ഹോളി മോസ്കിൽ അദ്ദേഹം ഇമാമായി പ്രവർത്തിക്കുന്നു.
6: الرحمن الرحيم.